ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഇന്ന് ശകവർഷം 1947, വൈശാഖം 21, മലയാള വർഷം 1201, മേടം 28, 2026 മെയ് 11 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 56 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഹുസൈൻ രണ്ടതാണി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപവിശേഷം, ഇതിൽ സേവന വാർത്തകൾ കേൾക്കുക, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ ആന്ത്രോത്തു ദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തു വരുന്നത്

ഡോക്ടർ ഷെബീന എം കടൽ മാലിന്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ ഇന്ന് രേഖപ്പെടുത്തിയ താപനില കവരത്തി, അമിനി, അഗത്തി, മിനിക്കോയ് എന്നീ ദ്വീപുകളിൽ 31 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 29 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തി. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത ബേരി, തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുവാനുള്ള കോൺഗ്രസിന്റെ ഡൽഹിയിലെ തുടർ ചർച്ചകൾ ഇന്നലെ നടന്നില്ല. ചർച്ചകൾ ഇന്ന് പൂർത്തിയാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായേക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടി കഴകം നേതാവും ചലച്ചിത്ര നടനുമായ സി ജോസഫ് വിജയ് ചുമതലയേറ്റു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത് ബിശ്വ ശർമ്മ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം മറികടക്കാൻ പെട്രോൾ ഡീസൽ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം പദ്ധതി മാതൃകയാക്കി ഡിജിറ്റൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കാൻ ഒഡീഷയിൽ ധാരണയായി. ഒഡീഷ ദുരന്ത നിവാരണ അതോറിറ്റി മേധാവി ഡോക്ടർ കമൽ ലോചൻ മിശ്രയുടെ നേതൃത്വത്തിലാണ് ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ധാരണാപത്രത്തിന്റെ കാര്യത്തിൽ ഇറാൻ പ്രതികരണം പാകിസ്ഥാൻ മുഖേന യുഎസിന് കൈമാറി. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചിരുന്നു.
2: ഇടുക്കിയുടെ ഹരിതഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു നിധിയാണ് മുതിയാമല. ശബ്ദകോലാഹലങ്ങളും തിരക്കും വാണിജ്യ ടൂറിസവും എന്നും സ്പർശിക്കാത്ത അപൂർവ സ്ഥലങ്ങളിൽ ഒന്ന്. മൂടൽമഞ്ഞ് മൂടിയ കുന്നുകളും പച്ചപ്പാർന്ന കാഴ്ചകളും ആഡംബരത്തേക്കാൾ സമാധാനവും സെൽഫികളേക്കാൾ പ്രകൃതി അനുഭവങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് മുതിയാമല ഉന്മേഷദായകമായ ഒരിടമാണ്.
3: തൊടുപുഴ താലൂക്കിലെ വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെയും ഉടയത്തൂർ പഞ്ചായത്തിന്റെയും അതിർത്തി തിരിഞ്ഞുകിടക്കുന്ന 2 നെല്ലിക്കാമലയും മുതിയാമലയും.
2: ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ ജോസ് അഗസ്റ്റിൻ.
3: തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി മലങ്കര ജലാശയവും ഇലവീഴ പൂഞ്ചിറയും സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെ കുടയത്തൂർ വിന്ത്യൻ എന്നാണ് അറിയപ്പെടുന്നത്. വടക്ക് പടിഞ്ഞാറായി ദൃശ്യഭംഗിയുടെ മായാക്കാഴ്ചകളുമായി ആനക്കയം വെട്ടിമുറ്റം ഭാഗം, വടക്ക് കിഴക്കായി ചെപ്പുകുളം, പന്നിമറ്റം, ഇടികല്ലിംപാറ, ഓമാല, ചെലവുമലകൾ, പറമ്പുകാട്ടുമല, ഉപ്പുകുന്ന് പ്രദേശങ്ങൾ കാണപ്പെടുന്നു. തെക്ക് കിഴക്കായി വാഗമൺ മലനിരകളും നാടുകാണി മലകളും കാഴ്ചയ്ക്ക് ചാരുത നൽകുന്നു. ഈ മലകൾക്ക് ഏകദേശം 1500 ഉയരമുണ്ട്. ബുദ്ധസന്യാസികൾ താമസിച്ച തോട്ടാട്ട് ഗുഹ ഇവിടെ ഉണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് എട്ടുവീട്ടപ്പിള്ളമാർ ഒളിച്ചിരുന്ന ഗുഹയും ഇവിടെയുണ്ട്. വള്ളപ്പാറ, മുതിയാമല മുത്തി എന്നറിയപ്പെടുന്ന പാറ, നോട്ടടിപ്പാറ, അതുപോലെ തന്നെ നെയ്യുരുകും പാറ, നെല്ലിക്കാമല, നസർത്ത് മൗണ്ട്, പള്ളിയുടെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ എന്നിവയെല്ലാം വളരെ മനോഹരമാണ്. ഈ മലയ്ക്ക്

0: ഏകദേശം 4 കിലോമീറ്ററോളം നീളമുണ്ട്. ആദ്യത്തെ ഭാഗം നെല്ലിക്കാമല എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടർന്ന് കടന്നു പോകുന്ന മലയുടെ ഒരു വശത്തിന് മുതിയാമല എന്നും മറുവശത്തിന് മർദ്ദം മലയും എന്നുമാണ് പറയപ്പെടുന്നത്. അതുപോലെ രാത്രിയിൽ 8 മണിയാകുമ്പോൾ ഏകദേശം 30 കിലോമീറ്റർ ചുറ്റളവിലെ വീടുകളിലെയും ടൗണുകളിലെ ലൈറ്റൊക്കെ തെളിയുമ്പോൾ മലങ്കര ജലാശയത്തിൽ വെള്ളത്തിൽ പതിഞ്ഞിങ്ങനെ ആ കാഴ്ച വളരെ മനോഹരമായ അനുഭവം തരുന്നതാണ്. അപ്പോൾ ഒരു ഫുൾ ഡേ പരിപാടിക്ക് പറ്റിയ ഒരു പ്രദേശമാണ്. നിർഭാഗ്യവശാൽ ഈ പ്രദേശം ടൂറിസം മേഖലയിൽ നിന്ന് ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല ഇവിടെ യാത്രാ സൗകര്യം കുറവായതുകൊണ്ടും വെള്ളത്തിന്റെ ഇച്ചിരി കുറവുള്ളതുകൊണ്ടും മലയായതുകൊണ്ടും ഒക്കെ ഈ ഭാഗത്തുനിന്ന് ആൾക്കാർ ഒഴിഞ്ഞുപോയിരിക്കുകയാണ്. ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിക്കുവാണെങ്കിൽ നമുക്ക് റോഡുകളുടെ നിർമ്മാണം നടത്താൻ പറ്റും.
1: മൂടൽ മഞ്ഞോടെ പ്രഭാതം പുലരുകയും കുന്നുകളിൽ സായം സന്ധ്യമെല്ലാം താഴുകയും ചെയ്യുന്ന ഒരു ഹൈറേഞ്ച് ഡെസ്റ്റിനേഷന്റെ മനോഹാരിത ഈ സ്ഥലത്തിനുണ്ട്. മൂന്നാറിലെയും തേക്കടിയിലെയും തിരക്കേറിയ സർക്യൂട്ടുകളിൽ നിന്ന് മാറി പരിസ്ഥിതി സൌഹൃദ യാത്രാനുഭവങ്ങളും ശാന്തമായ വിശ്രമ കേന്ദ്രങ്ങളും തേടുന്ന സന്ദർശകരെ ഈ അന്തരീക്ഷം ആകർഷിക്കും.
2: ഈ ട്രക്കിംഗിന്റെ ഭാഗമായിട്ട് ഞാൻ മുതിയാൻമല സന്ദർശിക്കുകയുണ്ടായി.
1: ട്രാവൽ വ്ളോഗർ ടിജോ ജോർജ്.
2: മുതിയാൻമല എന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കൊടയത്തൂരും കാഞ്ഞാറും അറക്കുളവും തൊടുപുഴയൊക്കെ കാണാവുന്ന രീതിയിലുള്ള പെലിക്കാം റോട്ട് പോലെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ലൊരു ടൂറിസം ഹബ്ബായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മലമൂടില് ആൾക്കാരെല്ലാം വീടുകൾ ഉപേക്ഷിച്ച് താഴ്ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടിമിന്നലിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ തന്നെ വഴി സൗകര്യമൊക്കെ വളരെ കുറവാണ്. ഓഫ് റോഡാണ് കൂടുതലും. റോഡൊക്കെ ഒന്ന് സെറ്റായി കൂടുതൽ ആൾക്കാർ ആ പ്രദേശത്തേക്ക് വരികയും പഞ്ചായത്തിന് തന്നെ ഒരു വരുമാന മാർഗമൊക്കെ ചെയ്യും. ഇവിടെ പുഞ്ചിര പോലെ സ്ഥലങ്ങളിൽ ഇടിമിന്നൽ രക്ഷാകാലമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്.
1: മുതിയമലയ്ക്ക് ചുറ്റുമുള്ള ഭൂപ്രകൃതി വലിയ ട്രക്കിംഗ്, ചെറിയ ഹൈക്കിംഗ്, സൈക്ലിംഗ്, പക്ഷി നിരീക്ഷണം എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാണ്. പ്രാദേശിക ഗൈഡുകളും സുരക്ഷിതത്വം ഉറപ്പാക്കി കൃത്യമായി അടയാളപ്പെടുത്തിയ പാതകളും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്താൽ സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമായി മുതിയാമല ഉയർന്നുവരാം.
3: തോട്ടാട്ട് ഗുഹ, മുട്ടിക്കല്ല്, കക്കാട്ട് ഗുഹ, രാക്ഷസക്കല്ല്, ഇങ്ങനെ ഒരു 4-5 മലനിരകൾ കൂടിയ ഒരു പ്രദേശമാണ് മുതിയാമല എന്ന് പറയുന്നത്.
1: തൊടുപുഴ അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി അനൂപ ഏലിയാസ്.
3: വിനോദസഞ്ചാരത്തിന്റെ ഒരുപാട് സാധ്യതകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. നല്ലൊരു ഗൈഡിന്റെ അസിസ്റ്റൻസോടുകൂടി ട്രക്കിംഗ് പ്രോഗ്രാം നമുക്ക് ഇവിടെ നടത്താവുന്നതാണ്. തൂക്കുപാലം, ഇക്കോസോൺ മാസ്റ്റർ പ്ലാൻ, വെള്ളച്ചാട്ടങ്ങളുടെ വ്യൂ പോയിന്റുകളെല്ലാം വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് സിപ് ലൈൻസ്, പിന്നെ പക്ഷി നിരീക്ഷണ ടവറുകള്. ഇതൊക്കെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്റ്റുഡൻസിനെ കൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കാം, അവർക്ക് ഒരു പ്രോജക്റ്റ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ വേണ്ടതാണ് ഹോം സ്റ്റേകൾ. വിനോദസഞ്ചാര കേന്ദ്രമായി അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള സഞ്ചാരികളുടെ എണ്ണം നമ്മളിപ്പോ കാണുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കും. അവരുടെ സുരക്ഷ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾക്ക് വേണ്ടതായ ഗൈഡ് ലൈൻസ് പ്രോജക്റ്റ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒന്നാണ്.
1: ഹോംസ്റ്റേകളും പ്രാദേശിക ഭക്ഷണാനുഭവങ്ങളും നാട്ടുനടത്തങ്ങളും ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിറ്റി ടൂറിസം പ്രദേശത്തിന്റെ സ്വാഭാവിക സ്വത്വം സംരക്ഷിക്കുന്നതിനൊപ്പം പ്രദേശവാസികൾക്ക് വരുമാനവും നൽകും.
4: വഴി റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവിടെ നമുക്കൊരു ട്രക്കിംഗ് പോലത്തെ സംഭവങ്ങൾ നടത്താൻ സാധിക്കും.
1: പ്രദേശവാസി ജോസുകുട്ടി.
4: പ്രദേശവാസികൾക്ക് ഒരു ഗൈഡ് എന്ന നിലയിൽ അവർക്ക് ജോലി കൊടുക്കാം. ചെറിയ കറകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതാണ്.
5: നെല്ലിക്കാമല മുതിയാമല പ്രദേശം.
1: വിദ്യാർത്ഥിനി സോണ സിബി.
5: അവിടെ പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ, എപ്പോഴും കാറ്റൊക്കെ ഉള്ള നല്ല സ്ഥലമാണ്. പക്ഷെ വർഷങ്ങളായിട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. മലയുടെ മുകളായതുകൊണ്ട് തന്നെ റോഡ് കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയും അതുപോലെ മഴക്കാലത്താണെങ്കിൽ ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ പരിസരത്തുള്ള ആളുകളൊക്കെ പൊതുവെ അവിടുന്ന് മാറി കുറച്ചുകൂടി സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യമുള്ള കുറച്ചുകൂടെ വികസനം എത്തുന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ച് ഇപ്പം വളരെ ചുരുക്കം വീടുകൾ മാത്രമേ അവിടെ ഉള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ഒരു ഡെവലപ്മെന്റ് ആ ഏരിയക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. വഴികളൊക്കെ കുറച്ചും കൂടി നന്നായി എല്ലാ വണ്ടിയും കയറുന്ന രീതിയിലുള്ള ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എപ്പോഴും ജീപ്പിനെ ആശ്രയിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് അത്രയും പൈസയൊന്നും എപ്പോഴും മുടക്കി അങ്ങനെ പോകാൻ പറ്റും. കുടിവെള്ള പ്രശ്നം അവിടെ പമ്പ് കേടായി എന്ന് പറഞ്ഞിട്ട് 2-3 ആഴ്ചയോളം വെള്ളം കിട്ടാതിരിക്കുക, പിന്നെ ആളുകൾ വെള്ളം ചുമക്കുക, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയത്തേക്ക് അവിടെ ആദ്യത്തെ ആ ഒരു കുറച്ച് അവേഴ്സിനുള്ളിൽ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ദുഷ്കരമായിട്ടുള്ളതാണ്.
1: 90 വയസ്സുള്ള പ്രദേശവാസി മാത്തച്ഛൻ.
6: വാഹനം വരാനുള്ള സൗകര്യം കൂടെ ആയാലും ഈ ഇറങ്ങിപ്പോയ ആൾക്കാരെല്ലാം ഈ മുകളിലേക്ക് വരാൻ സാധ്യത, കാരണം അവരുടെ സ്ഥലങ്ങളും വീടുകളും എല്ലാം ഇവിടെ ഒഴിവായി കിടക്കുകയാണ്. ടൂറിസം മേഖലയായിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും ജോലികളൊക്കെ കിട്ടുകയാണെങ്കിലും ഉപകാരപ്രദമാകും. ടൂറിസത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് ഇവിടെ. ഇങ്ങനെ അറിയപ്പെടാതെ മറഞ്ഞു കിടക്കുകയാണ്.
1: മുതിയമല ടൂറിസത്തെ സുഖകരവും സുരക്ഷിതവുമാക്കുന്നതിന്

0: റോഡുകളും വ്യക്തമായ അടയാളങ്ങളും വിശ്രമകേന്ദ്രങ്ങളും ടോയ്ലറ്റുകളും തുടങ്ങിയ അടിസ്ഥാന സന്ദർശക സൌകര്യങ്ങൾ അത്യാവശ്യമാണ്.
1: ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും
0: മുതിയാമല ഗവൺമെന്റ് സ്കൂൾ മുൻ ഹെഡ്മിസ്ട്രസ് കലാദേവി കെ,
1: അത് വ്യക്തികളുടേതായതാണ്. അവിടെ തൊഴിൽ കിട്ടാനുള്ള ഒരു സാഹചര്യം കുറവായതുകൊണ്ട് ധാരാളം ആളുകൾ തൊഴിലിന് വേണ്ടി ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി മാറി താഴേക്ക് താമസിക്കുന്നുണ്ട്. മലകര റിസർവയർ ഈ പ്രദേശത്തോട്ട് തൊട്ടടുത്താണെങ്കിലും ധാരാളം ജലം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ ഏരിയയിലെ ആളുകൾക്ക് അതുകൊണ്ട് വലിയ ഉപയോഗമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം ജലം. എങ്ങനെയെങ്കിലും പഞ്ചായത്ത് അതിനുവേണ്ടി ധാരാളം പ്രയത്നിക്കുന്നുണ്ട്, എങ്കിൽ പോലും എപ്പോഴും അത് സക്സസ് ആയി വരുന്നില്ല.
0: തൊടുപുഴ റെസ്പോൺസിബിൾ ടൂറിസം സെക്രട്ടറി ലാലു ചകനാൽ,
2: അവിടുത്തെ നാട്ടുകാരായ ആളുകളുടെ സഹായമില്ലാണ്ട് നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റത്തില്ല. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളും ഇവിടെ നിന്നും കുടിയിറങ്ങിപ്പോന്നതുമായ കുറച്ച് ആളുകളുണ്ട്. ഈ ആളുകളുമായി ബന്ധപ്പെടുത്തി എക്സ്പീരിയൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ട്രക്കിംഗ് അവിടെ നടത്താൻ പറ്റും. ആ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു സാമ്പത്തികമായ ഒരു ഉന്നമനം കൊണ്ടുവരാൻ പറ്റും. റോഡിന്റെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. റോഡ് ആക്സസും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടുവരുവാണെങ്കിൽ പ്രദേശവാസികളായ ആളുകൾക്ക് ഹോം സ്റ്റേ ആയിട്ടും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഗൈഡായിട്ടും പല രീതികളിലും അവിടെ ആളുകൾ ചെന്നെത്തുകയും ആ പ്രദേശത്തിന്റെ സാമ്പത്തിക മുഖച്ചായയും അതുപോലെ തന്നെ ടൂറിസം മുഖച്ചായയും മാറ്റപ്പെടാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് ഈ മുതിയാൻമല എന്ന് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വളരെ നല്ലൊരു പ്രദേശമാണത്.
0: വെള്ളിയാമറ്റം കുടയത്തൂർ പഞ്ചായത്തുകളെ തമ്മിൽ വേർതിരിക്കുന്ന മുതിയാമലയുടെ വികസനത്തിനോട് അധികാരികൾക്ക് പൊതുവെ താല്പര്യക്കുറവുണ്ടെങ്കിലും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് മുതിയാമലയെ ഇക്കോ ടൂറിസം സ്പോട്ടാക്കി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ്.
3: സമുദ്രനിരപ്പിൽ നിന്ന് 2000 മേളില് ഉയർന്ന തരത്തിലുള്ള ഒരു മലയാണ് മുതിയാമല എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്.
0: വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി അജയകുമാർ,
3: ടൂറിസത്തിന് വളരെ സാധ്യതയേറിയ ഒരു സ്ഥലമാണത്. ഇത്രയും ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഇടിമിന്നലിലും പ്രകൃതി ക്ഷോഭത്തിനും സാധ്യതയുണ്ട്. അവിടെയുള്ള കുറച്ച് വീടുകളുണ്ട്, ഒരു റിസോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബ്രൈഡൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസാക്കി ടൂറിസം മേഖലയായി പരിഗണിക്കണമെന്നതിന് ആവശ്യമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പൊ നിലവിൽ അവിടെ വെള്ളം എത്തിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ്. എന്നാലും മുതിയാമലയുടെ മുകളിൽ ടാങ്ക് പണിത് അതിലേക്ക് പമ്പ് ചെയ്ത് വെള്ളം എത്തിച്ച് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇടിമിന്നൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ സാധാരണ ചെയ്യുന്നത് പോലെ മിന്നൽ രക്ഷാജാലകങ്ങളും ഒരു പദ്ധതി ആസൂത്രണം ചെയ്തും വേണം നമുക്കതിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ.
4: നിലവില് റോഡ് ഇതിന്റെ സ്പോട്ടിൽ എത്തിയിട്ടില്ല. ഹ്യൂജ് എമൗണ്ട് കൊണ്ട് നിർമ്മിക്കേണ്ട ഒരു റോഡാണത്. ഒരു 2 കിലോമീറ്ററോളം നല്ല വർക്ക് ചെയ്ത് തന്നെ റോഡ് എത്തിക്കണം. അതോടൊപ്പം 2 പറമ്പിലൂടെയും റോഡ് വെട്ടി വേണം ഇനി ആ മെയിൻ സ്പോട്ടിൽ എത്തുവാനായിട്ട്. ജില്ലാ പഞ്ചായത്തിന്റെയോ OMB ഫണ്ടോ MLA ഫണ്ടോ ഒക്കെ കണ്ടെത്തി വേണം ഈ റോഡിലേക്ക് എത്താൻ. പിന്നെ ആളുകളുടെ പറമ്പുടമസ്ഥരുടെ കൺസെന്റ് കൂടെ വാങ്ങേണ്ടതുണ്ട്. ഈ റോഡ് പണി പൂർത്തിയാക്കി മെയിൻ സ്പോട്ടിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം പഞ്ചായത്തിനുണ്ട്. നിലവിലൊരു ഇടുക്കി പാക്കേജ് പല ടൂറിസം പദ്ധതികൾക്കും ഉണ്ട്. അതിലുൾപ്പെടുത്തി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഇതിനകത്തെ ടൂറിസം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്.
0: വെറുമൊരു സ്ഥലമല്ല, അത് ഒരു സാധ്യതയാണ്. ഉത്തരവാദിത്തത്തോടെ ആസൂത്രണം ചെയ്താൽ മനോഹരമായ ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാകാനുള്ള എല്ലാ പ്രകൃതിദത്ത ഘടകങ്ങളും ഇവിടെയുണ്ട്. വേണ്ടത് ഇച്ഛാശക്തിയാണ്. പ്രകൃതി മനോഹരമായ ഒരിടത്തെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത വിധം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനായി ഒരുക്കുന്നതിനായുള്ള ഇച്ഛാശക്തി.

0: സമയം 6 മണി കഴിഞ്ഞ 42 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
7: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
7: പപ്പ, നിക്കു, ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരെ കണ്ടു രാത്രി 9:30. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
11: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
10: സോമനാഥ് അമൃതപർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃതപർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി എകെജി ഭവനിൽ ആരംഭിച്ച സിപിഐഎം പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനും എ വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ എൻഡിഎ ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 എംഎൽഎമാരുടെ പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ ഡിഎംകെ നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ ഡിഎംകെയ്ക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 ജിഗാവാട്ട് 2025 മാർച്ച് ആയപ്പോഴേക്കും 74 ജിഗാവാട്ടായി ഉയർന്നു. പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാനാവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
12: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം മെയ് 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
10: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. എഎഫ്സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 5:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
13: കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
10: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷം.

0: സമ്മേളനത്തിനുള്ള സമാപനവും മേധ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ മൂന്നുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡന്റ്സ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. എഎഫ്സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി.

മീഡിയം വീവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഹുസൈൻ രണ്ടത്താണി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപവിശേഷം, ഇതിൽ സേവന വാർത്ത കേൾക്കാം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ കടൽ മാലിന്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആന്ത്രോത്തു ദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തു വരുന്ന ഡോക്ടർ ഷെബീന എം സംസാരിക്കുന്നു. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹുസൈൻ രണ്ടത്താണി.
1: മനസ്സമാധാനമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? തനിക്കാരുമില്ലെന്ന ബോധവും തനിക്കാരോടും ബാധ്യതയില്ലെന്നതുമാണ് മനസ്സിനെ കലഹപ്രിയമാക്കുന്നത്. ഞാൻ ആരോട് പറയാനാണ്? തന്നിഷ്ടം പൊന്നിഷ്ടം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണ് മനസ്സമാധാനമില്ലാതിരിക്കുക. ആദ്യം പറഞ്ഞത് മനസ്സിന്റെ ദൗർബല്യമാണ്, മറ്റേത് സ്വാർത്ഥതയും. സ്വാർത്ഥത വരുമ്പോൾ മറ്റെല്ലാ പൈശാചിക സ്വഭാവങ്ങളും കൂടെ വരും. അതോടെ മനസ്സ് കാമക്രോധ മോഹങ്ങൾക്ക് അടിമപ്പെടും. പിന്നെ സമാധാനം അസ്തമിക്കുകയായി. അതുകൊണ്ടാണ് മനുഷ്യ, നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഞാനുണ്ട്, നിന്നെ ഞാൻ സഹായിക്കും, നീ എനിക്ക് കണക്ക് തരികയും വേണം എന്ന വാഗ്ദാനവുമായി സർവേശ്വരൻ വെളിപാടുകൾ തന്നത്. ദൈവിക ലോകം വിശാലമാണ്. അള്ളാഹുവും മാലാഖമാരും സ്വർഗനരകങ്ങളുമുള്ള ലോകം. ഇക്കാര്യം നമ്മുടെ കൊച്ചു മനസ്സുകൊണ്ട് ബോധ്യപ്പെടണമെന്നില്ല. മനസ്സിനെ ദൈവിക ലോകത്തേക്ക് നാം പ്രവേശിപ്പിക്കണം. അപ്പോൾ മനസ്സ് വിശാലമാകും. ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ മനസ്സ് ഇതിലും ചെറുപ്പമായിരുന്നു. സൂര്യനക്ഷത്രാദികളുള്ള ഒരു ലോകത്തേക്ക് വരാനുണ്ടെന്ന് പറഞ്ഞാൽ അന്നത് മനസ്സിന് ബോധ്യമാവില്ല. അതാണ് അഗോചരമായ കാര്യങ്ങളിൽ കൂടി നീ വിശ്വസിക്കണമെന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞത്. വരാനുണ്ടൊരു ശാശ്വത ലോകം, അതിൽ വിശ്വസിക്കുക. അങ്ങനെ ജഗന്നിയന്താവായ സർവേശ്വരനിലും അവന്റെ ചരാചരങ്ങളിലും വിശ്വാസമർപ്പിച്ച് സമർപ്പണം ചെയ്യുമ്പോൾ മനസ്സ് വിശാലമാകും. അപ്പോൾ മനസ്സമാധാനവും വരും. ഖുർആൻ 58-ാം അധ്യായത്തിൽ പറയുന്നു, സംശയമില്ല, തനിക്ക് താൻ പോന്നവനായി കണ്ടതിനാൽ മനുഷ്യൻ അതിക്രമിയായിരിക്കുന്നു. നിശ്ചയം നിന്റെ നാദങ്കിലേക്കാണ് ഏവരുടെയും അടക്കം.

0: തനിക്ക് താൻ തന്നെ മതി എന്ന തോന്നലാണ് മനുഷ്യനെ അഹങ്കാരിയാക്കുന്നത്. ഫറോവയും ഹിറ്റ്ലറുമടങ്ങുന്ന സ്വേച്ഛാധിപതികൾക്ക് മാത്രമല്ല ഈ തോന്നലുണ്ടായിരുന്നത്, അത് നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. ഇതുപോലെ അബലനായ മനുഷ്യന് പ്രതികരിക്കാനാവാത്തത് തനിക്കാരുമില്ല എന്ന ബോധമാണ്, തനിക്ക് മറ്റൊരു മാർഗമില്ലെന്നും താൻ സഹിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്നുമുള്ള തോന്നൽ. ശൂദ്രന്മാരെ പണ്ട് അബലരാക്കിയത് ഈ ബോധമാണ്. ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കുമ്പോഴാണ് മനുഷ്യൻ മാനവനാകുന്നതും അവന് മനസ്സമാധാനമുണ്ടാകുന്നതും. മനസ്സ് ദൈവത്തിന് സമർപ്പിക്കുന്നവൻ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ട. ഈ സമർപ്പണം വഴി ദൈവവും മനുഷ്യനും പരസ്പരം തൃപ്തിപ്പെട്ടവരായിത്തീരുന്നുവെന്ന് ഖുർആൻ 98 അധ്യായത്തിലെ 8 വചനം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൽ സർവസ്വവും സമർപ്പിക്കുന്നവന് ഏതു പ്രതിസന്ധിയിലും സമാധാനം കണ്ടെത്താനാവും, അല്ലാത്തവന്റെ മനസ്സ് എപ്പോഴും കലഹപ്രിയമായിരിക്കും. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തെ വൈകല്യപ്പെടുത്താതിരിക്കുകയും ചെയ്തവർക്ക് ഒന്നും പേടിക്കേണ്ട, നേർവഴി പ്രാപിച്ചവരാണവർ എന്നുകൂടി ഖുർആൻ പറയുന്നു. ദൈവത്തെ പ്രാപിക്കാത്തവനും അവനോട് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതുന്നവനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടില്ല. അവൻ സ്വാർത്ഥിയും അത്യാഗ്രഹിയുമായിത്തീരും. മരണം വരെ അവൻ വാരിക്കൂട്ടാനുള്ള തിരക്കിലായിരിക്കും. തനിക്ക് ലഭിച്ചതിൽ നിന്ന് ഒന്നും അവൻ പാവപ്പെട്ടവന് വേണ്ടി കൊടുക്കുകയുമില്ല. അതോടെ അവന്റെ സമ്പത്തും കളങ്കപ്പെട്ടു പോകും. എനിക്ക് തൃപ്തിയായി എന്നൊരിക്കലും അവൻ പറയില്ല. അത്തരക്കാർക്ക് സമാധാനം എങ്ങനെ കിട്ടാനാണ്? താൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്നും തന്റെ സമ്പാദ്യവും അവനു വേണ്ടിയാണെന്നും ബോധ്യപ്പെട്ടാൽ സമ്പാദ്യവും മോഹവുമൊന്നും ആർക്കും തലവേദനയുണ്ടാക്കില്ല. ഭൗതികമായ ഏത് കർമ്മമായാലും അതിനിടയിൽ തനിക്കെല്ലാറ്റിനും ശക്തി തരുന്ന ദൈവവുമായി സംവദിക്കാൻ സമയം കണ്ടെത്തണം. ദൈവത്തിനും അന്ത്യനാളിലും വിശ്വസിക്കാൻ ഖുർആൻ അടിക്കടി ബോധ്യപ്പെടുത്തുന്നത് സമർപ്പണ ബോധം മനഃശാസ്ത്രപരമായി തന്നെ മനുഷ്യനിൽ സന്നിവേശിപ്പിക്കാനാണ്. അള്ളാഹുവിനെ സ്മരിക്കുകയും അവന്റെ അപാരതയിൽ മനസ്സലിയിക്കുകയും ചെയ്യലാണ് ദൈവസ്മരണ അഥവാ ദിക്കർ. ഇങ്ങനെ സ്മരിക്കുന്നവന് തീർച്ചയായും മനസ്സമാധാനം ലഭിക്കും. ദൈവം പറയുന്നു, സത്യവിശ്വാസം സ്വീകരിക്കുകയും ദൈവസ്മരണയാൽ മനസ്സ് ശാന്തമാക്കുകയും ചെയ്യുന്നവരാണവർ. അറിയുക, ദൈവസ്മരണ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമാകുന്നത്. ബാഹ്യമായ സമാധാനം എന്നതുകൊണ്ട് ഉദ്ദേശം സമൂഹത്തിന്റെ സമാധാനമാണ്. രണ്ടാളുകൾ തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, നാട്ടുകാർ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, ഇങ്ങനെ സമാധാനം ലോകസമാധാനം വരെ എത്തുന്നു. വ്യക്തിയിൽ നിന്ന് തന്നെ ഈ സമാധാനം ഉടലെടുക്കുമ്പോഴേ സമൂഹത്തിന്റെ സമാധാനം സാധ്യമാവൂ. രണ്ടു സഹോദരന്മാർ തമ്മിൽ ദൈവപ്രീതി കാംക്ഷിച്ച് സൃഷ്ടിക്കുന്ന സൗഹൃദവും സ്നേഹവുമാണ് ഏറ്റവും വലിയ നന്മയായി അള്ളാഹു കാണുന്നത്. വിശുദ്ധ ഖുർആനിലെ 49 അധ്യായമായ അൽ ഹുജറാത്തിൽ സാമൂഹിക ബന്ധം പരസ്പരം സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദമാക്കുന്നുണ്ട്. ദൈവദൂതനെ മറികടന്ന് പ്രവർത്തിക്കാതിരിക്കുക, സഹോദരന്റെ മുമ്പിൽ ക്ഷമ കൈകൊള്ളുക, വാർത്തകളുടെ പൊരുളറിഞ്ഞ് പ്രവർത്തിക്കുക, സത്യനിഷേധവും ധിക്കാരവും തെമ്മാടിത്തവും വർജിക്കുക, പരസ്പരം പോരടിച്ചാൽ സന്ധിയുണ്ടാക്കുക, അതിക്രമകാരികളോട് അക്രമം നിർത്തും വരെ യുദ്ധം ചെയ്യുക, മനുഷ്യർക്കിടയിൽ നീതി പാലിക്കുക, പരസ്പരം ഐക്യമുണ്ടാക്കുക, ആരെയും പരിഹസിക്കാതിരിക്കുക, ചീത്തപ്പേര് വിളിക്കാതിരിക്കുക, ഊഹാപോഹങ്ങൾ വർജിക്കുക, രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കാതിരിക്കുക, ഏഷണിയും പരദൂഷണവും വർജിക്കുക, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ആഭിജാത്യം നടിക്കാതിരിക്കുക തുടങ്ങിയ ഉപദേശങ്ങൾ 34 വചനങ്ങളിലായി ഖുർആൻ വിശദീകരിക്കുന്നു. ഖുർആന്റെ സിംഹഭാഗവും സാമൂഹിക നന്മ പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ തന്നെയാണ് ഊന്നിപ്പറയുന്നത്.
1: ഹുസൈൻ രണ്ടത്തണി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ ഏതാനും മാപ്പിള ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലപിച്ചിരിക്കുന്നത് KG മാർക്കോസ്.

0: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: മാപ്പിളപ്പാട്ടുകളിൽ അടുത്തതായി റിമി ടോമി ആലപിച്ച ഒരു ഗാനം

0: മാപ്പിളപ്പാട്ടുകൾ സമാപിക്കുന്നു.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
0: ദ്വീപ് വിശേഷം

അറിയിപ്പ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് 2 ഘട്ടങ്ങളായി നടത്തും. ഘട്ടം 1 വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, ഇത് 2026 നടത്തും. ഘട്ടം 2 ജനസംഖ്യാ കണക്കെടുപ്പ്, ഇത് 2027 നടത്തും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് 2027 HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റമാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയെ നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ഇപ്പോൾ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
2: സംവിധാന നിർമ്മാതാവിനെ സംവാദ്, മര്യാദ, സന്തുലൻ തീനോ കോ ബനായ രക്കണ കെ ബഹുത് അച്ഛേ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത്ത് സംവിധാൻ കോ ലിഖാ. ലോക്തന്ത്ര കി മജബൂതി ടക്രാവ് സെ നഹീ ഹൈ ബൽകി സംസ്ഥാഗത സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹീ ഹോതീ ഹൈ. ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കി ബാത് കർതാ ഹൂം തബ് ഇസ്കി സ്പിരിറ്റ് കെ രൂപ് മേ ഹമാരേ സംവിധാൻ നേ സ്വീകൃതി കൈ ജഗേ പേ ദീ.
1: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം

0: കത്തിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃതപർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നിഷാം പുതിയപള്ളി.
2: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫോണിൻ പരിപാടിയായ ഫാട്ടുഫെട്ടിയാണ്. സ്വാഗതം. ആരാണ്? ഓക്കെ, അസ്സലാം വലൈക്കും കോയമ്മ സാർ. കൊറേ കാലമായല്ലോ കേട്ടിട്ട്.
3: അതായത് ഞാൻ കുറെ ദിവസം കൊണ്ട് ശ്രമിച്ചു. കുട്ടികളെ വിളിക്കുന്നതുകൊണ്ട് കിട്ടാത്തതാണ്. അതായത് 90 തീയുന്ന ആകാശവാണിയാണ്. അപ്പൊ ആദ്യ സമയത്ത് 73 ഇയേഴ്സ് ഞാൻ മോണിറ്റർ ചെയ്യുന്ന ഒരു ഫീൽഡിലാണ് ആകാശവാണി. പിന്നെ അതായത് എനിക്ക് വലിയ വലിയൊരു ക്രെഡിറ്റ് ഉണ്ട്. അതായത് സ്റ്റേറ്റ് ഹെഡ്, അതായത് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിന് എനിക്ക് 72 ഞാൻ ഒരു റേഡിയോ, അദ്ദേഹം ആന്ധ്രോത്ത് ക്യാമ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്നെ വിട്ടു വിളിപ്പിച്ച് എന്നിട്ട് റേഡിയോ ഞാൻ കൊണ്ട് കൊടുത്ത് അദ്ദേഹം അന്ന് മുഴുവനും അവിടെ ഉപയോഗിച്ചതാണ് പെനാസോണിക്ക്. പിന്നെ എനിക്കിപ്പോ പറയാനുള്ളത്, എനിക്ക് ആവശ്യമുള്ള ഒരു പാട്ട്, അതായത് മാമലകൾ കപ്പുറത്ത് മരുതര പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, ഈ പാട്ടൊന്ന് കേൾപ്പിക്കണം.
2: ഓക്കെ, തീർച്ചയായിട്ടും വളരെ നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആകാശവാണിക്ക് 90 തികയുന്ന ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു അനുഭവം പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു.
3: വളരെ വളരെ നന്ദി. എപ്പോഴും
2: ഓക്കെ, പാട്ട് കേൾക്കാം.

0: ഫാട്ട് ഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.
1: ഇപ്പോൾ ഒരു മാപ്പിള ഗാനം കേൾക്കാം.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഹരിതചിന്തകൾ എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി. ഹരിത ചിന്തകൾ, പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്ന് ഹരിത ചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി ആന്ത്രോത്വദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ ഷെബീന എം. കടൽ മാലിന്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം വിവരങ്ങൾ പങ്കുവെക്കുന്നു.
1: ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് കടൽ മാലിന്യങ്ങളെ കുറിച്ചാണ്. കടൽ മാലിന്യങ്ങൾ എന്നാൽ സമുദ്രങ്ങൾ, കടലുകൾ, തീരദേശ ജലം എന്നിവ ദോഷകരമായ വസ്തുക്കളാലോ മാലിന്യങ്ങളാലോ മലിനമാക്കുന്നതിനെയാണ് സമുദ്ര മലിനീകരണം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പല പല രീതിയിലൂടെയും ഉണ്ടാകാം. കൂടുതലായും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം സമുദ്ര പരിസ്ഥിതിയിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് സമുദ്ര ജീവികളെയും ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാൽ കാണാം, ലക്ഷദ്വീപ് കടുത്ത സമുദ്ര മലിനീകരണ പ്രതിസന്ധി നേരിടുന്നു. ബീച്ച് മാലിന്യത്തിന്റെ 82% പ്ലാസ്റ്റിക് ആണ്. ഇത് ഉയർന്ന പാരിസ്ഥിതിക അപകട സാധ്യത സൃഷ്ടിക്കുകയും പല രീതികളെയും വൃത്തികെട്ട വിഭാഗത്തിൽ പെടുത്തുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്, ഇ മാലിന്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം 4000 ശേഖരിക്കാത്ത മാലിന്യങ്ങൾ ദ്വീപ് സമൂഹത്തിലെ അതിലോലമായ പവയപുറ്റുകളെ ഭീഷണിപ്പെടുത്തുന്നു. സമുദ്രങ്ങളിലേക്കുള്ള സമുദ്ര അവശിഷ്ടങ്ങളുടെയും പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെയും വർദ്ധിച്ചു വരുന്ന ഒഴുക്ക് ഒരു നിർണായക ആഗോള ആശങ്കയായി തുടരുന്നു. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. സമുദ്ര പരിസ്ഥിതികളിൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ വ്യാപകമാണ്. ഇത് ഭക്ഷ്യവലയത്തിലെ മിക്കവാറും എല്ലാ ട്രോഫിക് തലങ്ങളെയും ബാധിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക്സിൽ നിന്നുള്ളതാണ്. സമുദ്ര ജീവികൾക്ക് ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നു. സമുദ്ര സസ്തനികൾ, കടൽ പക്ഷികൾ, ആമകൾ തുടങ്ങിയ ജീവിവർഗങ്ങൾ കുരുങ്ങുന്നതിനും വീഴുന്നതിനും ഇരയാക്കുന്നു. അടുത്തത് ഈ മാലിന്യങ്ങളുടെ ഉറവിടങ്ങൾ എവിടെ നിന്നാണെന്ന് നോക്കാം. സമുദ്ര മലിനീകരണത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പികൾ, ബാഗുകൾ, മത്സ്യബന്ധന വലകൾ, കടലിലേക്ക് പ്രവേശിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് ലോകമെമ്പാടുമുള്ള സമുദ്ര മലിനീകരണത്തിന് പ്രധാന കാരണമാണ്. എണ്ണച്ചോർച്ച കപ്പലുകൾ, ഡ്രില്ലിംഗ് റിഗുകൾ അല്ലെങ്കിൽ പൈപ്പ് ലൈനുകൾ എന്നിവയിൽ നിന്ന് വ്യാവസായിക മാലിന്യങ്ങൾ, ഫാക്ടറികളിൽ നിന്ന് സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്ന പുറന്തള്ളുന്ന രാസവസ്തുക്കളും ഖനലോഹങ്ങളും മലിനജലവും തീരദേശ ജലത്തിലേക്ക് പുറന്തള്ളുന്നു. കാർഷിക മാലിന്യങ്ങൾ, കടലിൽ പ്രവേശിക്കുന്ന വളങ്ങളും കീടനാശിനികളും ദോഷകരമായ പായലുകളുടെ പൂക്കുന്നതിന് കാരണമാക്കുന്നു. കപ്പൽ മലിനീകരണം, ഇന്ധന ചോർച്ച, മാലിന്യ നിക്ഷേപം പലവിധത്തിൽ ജലപാതകളെയും സമുദ്രങ്ങളെയും മലിനമാക്കാൻ കഴിയും. എണ്ണച്ചോർച്ചയ്ക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. സമുദ്ര ജീവികൾക്ക് വിഷാംശം ഉണ്ടാക്കുന്നതിനു പുറമെ അസംസ്കൃത എണ്ണയിൽ കാണപ്പെടുന്ന പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബണുകൾ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ അവശിഷ്ടങ്ങളിലും സമുദ്ര പരിസ്ഥിതിയിലും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുന്നു. കടലിൽ മാലിന്യങ്ങൾ ബോധപൂർവം സംസ്കരിക്കുന്നതിനെ സമുദ്ര ഡബ്ബിംഗ് എന്ന് വിളിക്കുന്നു. ഡ്രിഫ്റ്റ് വിത്തുകൾ പോലുള്ള പ്രകൃതിദത്ത അവശിഷ്ടങ്ങളും കാണപ്പെടുന്നു. പ്ലാസ്റ്റിക്കിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തോടെ മനുഷ്യന്റെ സ്വാധീനം ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. കാരണം പ്രകൃതിദത്തമോ ജൈവമോ ആയ വസ്തുക്കളെ പോലെ പലതരം പ്ലാസ്റ്റിക്കുകളും വേഗത്തിൽ ജൈവവിഘടനം ചെയ്യുന്നില്ല. സമുദ്രങ്ങളിലെ ഏറ്റവും വലിയ ഒറ്റത്തരം പ്ലാസ്റ്റിക് മലിനീകരണവും വലിയ പ്ലാസ്റ്റിക്കിന്റെ ഭൂരിഭാഗവും മത്സ്യബന്ധന വ്യവസായത്തിൽ നിന്ന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ജലജന്യ പ്ലാസ്റ്റിക്, മത്സ്യം, കടൽ പക്ഷികൾ, കടൽ ഉരഗങ്ങൾ, സമുദ്ര സസ്തനികൾ, അതുപോലെ ബോട്ടുകൾക്കും തീരങ്ങൾക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. മാലിന്യം തള്ളൽ, കണ്ടെയ്നർ ചോർച്ച, കൊടുങ്കാറ്റ് അയക്കുച്ചാലുകളിലേക്കും ജലപാതങ്ങളിലേക്കും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ, കാറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്നിവയെല്ലാം ഈ പ്രശ്നത്തിന് കാരണമാകുന്നു. ജലമലിനീകരണം വർദ്ധിക്കുന്നത്, ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന വലകൾ മൃഗങ്ങളെ പിടികൂടുന്നത്, വൻതോതിലുള്ള സമുദ്ര മാലിന്യ പാളികളിൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെ സാന്ദ്രത, ഭക്ഷ്യ ശൃംഖലയിലെ മാലിന്യങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കുന്നത് തുടങ്ങിയ ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ നമുക്ക് ഇന്ന് നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്ലാസ്റ്റിക്കുകൾ. നമുക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും എവിടെയും പ്ലാസ്റ്റിക്കുകൾ. അത് നമുക്ക് തന്നെ എങ്ങനെ ദോഷം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും അറിയാൻ ശ്രമിക്കുന്നില്ല. ആ പ്ലാസ്റ്റിക്കുകൾക്ക് മൂലമുണ്ടാകുന്ന ഒരു തരം സമുദ്ര മലിനീകരണമാണ് മറൈൻ പ്ലാസ്റ്റിക് മലിനീകരണം. കുപ്പികൾ, ബാഗുകൾ തുടങ്ങിയ വലിയ യഥാർത്ഥ വസ്തുക്കൾ മുതൽ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ വിഘടനത്തിൽ രൂപം കൊള്ളുന്ന മൈക്രോ പ്ലാസ്റ്റിക് വരെ ഇതിൽ ഉൾപ്പെടുന്നു. സമുദ്ര അവശിഷ്ടങ്ങൾ പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യ മാലിന്യങ്ങളാണ്. അവ സമുദ്രത്തിൽ പൊങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നു. സമുദ്ര അവശിഷ്ടങ്ങളുടെ 80% പ്ലാസ്റ്റിക് ആണ്. മൈക്രോ പ്ലാസ്റ്റിക്സും നാനോ പ്ലാസ്റ്റിക്സും ഉപയോഗിക്കുന്നതിലൂടെ നദികളിലോ സമുദ്രങ്ങളിലോ ഉള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ തകർച്ചയോ ഫോട്ടോ ഡിഗ്രഡേഷനോ മൂലമാണ് ഉണ്ടാവുന്നത്. അടുത്തിടെ റിസർച്ചേഴ്സ് കനത്ത മഞ്ഞു വീഴ്ചയിൽ നാനോ പ്ലാസ്റ്റിക് കണ്ടെത്തി. 1950 മുതൽ 2013 വരെ ഉൽപ്പാദിപ്പിച്ച ആഗോള പ്ലാസ്റ്റിക്കുകളുടെ 1.4% സമുദ്രത്തിൽ പ്രവേശിച്ച് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് അനുമാനിക്കുമ്പോൾ 2013 അവസാനത്തോടെ ലോകമെമ്പാടുമുള്ള സമുദ്രത്തിൽ 86 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് സമുദ്ര അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. 2022 കണക്കനുസരിച്ച് ആഗോളതലത്തിൽ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പ്രതിവർഷം 300 ദശലക്ഷം ടൺ ആണെന്നും കണക്കാക്കപ്പെടുന്നു. ഏകദേശം 8 ദശലക്ഷം ടൺ മൈക്രോ പ്ലാസ്റ്റിക്സായി സമുദ്രങ്ങളിൽ അവസാനിക്കുന്നു. ഏകദേശം 1.5 ദശലക്ഷം ടൺ പ്രാഥമിക മൈക്രോ പ്ലാസ്റ്റിക്സായി കടലുകളിൽ അവസാനിക്കുന്നു. ഈ അളവിന്റെ 98% കരയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. ബാക്കി 20% കടൽ ആസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആണ്. പ്രതിവർഷം 19-23 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ജല ആവാസ വ്യവസ്ഥയിലേക്ക് ചോർന്നൊലിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. 2017 ഐക്യരാഷ്ട്രസഭ സമുദ്ര സമ്മേളനം കണക്കാക്കിയത് 2050 ആകുമ്പോഴത്തേക്ക് സമുദ്രങ്ങളിൽ മത്സ്യത്തേക്കാൾ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കാമെന്നാണ്. ഇനി ലക്ഷദ്വീപിനെ നോക്കുമ്പോൾ ഇന്ന് ലക്ഷദ്വീപ് ഗുരുതരമായ സമുദ്ര മലിനീകരണ പ്രതിസന്ധി നേരിടുന്നു. പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിന്റെ ഭവ്യ അറ്റോളുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉയർന്ന തോതിൽ അടിഞ്ഞുകൂടുന്നു എന്നാണ്. ബീച്ചുകളിൽ ശരാശരി 0.77 to 0.82 meter square സാന്ദ്രത ഉണ്ടെന്ന് ഗവേഷണങ്ങൾ കണക്കാക്കുന്നു. മൊത്തം മാലിന്യത്തിന്റെ 82.9% വരെ പ്ലാസ്റ്റിക്കുകളാണ്. മലിനീകരണം ദുർബലമായ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു. ഇത് ഏകദേശം 6% പവിയ കോളനികളെ ബാധിക്കുന്നു. സമീപകാല പഠനങ്ങൾ പറയുന്നത് 28 ബീച്ചുകളിലായി 32.71 meter square മാലിന്യങ്ങളും 24 വർഷത്തിനുള്ളിൽ പവയപ്പുറ്റുകളുടെ ആവരണത്തിൽ 50% കുറവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെ 63-82% പ്ലാസ്റ്റിക് ആണ്. പൊതുമാലിന്യങ്ങൾ 43%. ഇത് ഉയർന്ന പാരിസ്ഥിതിക അപകട സാധ്യതയ്ക്കും 59% ബാധിച്ച പവയപ്പുറ്റുകളെ രോഗം കാണിക്കുന്നതിൽ കാരണമാകും. സമുദ്ര മലിനീകരണ സർവേകളിൽ നിന്നുള്ള പ്രധാന കണ്ടെത്തലുകൾ പ്ലാസ്റ്റിക് ആധിപത്യം ബീച്ചുകളിലെ മൊത്തം മാലിന്യത്തിന്റെ 82.9% വരെ പ്ലാസ്റ്റിക് മാലിന്യമാണ്. പ്രാഥമിക മലിനീകരണ ഘടകം ഉയർന്ന സാന്ദ്രത. ഏറ്റവും ഉയർന്ന മലിനീകരണം ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് മാലിന്യ സാന്ദ്രത റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കിളുത്താൻ ദ്വീപിൽ കുറഞ്ഞ നിരക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മറൈൻ ബയോളജിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നു. പ്രധാന സ്രോതസ്സുകൾ ഏകദേശം 54.3% കരയിൽ നിന്നുള്ള മാലിന്യമാണ്, 27.5% സമുദ്രത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുമാണ്. ബീച്ച് മാലിന്യത്തിൽ പ്രധാനമായും പ്ലാസ്റ്റിക് ബാഗുകൾ, റാപ്പുകൾ, HDPE നൈലോൺ കയറുകൾ, വലകൾ, സ്റ്റൈറോഫോം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഈ സമുദ്ര മലിനീകരണം പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. പവ്യപുറ്റുകളുടെ നാശം, ലഗൂൺ പവ്യപുറ്റുകളുടെ ആവാസ വ്യവസ്ഥകളുടെ മലിനീകരണ ലോഡ് സൂചിക 53.4 ആണ്. ഇത് പവ്യപുറ്റുകളുടെ വളരെ അപകടകരമായ മേഖലയായി ഇതിനെ തരംതിരിക്കുന്നു. രോഗങ്ങൾ ബാധിച്ച പവ്യപുറ്റുകൾ, സമുദ്ര മാലിന്യങ്ങൾ ബാധിച്ച പവ്യപുറ്റുകളുടെ 59.37% രോഗത്തിന്റെയും ടിഷ്യൂ നഷ്ടത്തിന്റെയും ലക്ഷണങ്ങൾ കാണിക്കുന്നു. ബ്ലീച്ച് ബാധിച്ച പവ്യപുറ്റുകളുടെ 14.86% ബ്ലീച്ചിങ് കാണിക്കുന്നു. പൊങ്ങിക്കൊടുക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, അതായത് കുപ്പികൾ, ബാഗുകൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ, മൊത്തം മാലിന്യത്തിന്റെ 69% വരും. അവ മൈക്രോ പ്ലാസ്റ്റിക്കായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ദ്വീപ് സമൂഹത്തിൽ 4000 ടൺ അജൈവ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. മെയിനായിട്ടുള്ള സ്രോതസ്സുകളാണ് പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം, മലിനീകരണത്തിന്റെ ഒരു പ്രധാന സംഭാവനയാണ്. 43% വരും ഇത് എന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽസ് പറയുന്നു. ഇനി ഈ സമുദ്ര മലിനീകരണങ്ങൾ തടയാൻ വേണ്ടി എന്തൊക്കെ പ്രതിരോധ നിയന്ത്രണ നടപടി എടുക്കാമെന്ന് നോക്കാം. പ്രോമിസ് പ്രോജക്ട് എന്തെന്നാൽ ലക്ഷദ്വീപ് കടലിലെ ഒരു സമുദ്ര മാലിന്യങ്ങൾ തടയൽ പദ്ധതി. ലക്ഷദ്വീപ് സീറോ വേസ്റ്റ് ഐലൻഡ് സൃഷ്ടിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു. ഉറവിടത്തിൽ നിന്ന് കടലിലേക്കുള്ള ഇടപെടലുകൾ, മാലിന്യ വേർതിരിക്കൽ, സുസ്ഥിരമായ ബിസിനസ് രീതികൾ എന്നിവയിലൂടെ ടൂറിസത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുറക്കുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം. സംസ്ഥാന ജില്ലാ ദ്വീപ് തലങ്ങളിൽ മോണിറ്ററിംഗ് കമ്മിറ്റികളുള്ള തിരിച്ചറിഞ്ഞ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളും ക്യാരി ബാഗുകളും ലക്ഷദ്വീപ് ഭരണകൂടം നിരോധിച്ചു. മൂന്നാമത്തത് മാലിന്യ മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പ്ലാസ്റ്റിക് പുനരുപയോഗിക്കുന്നതിനായി കംപ്രസ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രധാന ഭൂപ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാരണം ലക്ഷദ്വീപിൽ പ്ലാസ്റ്റിക് പുനരുപയോഗ കേന്ദ്രങ്ങൾ ഇല്ല. അടുത്തത് മത്സ്യമാലിന്യ പരിപാലനം. ICAR കൃഷി വിജ്ഞാന കേന്ദ്രം വികേന്ദ്രീകൃത മത്സ്യമാലിന്യ സംസ്കരണ യൂണിറ്റുകൾ പ്രതിദിനം 500 കിലോഗ്രാം നടപ്പിലാക്കിയിട്ടുണ്ട്. മത്സ്യമാലിന്യങ്ങളെ മത്സ്യത്തീറ്റ, വളം തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ബീച്ചുകളിൽ നിക്ഷേപിക്കുന്നത് കുറക്കുന്നു. അടുത്തത് മലിനജല നിയന്ത്രണം. മിക്ക വീടുകളിലും സെപ്റ്റിക് ടാങ്കുകളും സോപ്പ് പിറ്റുകളും ഉപയോഗിക്കുമ്പോൾ നിരവധി ദ്വീപുകളിൽ, അതായത് അന്ത്രോത്ത്, കവരത്തി, ബിത്ര, ബയോ ടോയ്ലറ്റുകൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. മറൈൻ പൊല്യൂഷൻ ഈസ് നോട്ട് ഓൾവേസ് ഈസി ടു സി. മോസ്റ്റ് ഹാം ഹാപ്പൻസ് സ്ലോലി. പ്ലാസ്റ്റിക് ആൻഡ് ഫിഷിംഗ് വേസ്റ്റ് ഹോട്ട് മറൈൻ ലൈവ് ഓവർ ടൈം. റെഡ്യൂസിംഗ് വേസ്റ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ആന്ത്രോത്ത് ദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ ഷെബീന എം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീളാസുറാംബി. ഏവർക്കും നന്ദി, നമസ്കാരം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

വൈരമുത്തിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം പകർന്ന് ഹരിഹരൻ സാധന സർഗം ആലപിച്ച ഗാനം ചിത്രം മിൻസാരക്കനവ്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ദിൽവാലെ ദുൽഹാനിയ ലേ ജായേംഗേ എന്ന ചിത്രത്തിനുവേണ്ടി ഉദിത് നാരായൺ, ലതാ മങ്കേഷ്കർ പാടിയത്. ഗാനരചന അനന്ത് ബക്ഷി, സംഗീതം ജതിൻ ലളിത്.

എസ് രമേശൻ നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗാനം. പാടിയിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ ചേർന്ന്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സോൾജർ എന്ന ചിത്രത്തിനുവേണ്ടി കുമാർ സാനു അൽക യാഗ്നികാലഭിഷേക ഗാനം, ഗാനരചന സമീർ, സംഗീതം പകർന്നത് അനു മാലിക്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ദീപാവലി എന്ന ചിത്രത്തിനുവേണ്ടി മധുശ്രീ, അനുരാധ ശ്രീറാം ആലപിച്ച ഗാനം. ഗാനരചന യുഗഭാരതി, സംഗീതം യുവൻ ശങ്കർ രാജാ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: 9 മണി.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോകമാതൃദിനത്തിൽ അമ്മയെന്ന ദിവ്യത്വം.

0: ലോക മാതൃദിനം ഇന്നലെയായിരുന്നു. എല്ലാ വർഷവും മെയ് മാസത്തെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ലോക മാതൃദിനം ആചരിക്കുന്നത്. അമ്മമാരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരു ദിനത്തിന്റെ ആവശ്യമില്ലെങ്കിലും അമ്മയുടെ കരുതലിന്റെയും ത്യാഗത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രാധാന്യം ലോകമെമ്പാടും ഓർമ്മിക്കാൻ ഒരു ദിവസം എന്ന നിലയിലാണ് ദിനാചരണം. അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തക അന്ന ജാർവിസ് ആണ് ദിനാചരണങ്ങൾക്ക് തുടക്കമിട്ടത്. അമ്മമാരോടൊപ്പം ചെലവഴിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും ഈ ദിനം ഉപയോഗിക്കുന്നു. സമൂഹത്തിൽ മാതാപിതാക്കളോട് മക്കൾ ചെയ്യുന്ന ക്രൂരതകൾ വാർത്തകളിൽ ഇടം പിടിക്കുന്ന കാലഘട്ടം കൂടിയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ചിലരെങ്കിലും പണം ലഭിക്കാത്തതിനാൽ മാതൃഹത്യയിലേക്ക് വരെ എത്തി നിൽക്കുന്ന വാർത്തകളും സംഭവങ്ങളും പരിചിതമാണ്. അമ്മമാർ മക്കൾക്ക് ശല്യമാണ് എന്ന് തോന്നലുള്ള ഒരു ന്യൂനപക്ഷമെങ്കിലും അനാഥാലയത്തിലും വൃദ്ധസദനങ്ങളിലും മാതാപിതാക്കളെ എത്തിക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ അവരെല്ലാം ഓർമ്മിക്കേണ്ടത് അവർ ഇന്ന് എന്തൊക്കെയായോ ഏതെല്ലാം നിലയിലെത്തിയോ അതിന് കാരണം അമ്മയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. കാര്യപ്രാപ്തിയും ശേഷിയും ഉണ്ടാകുന്നതുവരെ അവരെ സംരക്ഷിച്ച് വളർത്തിയത് മറ്റാരെങ്കിലുമാണോ? അമ്മമാരെ ട്രെയിനിലും മറ്റും ഉപേക്ഷിക്കുന്നതായ വാർത്തകൾ ഇന്ന് ഇടം പിടിക്കുകയാണ്. പല പ്രസിദ്ധമായ ക്ഷേത്ര പരിസരങ്ങളിലും ഭിക്ഷയാചിക്കുന്ന ധാരാളം അമ്മമാരെ കാണാൻ കഴിയും. പലരും ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരാണ്. സൈക്കോളജിസ്റ്റും അധ്യാപികയുമായ ഡോക്ടർ സിന്ധു ബി കെ.
1: അമ്മ എന്ന ഈ രണ്ടക്ഷരത്തിൽ ലോകത്തിലെ മുഴുവൻ സ്നേഹവും കരുതലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അമ്മ ദൈവമാണ്, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പര്യായമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും തണലായി നിൽക്കുന്നവളാണ് അമ്മ. സ്വന്തം വിശപ്പ് മറന്ന് നമുക്ക് ഭക്ഷണം നൽകുന്നവൾ, നമ്മുടെ സങ്കടങ്ങളിൽ കണ്ണുനീർ തുടയ്ക്കുന്നവൾ, സ്വന്തം സ്വപ്നങ്ങൾ മക്കൾക്കായി ബലികഴിച്ചവൾ. ഈ ത്യാഗങ്ങൾക്ക് പകരമായി അമ്മമാർ നമ്മിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മക്കളുടെ പുഞ്ചിരിയും അവരുടെ വളർച്ചയും മാത്രം. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഈ ആഘോഷങ്ങൾക്കിടയിലും ഹൃദയ ഭേദകമായ ഒരു കാഴ്ചയുണ്ട്. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ മക്കൾക്കായി ഉരുകിത്തീർന്ന അമ്മമാർ ഒടുവിൽ വൃത്തസദനങ്ങളുടെ നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടുന്നു. മക്കൾ വലുതാകുമ്പോൾ അമ്മയൊരു ഭാരമായി മാറുന്നു. ഒരു കാലത്ത് മക്കളെ കൈപിടിച്ചു നടത്തിയ ആ കൈകൾക്ക് ഏറ്റവും സഹായം വേണ്ടപ്പോൾ അവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. ആധുനികതയുടെ തിരക്കിൽ പലരും മറന്നുപോകുന്നത് ആ പഴയ തറവാട്ടിലെ ഇരുട്ടത്ത് ഇന്നും തങ്ങളെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടെന്ന സത്യമാണ്. ഓർക്കുക, മാതൃദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രം പങ്കുവയ്ക്കുന്നതിലല്ല, മറിച്ച് ആ അമ്മയുടെ ഒപ്പം അല്പനേരം ഇരിക്കുന്നതിലും അവരുടെ മനസ്സ് അറിയുന്നതിലുമാണ് യഥാർത്ഥ സ്നേഹം. നമ്മുടെ വളർച്ചയുടെ പടവുകൾ പണിഞ്ഞത് ആ അമ്മയുടെ വിയർപ്പും കണ്ണീരും കൊണ്ടാണെന്ന് തിരിച്ചറിയുക. വൃത്തസദനങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. മാതാപിതാക്കളെ ചേർത്ത് നിർത്തുക എന്നത് നമ്മുടെ ഒരു ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ കടമയാണ്. നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ അമ്മമാരെ ഒരിക്കലും കണ്ണുനീർ കുടിപ്പിക്കില്ലെന്നും അവരുടെ വാർദ്ധക്യം സുരക്ഷിതവും സന്തോഷകരവുമാക്കുമെന്നും. സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സ്നേഹവും സാമീപ്യവും മാത്രമാണ്.
0: അമ്മയെ കഥാപാത്രമാക്കിക്കൊണ്ട് ലോക സാഹിത്യത്തിലും മറ്റെല്ലാ ഭാഷകളിലും കഥകളും നോവലുകളും കവിതകളുമെല്ലാം പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ മാതൃത്വ ആവിഷ്കാരങ്ങളെക്കുറിച്ച് അധ്യാപകനും നിരൂപകനുമായ ഡോക്ടർ കെ ഷിബു.
2: പൂർണ്ണമായി നിർവചിക്കാൻ

0: ഉണ്ടായിട്ടുണ്ട്. മാതൃത്വത്തിൻ്റെ ഉദാത്തവും ഉദാരവുമായ തലങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ആവിഷ്കരണവും അതിൻ്റെ ഭാഷയും മാധ്യമവും കാൽപ്പനികമാകാതെ തരമില്ല. മൃദുല വികാരങ്ങളെയും അവയുടെ ആവിഷ്കരണങ്ങളെയും കാൽപ്പനികമായ ക്ലീഷകളായി കാണുന്ന വർത്തമാനകാല സാംസ്കാരിക അന്തരീക്ഷത്തിൽ മാതൃഭാവങ്ങളെ ഉദാത്തവത്കരിച്ചുകൊണ്ടുള്ള സാംസ്കാരിക നിർമ്മിതികളോ സർഗാത്മക ആവിഷ്കാരങ്ങളോ എടുത്തു പറയാൻ തക്ക തരത്തിൽ ഉണ്ടാകുന്നില്ല. മലയാളിയുടെ സാംസ്കാരിക മനസ്സ് പല പ്രകാരത്തിൽ മാതൃത്വഭാവത്തെ സർഗാത്മകമായി ആവിഷ്കരിച്ചു. കവിതയിലും കഥയിലും നോവലിലും നാടകത്തിലും സിനിമയിലുമെല്ലാം മാതൃഭാവങ്ങളുടെ വൈവിധ്യ വിധാനങ്ങൾ നമ്മുടെ കലാകാരന്മാർ കാട്ടിത്തരുന്നു. നാടൻ പാട്ടുകളിൽ തുടങ്ങുന്ന മലയാള സാഹിത്യത്തിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ നമുക്ക് മാതൃത്വ ആവിഷ്കാരങ്ങൾ ധാരാളം കണ്ടെത്താനാകും. തെക്കൻ പാട്ടായ ഇരുവിക്കുട്ടിപ്പിള്ള പോരിലും വടക്കൻ പാട്ടായ കടാങ്കോട്ടുമാക്കത്തിലുമെല്ലാം മാതൃസ്നേഹം വാമൊഴിച്ചന്തങ്ങളായി നിറയുന്നു. രാമായണത്തിലെ കൈകേയിയും സുമിത്രയും മഹാഭാരതത്തിലെ ഗാന്ധാരിയും കുന്തിയുമെല്ലാം മാതൃഭാവങ്ങളുടെ വിഭിന്ന വിശേഷങ്ങളായി മലയാള സാഹിത്യങ്ങളിൽ കടന്നുവരുന്നുണ്ട്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ യശോദ വാത്സല്യമൂർത്തിയായ മലയാളി അമ്മയായി നമ്മുടെ കാവ്യാനുഭവങ്ങളിൽ നിറയുന്നു. നാമിങ് അറിയുവതൽപ്പം എല്ലാമോമനെ ദൈവസങ്കല്പം എന്ന് കുഞ്ഞിനോട് പറയുന്ന ആശാൻ കവിതയിലെ അമ്മയിൽ അറിവിൻ്റെ മാതൃരൂപം കാണാം. അമ്മയും മാതൃഹൃദയവുമെല്ലാം എഴുതിയ ബാലാമണിയമ്മ നമുക്ക് മാതൃത്വത്തിൻ്റെ കവിയാണ്. വാടാക്കരൾ കൊണ്ട കുലമംഗമാരായ വീരമാതാക്കളെയാണ് ചരിത്ര നോവലിസ്റ്റായ സി വി രാമൻപിള്ള അവതരിപ്പിച്ചിട്ടുള്ളത്. സഹന സ്വരൂപിണികളായ അമ്മമാരുടെ ജീവിതാഖ്യാനങ്ങൾ നമ്മുടെ നോവൽ കഥാസാഹിത്യങ്ങളിൽ നിരവധിയുണ്ട്. മാതൃദുഃഖത്തിൻ്റെ അതിതീഷ്ണാവസ്ഥയെ മാമ്പഴത്തിലൂടെ അനുഭവിപ്പിച്ച വയലുപ്പിള്ളി മലയാളത്തിലെ അമ്മ മനസ്സുകളെ ആ ഒറ്റ കവിത കൊണ്ട് ഇന്നും നോവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉമ്മക്കുലുസ് മരിച്ചന്ന് രാത്രിയിൽ പെട്ടെന്ന് പെരുമഴ വന്നപ്പോൾ ആ കുഞ്ഞിനെ അടക്കം ചെയ്ത പള്ളിപ്പറമ്പിലെ മണ്ണട്ടിമേൽ അവളുടെ പുള്ളിക്കുട നിവർത്തി വയ്ക്കുന്ന ഉമ്മയെ സൃഷ്ടിച്ച റഫീഖ് അഹമ്മദിന്റെ തോരാമഴ ഇന്നും അമ്മ മനസ്സുകളിൽ പെയ്തുകൊണ്ടേയിരിക്കുന്നു. പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നവളെന്ന് കരുതി പൊട്ടപ്പൂതത്തെ ശപിക്കാനൊരുങ്ങുന്ന അമ്മയുടെയും പ്രസവിക്കാനുള്ള ഭാഗ്യമില്ലാത്തതിനാൽ ഒരു കുഞ്ഞിനെ കട്ടെടുത്തെങ്കിലും ലാളിക്കാൻ മോഹിച്ചുപോയ പൂതത്തിൻ്റെയും മാതൃത്വവിശേഷങ്ങളെ കവിതയായി തോറ്റിയെടുത്ത ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് വ്യാഖ്യാന സാധ്യതകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന മലയാളത്തിലെ മികച്ച അമ്മക്കവിതയാണ്. ദാഹം തീർക്കാൻ മകന്റെ ചോര കുടിച്ച കാളിക്ക് അഭിമുഖം നിന്ന് സഹനത്തിൻ്റെയും മാതൃശക്തിയുടെയും കരുത്തു കാട്ടുന്ന മറ്റൊരു അമ്മയെയും കാവിലെ പാട്ടിലൂടെ ഇടശ്ശേരി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാതൃത്വം എന്ന സ്ത്രൈണാവസ്ഥയെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിർത്തി നിർവചിക്കാനുള്ള സഫല ശ്രമങ്ങളാണ് നമ്മുടെ മലയാള സാഹിത്യത്തിൽ കാണാൻ കഴിയുന്നത്. അമ്മ മനസ്സുകൾക്കൊപ്പം നിന്ന് അക്ഷരക്കരുത്തു കാട്ടിയ മലയാള സാഹിത്യം സ്ത്രീ അനുഭവ സാഹിത്യത്തിൻ്റെയും സ്ത്രീ അനുഭാവ സാഹിത്യത്തിൻ്റെയും ചുണയും ചന്തവും ഒരുപോലെ വെളിപ്പെടുത്തുന്നവയാണ്.
1: അമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള സിനിമകൾ പല ഭാഷകളിലുമുണ്ട്. 1985 പുറത്തിറങ്ങിയ പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച മലയാള ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച അമ്മ എന്ന കഥാപാത്രം സിനിമയെ വല്ലാത്ത വൈകാരികതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എല്ലാ എഴുത്തുകാരും അത് ഏത് തലമുറയിൽപ്പെട്ടവരായാലും അമ്മയുടെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ കാരുണ്യത്തിന്റെ സ്പർശമില്ലാതെ എഴുത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ചെറിയ കുട്ടികളോട് ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ ഭൂരിഭാഗം പേരും അമ്മയെക്കുറിച്ചാണ് എഴുതുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കവയിത്രിയായ ശ്രീമതി രജനി മാധവിക്കുട്ടി.
2: അമ്മ എന്ന രണ്ടക്ഷരം ഒരു സങ്കല്പമല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രപഞ്ചത്തോളം ദൈർഘ്യമുള്ള ഒരു യാഥാർത്ഥ്യം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അറിവിന്റെ ജാലകം തുറന്നിട്ട് ജീവിതം എന്തെന്ന് നമ്മെ ആദ്യം പഠിപ്പിക്കുന്നത് അമ്മയാണ്. ജീവിതത്തിന്റെ വിശാലതയിൽ ഏത് വികാരം നമ്മെ കീഴ്പ്പെടുത്തിയാലും കരുണയുടെ സാഗരം കൽപ്പിച്ചു നൽകുവാൻ അമ്മയല്ലാതെ മറ്റാരാണുള്ളത്? ത്യാഗത്തിന്റെയും കരുണയുടെയും പ്രതീകമായി ഈ ഭൂമിയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുമ്പോൾ നിരുപാധിക സ്നേഹത്തിലൂടെ, സുരക്ഷിതത്വത്തിലൂടെ, സംസ്കാരത്തിലൂടെ അമ്മയും നമ്മോടൊപ്പം വളരുകയാണ്. ഒരു ആൽമരത്തിന്റെ ശീതളഛായ തന്നുകൊണ്ട് ഒരു വാക്കുപോലും ചോദിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ സ്നേഹത്തോടെ ഒപ്പിയെടുക്കുന്ന അമ്മ

0: എന്നും ഒരു വിസ്മയമാണ്. എത്ര പ്രായമേറിയാലും ശിശുസഹജമായ വികാരത്തോടെ ഏതൊരു മനുഷ്യനും കടന്നു ചെല്ലാവുന്ന അഭയസ്ഥലിയും അമ്മയല്ലാതെ മറ്റാരാണ്? ഗർഭകാലം മുതൽ തുടങ്ങുന്ന ഓരോ വേദനയും ഉള്ളിലൊതുക്കി എപ്പോഴും പുഞ്ചിരി തോകി തന്റെ ജീവിതം തന്നെ ഒരു പാഠശാലയാക്കുന്നവരാണ് മിക്ക അമ്മമാരും. കാലത്തിന്റെ തേർവാഴ്ചയിൽ അങ്ങിങ്ങ് പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിലും അമ്മ എന്ന സങ്കല്പത്തിന് കരുണയുടെയും ത്യാഗത്തിന്റെയും മുഖമാണ് എപ്പോഴും. മക്കൾക്കു വേണ്ടി ഏതൊരു സുഖത്തെയും ത്യജിക്കുവാൻ അമ്മ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ മുഖമല്ലാതെ മറ്റെന്താണ് നമുക്കവിടെ കാണാൻ സാധിക്കുക? അമ്പല നടയിലും അനാഥാലയങ്ങളിലും അമ്മമാരെ ഉപേക്ഷിക്കുമ്പോഴും മക്കളെ ശപിക്കാത്തതും മാപ്പ് കൊടുക്കുന്നതും അമ്മ ദൈവതുല്യയാകുന്നത് കൊണ്ടാണ്. മക്കളുടെ ക്രൂരത പോലും നിരുപാധിക സ്നേഹം കൊണ്ട് മറക്കുമ്പോൾ അമ്മയും ദൈവം എന്ന അദൃശ്യശക്തിയും ഒന്നാകുന്നു. സമരസപ്പെടാനാകാത്ത സാഹചര്യങ്ങളിലും കുടുംബത്തിനു വേണ്ടി എല്ലാം സഹിക്കുമ്പോൾ അമ്മ എന്ന പദത്തിന് പുണ്യം എന്നുകൂടി അർത്ഥം കൽപ്പിച്ചു നൽകാം. എഴുതുവാനറിയാത്ത ഒരു കവിത പോലെ, പാടുവാനറിയാത്ത ഒരു പാട്ടുപോലെ അമൃത കലാമയിയായി അമ്മ ആത്മാവിലുള്ളപ്പോൾ ആരുടെ ഏത് ചുവടാണ് പിഴയ്ക്കുക? ജീവിതകാലം മുഴുവൻ നമ്മെ പരിചരിക്കുന്ന, സ്നേഹിക്കുന്ന അമ്മയെ വാർദ്ധക്യത്തിൽ ചേർത്തു നിർത്തി അമ്മ എന്ന യാഥാർത്ഥ്യത്തെ ഏറ്റവും മനോഹരമാക്കാം. മക്കളുടെ സാമീപ്യം മാത്രമാണ് അമ്മമാർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്.
1: കുടുംബമാണ് കുട്ടികളുടെ പ്രഥമ പാഠശാല. കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന പരസ്പര സഹകരണവും പങ്കിടലും മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന പാഠവുമെല്ലാം ജീവിതത്തിലുടനീളം കുട്ടികളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതാണ്. വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നേടുമ്പോൾ കുടുംബങ്ങളിൽ നിന്നാണ് വിവരം പഠിക്കേണ്ടത്. തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവണ സുരേഷ്.
2: എന്റെ അമ്മ സനു ശിവൻ നേഴ്സാണ്. കുറച്ചു കാലങ്ങളായി അമ്മ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും അമ്മയോട് ഫോണിൽ സംസാരിക്കും. അവിടുത്തെ കാഴ്ചകളെല്ലാം അമ്മ എനിക്ക് കാട്ടിത്തരും. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴാണ് അമ്മയോട് പറയാറ്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അമ്മ നാട്ടിൽ വരുന്നത്. ഒരുപാട് സമ്മാനങ്ങളും ഉടുപ്പും ചോക്ലേറ്റും എല്ലാം അമ്മ കൊണ്ടുവരും. അമ്മ വന്നു കഴിഞ്ഞാൽ ഞാനും അച്ഛനും അമ്മയും കൂടി യാത്ര പോകും. കോട്ടയം തൊഴുവൂരിലെ അമ്മയുടെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും കണ്ണൂർ അച്ഛന്റെ വീട്ടിലും ഒക്കെ ഞങ്ങൾ പോകും. കുറെ സ്ഥലങ്ങൾ കാണാൻ പോകും. ഒരു മാസം കഴിയുന്നത് അറിയത്തേയില്ല. ഞങ്ങൾ ഷോപ്പിങ്ങിനും സിനിമയ്ക്കും എല്ലാം പോകും. അമ്മ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിത്തരും. രാത്രി പുറത്ത് ഹോട്ടലിൽ ഒക്കെ പോയി ഭക്ഷണം കഴിക്കും. വീട്ടിൽ കുറെ ഭക്ഷണം ഉണ്ടാക്കും. അമ്മ എത്തിയാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. എന്നെ പുതിയ പാട്ടുകൾ പഠിപ്പിച്ച് പാടി റെക്കോർഡ് ചെയ്യിപ്പിക്കും. ഞാൻ വലിയ പാട്ടുകാരിയാകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. എന്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ പഠിച്ച് മിടുക്കിയായി വളരണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇത്രയും ദൂരെ പോയി ജോലി ചെയ്യുന്നത് അമ്മയാണ് എന്റെ റോൾ മോഡൽ. ഈ വെള്ളിയാഴ്ച രാവിലെ അമ്മ വരും. അമ്മയുടെ കൂടെ ഒരു മാസം അടിച്ചു പൊളിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്.
1: ലോകമെമ്പാടുമുള്ള സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ് അമ്മ. അമ്മയെക്കുറിച്ചുള്ള ധാരാളം ഗാനങ്ങളും കവിതകളും ചലച്ചിത്ര ഗാനങ്ങളുൾപ്പെടെ നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോകുന്നുണ്ടാകും. അപ്പോഴെല്ലാം അമ്മയെന്ന അത്ഭുത പ്രതിഭാസവും നമ്മുടെ ഉള്ളിലെത്തും. ഒരു സാന്ത്വനമായി, സംഗീതമായി, കരുതലായി, സ്നേഹമായി എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകും. താരാട്ടുപാടി ഉറക്കിയത്, ചോറ് ഉരുട്ടി കാക്കയെയും പൂച്ചയെയും ഒക്കെ കാണിച്ച് വാരിത്തന്ന ആ മുഹൂർത്തങ്ങൾ, ഓടി വീഴുമ്പോൾ വാരിയെടുത്ത് പുണരുന്ന, എന്തു തെറ്റും സഹിക്കുന്ന ആ അമ്മയെ, അമ്മമാരെ ഈ ദിനത്തിലും നമുക്ക് ഓർമ്മിക്കാം. ഈ ദിനത്തിൽ മാത്രമല്ല, എന്നും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച അമ്മയെന്ന ദിവ്യത്വത്തെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി സമയം 9:15.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി തര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൂമിശാസ്ത്ര പഠനത്തിലും ദുരന്ത നിവാരണ രംഗത്തും കേരളത്തിന്റെ പെൺകരുത്തായി മാറിയ സവിശേഷ വ്യക്തിയാണ് ഡോക്ടർ കെ ജി താര. കേരളത്തിൽ നിന്നും ജിയോളജിയിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വനിത എന്ന ബഹുമതിയോടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും പിന്നീട് സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ ഡയറക്ടർ എന്ന നിലയിൽ കേരളത്തിന്റെ സുരക്ഷാ ഭൂപടം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. പ്രകൃതിക്ഷോഭങ്ങളെ ശാസ്ത്രീയമായി നേരിടാൻ പഠിപ്പിക്കുന്ന സമയത്തും കലയെയും സാഹിത്യത്തെയും ഹൃദയത്തോട് ചേർത്തുവെച്ച് ക്യാൻസർ എന്ന രോഗത്തെ തന്റെ അസാമാന്യ മനക്കരുത്തുകൊണ്ട് പരാജയപ്പെടുത്തിയ പോരാളി കൂടിയാണ് കെ ജി താര. ഔദ്യോഗിക പദവികൾക്കപ്പുറം അതിജീവനത്തിന്റെ വലിയൊരു പാഠപുസ്തകമായി മാറിയ ഡോക്ടർ കെ ജി താരയെ നമുക്ക് ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
1: ഒരുപാട് സന്തോഷം കേട്ടോ. ഈ റേഡിയോ എന്ന് പറയുന്നത് എന്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു സുഹൃത്ത്, തീർച്ചയായിട്ടും ഒരു വഴികാട്ടി, അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്ഥാനമാണ് റേഡിയോക്കുള്ളത്. യാത്രാ സമയത്ത് അങ്ങനെ കേൾക്കാറില്ല. വീട്ടിലുണ്ടോ ഞാൻ ഈ റേഡിയോ ഓൺ ചെയ്തിരിക്കും. ബാലലോകം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതില് സ്കൂളിൽ പഠിക്കുമ്പോ അഞ്ചാം ക്ലാസ്സില് കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോ എന്റെ മേഖല എന്ന് പറയുന്ന പദ്യപാരായണം, അതൊക്കെ ചൊല്ലി അന്ന് മുതലേ ഉള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും റേഡിയോയുമായിട്ടുണ്ട്. എനിക്ക് പ്രണയമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് പാട്ടും കൂടിയാണ്.
0: ഇപ്പൊ കേരളത്തിൽ നിന്ന് ജിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ വനിതയാണ്. അതൊരു അപൂർവ നേട്ടമാണ്. ആ ഒരു നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് മാഡം കരിയറിലോട്ട് വരുന്നത്. അപ്പൊ അന്നത്തെ പഠനാനുഭവങ്ങൾ എങ്ങനെയാണ് ജിയോളജിയിലോട്ടൊക്കെ എത്തുന്നത്?
1: ജിയോളജിയിലേക്ക് എത്താൻ വാസ്തവത്തില് ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ, അന്ന് പ്രീ ഡിഗ്രി എന്നാണ് പറയുന്നത്, അപ്പോ ഏതിന് പോകണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു വിഷയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജോലിക്ക് പോകണം എന്ന് തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയും അച്ഛനെയും സഹായിക്കണം, സാമ്പത്തികമായിട്ട് അവർക്ക് ഞാനൊരു സപ്പോർട്ട് ആകണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അച്ഛൻ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അപ്പൊ അച്ഛന് അങ്ങനെ വരുമാനമില്ല. അമ്മ സർവവിജ്ഞാന കോശം എന്ന് പറയുന്നത് അതിലെ സബ് എഡിറ്റർ ആയിരുന്നു. അപ്പൊ ആ ചുരുങ്ങിയ വരുമാനത്തിൽ ഞാനും എന്റെ സഹോദരനും ഉണ്ട്. അപ്പൊ ട്യൂഷനൊന്നും പോയിട്ടില്ല ഞാൻ, പോയാലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ എന്റെ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ ഇ ബാലറാം, വളരെ വലിയ പണ്ഡിതനായിട്ടുള്ള ഒരാള്, അന്ന് ഞങ്ങൾ ഈ ജിയോളജി എന്നുള്ള വാക്ക് കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജിയോളജി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുണ്ടോ എന്നൊക്കെ, യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ പെൺകുട്ടികള് ഒരു കുട്ടിയറ്റേ നേരത്തെ പഠിച്ചിട്ടുള്ളൂ, ആ കുട്ടി പഠനം നിർത്തിപ്പോയി, മുഴുവനും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇത് സ്ത്രീകൾക്ക് പറ്റിയ ഒരു മേഖലയാണെന്ന് വിചാരമില്ല. ഈ പാറകളുടെ ഒക്കെ ഈ ഹാവർ സാക്ക് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഈ പുറകിലൊരു സഞ്ചി, അതൊക്കെ തൂക്കി മല കയറണം, പാറ പൊട്ടിച്ചെടുക്കണം, അത് പഠിക്കണം. അപ്പൊ പെൺകുട്ടികൾക്ക് പറ്റിയത് വല്ല സുവോളജിയോ ബോട്ടണിയോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലി വേണം എന്നുള്ള ഇതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ജിയോളജി എടുക്കുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്, പ്രത്യേകിച്ച് പ്രൊഫസർ രാമചന്ദ്രൻ നായർ സാർ, അദ്ദേഹം വരുന്ന എച്ച് ഒ ഡി, പിന്നെ പ്രൊഫസർ രാമശർമ്മ, വിജ്ഞാനത്തിന്റെ നിറകുടം എന്നൊക്കെ അങ്ങനെ നമ്മൾ ഒരാളെ പറ്റി പറയണമെങ്കിൽ അദ്ദേഹം വീണ വായിക്കും, മൃദംഗം വായിക്കും, എല്ലാ വിഷയത്തിലും അറിവുള്ള ആള്. പ്രൊഫസർ മോഹൻകുമാർ സാറ്, അദ്ദേഹത്തിന് ഈ ജിയോളജിക്ക് പുറമെ ക്ഷേത്രകലകൾ, പിന്നെ ക്ഷേത്രങ്ങളുടെ കാര്യം, അതിന്റെ ചരിത്രം, പിന്നെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇദ്ദേഹത്തിന്റെ വകയായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ പോരാത്തിന് മാജിക്ക് പറയാം. ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഒരു മനുഷ്യന് ഇത്രയൊക്കെ അറിയാൻ പറ്റുമെന്നുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരുന്ന ഒരു അന്തരീക്ഷമല്ലായിരുന്നു അവിടെ. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഒരു കുടുംബം പോലെ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വേറൊരു വീട്ടിൽ ചെന്ന് കയറുന്ന പോലെ. സമരം വരുമ്പോൾ ആദ്യം ഏഴുമണിക്കൊക്കെ ചിലപ്പോൾ വിളിക്കും. അപ്പൊ ഏഴുമണിക്ക് ഞങ്ങൾ അവിടെ പോയിരിക്കും, ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏഴുമണിക്കൊക്കെ ക്ലാസ്. രാമശർമ്മ സാറ് ഇപ്പൊ ഇല്ല, മോഹൻകുമാർ സാർ ഇപ്പൊ ഉണ്ട്. അദ്ദേഹമായിട്ട് ഒരു സൗഹൃദം തന്നെയാണ്, അത് ഇപ്പോഴും നിലനിർത്തുന്നു. അത് നമ്മുടെ ഒരു ഭാഗ്യം, ബ്ലെസ്സിംഗ്, അനുഗ്രഹം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: അത് കഴിഞ്ഞിട്ട് മാഡം അധ്യാപികയായിട്ട്?
1: അല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യവട്ടത്താണ്, അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എം എസ് സി അവിടെ 8 സീറ്റേ ഉള്ളൂ. അപ്പൊ നല്ല മാർക്ക് ഇല്ലെങ്കിൽ അവിടെ കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ ഞാനും പിന്നെ വേറൊരു കുട്ടിയും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ, പണ്ടത്തെ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ മകള് ശ്രീലത, ഞങ്ങള് രണ്ട് പെൺകുട്ടികൾ അവിടെ അഡ്മിഷൻ. രണ്ടുപേർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തരാതിരിക്കാനും നിവർത്തിയില്ല. അന്നത്തെ മേധാവി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നത്, വെറുതെ 2 സീറ്റ് നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾ ഇങ്ങനെ ഈ സഞ്ചിയൊക്കെ തൂക്കി നിങ്ങൾ പാറയൊക്കെ ശേഖരിക്കാൻ മലയുടെ പുറത്തൊക്കെ കയറണം, ആൺകുട്ടികൾക്കാണെങ്കിൽ അവര് വേറെ ഏതെങ്കിലും ജോലിക്കൊക്കെ പോവാൻ സൗകര്യമുണ്ട്. അന്ന് ഞാൻ വാസ്തവത്തിൽ മനസ്സിൽ കുറിച്ചിട്ടു. അതായത് പെൺകുട്ടികൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നാമത് ഈ ജിയോളജിയോടുള്ള കടുത്ത പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ എം എസ് സിക്ക് പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇതില് ഞാൻ തുടർ പഠനം നടത്തുമെന്നും പറ്റിയ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്നും അതൊരു വാശിപ്പുറത്താണ് തീരുമാനിച്ചത്. പക്ഷെ അത് ഗുണകരമായിട്ട് മാറി എന്നുള്ളതാണ്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ് എന്റെ ആദ്യത്തെ നിയമനം. അവിടെ എഞ്ചിനീയറിംഗ് ജിയോളജി ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു പേപ്പർ ആയിട്ട്.
0: അതിനുശേഷം എങ്ങനെയാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുക?
1: അങ്ങനെ അവിടുന്ന് പിന്നെ ഞാനൊരു സയന്റിസ്റ്റ് ആയിട്ട് റിമോട്ട് സെൻസിംഗ് സെന്ററിന്, റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശ ചിത്രങ്ങള് ഉപഗ്രഹ ചിത്രങ്ങള് വിശകലനം ചെയ്യുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണ്. അത് ഈ ഐ എസ് ആർഒയുടെയൊക്കെ പ്രോജക്ടുകൾ എടുത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഞാൻ ഇത് റിമോട്ട് സെൻസിംഗ് പഠിക്കാനായിട്ട് എൻ ആർ എസ് എ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയിൽ അവിടെ പോയി. ആ സമയത്താണ് എന്റെ അമ്മ മരിക്കുന്നത്. അപ്പൊ എനിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ പോയി അത് അങ്ങനെ തീർത്തു. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു. അമ്മ മരിച്ചോടെ എന്തായിരുന്നു അമ്മ എന്നുള്ളൊരു ബോധ്യം വരുന്നത്. അപ്പൊ അമ്മ ഉള്ളപ്പോ നമ്മൾ അങ്ങനെ അധികം മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. നിന്ന നിപ്പിനമ്മ മരിച്ചു എന്നുള്ളത്. അപ്പൊ അവിടെ എനിക്ക് ഫോൺ വിളി വന്നിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ആ ഫ്ലൈറ്റ് യാത്രയിൽ ഇങ്ങനെ കണ്ണീര് വാർത്തുകൊണ്ടാണ് വരുന്നത്. എനിക്ക് തോന്നി ഞാൻ മൂന്നാമത്തെ ദിവസം തന്നെ ഞാൻ തിരിച്ചുപോയി, ഈ കോഴ്സ് നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദുരന്ത നിവാരണം എന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവിടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇത് കണ്ടു. ബാങ്കോക്കിലെ ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെന്റർ എന്ന് പറഞ്ഞ ADPC, അവിടെ ഇങ്ങനെ ഒരു കോഴ്സ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു, ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അപ്പൊ അന്ന് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് ജിയോളജിയിൽ, യുവ ശാസ്ത്രജ്ഞയ്ക്കുള്ള അവാർഡുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ അപേക്ഷിച്ചു. അപ്പൊ എന്നെ സെലക്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയിൽ നിന്ന് 8 പേര് മാത്രമേ അവിടെ, ബാക്കിയെല്ലാം പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞാനൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആദ്യമായിട്ട് ഒരു എക്സ്പോഷർ കിട്ടുന്നത്. അന്നൊന്നും പക്ഷെ ഇതൊരു പുതിയ സബ്ജക്ട് പഠിക്കുന്നു എന്നല്ലാതെ എനിക്കെപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ് എല്ലാം. അപ്പൊ ഞാൻ വിചാരിക്കണ ഇത് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ എന്നുള്ളൊരു സാധ്യത പോലും മനസ്സിൽ നമുക്ക് തോന്നാത്തൊരു കാലമാണ്. അപ്പൊ അവിടെ പോയി ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ പല പല പല അവിടുന്ന് 5 പേരെ സെലക്ട് ചെയ്ത് സെന്റർ ഓഫ് എക്സലൻസ് അമേരിക്കയിലും ഒക്കെ പല പല കോഴ്സുകൾ അങ്ങനെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഒരു ദുരന്ത നിവാരണ സെന്റർ ഉണ്ടാകുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു. ആ സെന്ററിലേക്ക് ഞാനും അപ്ലൈ ചെയ്യാണ്, ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്. പിന്നെ ഞാൻ അതിൽ തന്നെ തുടർന്നു.
0: പിന്നീട് നടന്ന ചരിത്രം,
1: ചരിത്രം എന്ന് പറയാൻ പറ്റുമെന്നുള്ള അറിഞ്ഞുകൂടാ. പക്ഷെ തീർച്ചയായിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ഭാഗം വിട്ടിട്ട് ഇപ്പൊ തര ഷീസ് എ ഡിസാസ്റ്റർ അങ്ങനെ വരെ പറയാറില്ല. പിന്നീടുള്ള വർഷങ്ങളിൽ ഒരുപാട് ദുരന്തങ്ങള് നമ്മള് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. സുനാമി,
0: വെള്ളപ്രളയം,
1: പ്രളയം, ഇപ്പൊ ഉഷ്ണ തരംഗം. അപ്പൊ ഇതിങ്ങനെ വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഇത് തന്നെയായിരുന്നു.
0: ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. ഇപ്പൊ മാഡത്തിന് ആദ്യമായി കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണെന്നൊന്ന് പറയാം.
1: ആദ്യമായി കേൾക്കാനുള്ള പാട്ട് രാത്രിയെ പറ്റി ഒരുപാട് പാട്ടുകളുണ്ട്. വൈശാഖ പൗർണമി രാവിൽ, അല്ലെങ്കിൽ ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. അഷ്ടമി രോഹിണി രാത്രിയിൽ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ.

കണ്ടു. അപ്പൊ ഞാൻ അതിൽ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചമല്ല, വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റ് അതൊന്നല്ല, ആലുവിളക്കിന്റെ, ആലുവിളക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള വിളക്കാണ്. അപ്പൊ അതിൽ നിറച്ച് തിരി കാണും, അതിന്റെ നീല വെളിച്ചം. അപ്പൊ അതിങ്ങനെ സാന്ദ്രമായ വളരെ നേർത്ത ഒരു മാന്ത്രിക ആ വെളിച്ചത്തിൽ ഈ മുഖം ഞാൻ ആദ്യമായി കണ്ടു. അതാണ് പാടുന്നത്, നമ്മൾ ആരും അതിനകത്ത് വീണു പോകും ആ ഒരു വരിയില്. അപ്പൊ ഈ നീല വെളിച്ചം എന്ന് പറയുമ്പോ അതിനു തന്നെ ഒരു മാന്ത്രികതയുണ്ട്. ആലുവിളക്ക്, ഈ മാന്ത്രിക വെളിച്ചം, ഇതെല്ലാം ചേർന്ന ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ശ്രീ ദേവരാജൻ വയലാർ രണ്ടുപേരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട്. സിനിമയുടെ പേര് ഓമനക്കുട്ടൻ. ഇത് രണ്ടുപേരും പാടിയിട്ടുണ്ട്, ഇത് യേശുദാസും പാടിയിട്ടുണ്ട്, പി സുശീല അമ്മയും പാടിയിട്ടുണ്ട്.

0: 2005 കേരള ദുരന്ത നിവാരണ നിയമത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ മാഡം വലിയ പങ്കുവഹിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്?
1: ഈ കരട് രൂപീകരിച്ചത് വാസ്തവത്തില് കേന്ദ്ര സർക്കാർ ഒരു മാതൃക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് അതാത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് കൂട്ടിച്ചേർക്കാം, വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാം, അത് കളയാം. കേന്ദ്രം തയ്യാറാക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെ കാര്യവും അവർ തയ്യാറാക്കണമല്ലോ. ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ കാശ്മീർ ആ ഭാഗങ്ങളിലൊക്കെ ഈ മഞ്ഞുവീഴ്ചയുണ്ട്. ഇവിടെ നമുക്കതില്ല. അന്ന് പ്രളയമില്ലായിരുന്നു, അവിടെ പ്രളയമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയം ഒരു ഫാക്ടറാണ്. അപ്പൊ വേണ്ട കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നതിനോടൊപ്പം ഈ ആളുകളെ പരിശീലിപ്പിക്കേണ്ടതും കൂടിയുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റും, ഈ ദുരന്ത നിവാരണം ഇല്ലാതെ വാസത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല. അപ്പോ ആ പരിശീലനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് മാറാൻ കഴിഞ്ഞു.
0: ആദ്യത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗം എന്ന നിലയിൽ തുടക്കകാലത്ത് താങ്കൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
1: വെല്ലുവിളികളേ ഉണ്ടായിരുന്നുള്ളൂ, അതൊരു ബെഡ് ഓഫ് റോസസ് ആയിരുന്നില്ല തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഒരു പരിചയക്കുറവ് ഉണ്ടല്ലോ. ദുരന്ത നിവാരണ രംഗത്ത് സ്ത്രീ സാന്നിധ്യമേ ഇല്ല. നമ്മളിപ്പോ ഡൽഹിയില് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് പുരുഷന്മാരാണ്. ഞാനൊരു സ്ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അപ്പൊ ഞാനെപ്പോഴും പറയും, നിങ്ങളിങ്ങനെ സ്ത്രീകളെ വില കുറച്ച് കാണരുത്, കാരണം സ്ത്രീകൾക്ക് എല്ലാ ദുരന്തങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്, പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ എല്ലാരും ചിരിക്കായിരുന്നു. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കുമെങ്കിലും വാസ്തവത്തില് കുറച്ചധികം പ്രയാസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ പുതിയ വിവരങ്ങൾ വന്നാൽ നമ്മൾ അപ്പൊ പഠിച്ചിരിക്കണം. അപ്പൊ ഈ പഠിക്കാനുള്ള സമയം എവിടുന്ന, നമ്മള് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അന്ന് എന്റെ മകൾ തീരെ ചെറിയ കുട്ടിയായിരുന്നു, എന്റെ ജീവിത പങ്കാളി അദ്ദേഹം മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പൊക്കോണ്ടേയിരിക്കും. അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ പൊക്കോണ്ടിരുന്നതുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്തം, തീർച്ചയായിട്ടും അത് എന്റെ ചുമലുകളിൽ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതിന് ഒരു 6 മാസം മുമ്പാണ് അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ലോകം അവസാനിക്കുന്നത് പോലെ, അങ്ങനെ അതുവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അമ്മ അങ്ങനെ നിതാന്തമായി നിത്യമായിട്ട് എപ്പോഴും അവിടെ ഉണ്ടാകും. ഇവര് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ഫീലിംഗ് നമുക്ക് ചില കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ. അതായത് അമ്മ അവിടെ ഉണ്ട്, അമ്മ ഇല്ലാതാവുന്ന ഒരു കാര്യം ആലോചിക്കേണ്ടതില്ല. അങ്ങനെ അമ്മ ഒരു ദിവസം നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയാവുമ്പോഴാണ് എന്തായിരുന്നു അമ്മ എന്നുള്ള ഒരു ബോധ്യം. അപ്പൊ അന്നാണെങ്കിൽ ഞാനിങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പരിപാടികളേ ഉള്ളൂ, അമ്മ ഇങ്ങനെ കൈയാളായിട്ട് സഹായിക്കുക. സഹായിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തലവേദനയാണ്. അപ്പൊ അമ്മ പറയും, നീ ഒന്ന് മാറി നിൽക്കാമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി, അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും. അവള് വന്ന് എന്റെ വലിയ വെല്ലുവിളി എന്ന് പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒരു ഈ ഹയറാർക്കി ഒരുപാടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ പോലീസുകാരുടെ ഇതുണ്ടല്ലോ, അതേ മുകളിലുള്ള ആള് പറയുന്ന നിർദ്ദേശങ്ങള് അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതേ സ്ട്രക്ചർ തന്നെയാണ് ഈ റവന്യൂല്. അപ്പൊ എനിക്കാണെങ്കിൽ അതങ്ങനെ ഒരു ശീലം കുറച്ച് കുറവാണ്. അപ്പൊ ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പില് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത കൂടാതെ ഒരു 90% എന്റെ തന്നെ പ്രശ്നങ്ങളായിരുന്നു. എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതിലുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ വന്നത്. അത് പോകെ പോകെ പോകെ നമ്മൾ കറക്റ്റ് ചെയ്യും. റിട്ടയർ ചെയ്യുന്നതിനൊരു 3 കൊല്ലം മുമ്പേ ഞാൻ നന്നായി വേണമെങ്കിൽ പറയാം, അപ്പത്തേക്കും കുറച്ച് ബോധ്യങ്ങളൊക്കെ ആയി. അപ്പൊ ഈ വളരെ മനോഹരമായ ഒരു അനുഭവമായിട്ട് അത് മാറി. പക്ഷെ ഞാൻ ഒരിക്കലും അത് ഇറ്റ് വാസ് ടു ലേറ്റ് എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. അപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ആ രീതിയിൽ ഒരുപാട് വെല്ലുവിളികൾ തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾ ഒരുപാട് പോകണമല്ലോ. നമ്മൾ പോകുമ്പോൾ യാത്ര അതൊക്കെ കിട്ടി വരുമ്പോൾ ഒരു കാലമാകും. അപ്പൊ എന്റെ ഈ വരുമാനത്തിൽ ഈ അതുകൊണ്ട് ഇത് നമ്മൾ കൈകാര്യം ചെയ്യാന്ന് പറയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. പിന്നെ കുട്ടിയെ നോക്കുന്ന കാര്യം, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കാൻ, വേറൊരാളുടെ ചുമലിലേക്ക് അത് വയ്ക്കാൻ ഒരു സംവിധാനം ഇല്ലായ്മ, അതൊക്കെ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അതൊക്കെ തരണം ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഞാൻ ഒരുപാട് നന്ദി എനിക്കുണ്ട്. കാരണം ഒരു തരത്തിൽ എനിക്കത് നന്നായി എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇറ്റ് ഹാസ് മെയ്ഡ് മീ സ്ട്രോങ്ങർ. കുറച്ച് കൂടുതൽ അതെന്നെ ശക്തിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
0: ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ ദുരന്തങ്ങൾ എങ്ങനെയാണ് കെ ജി താര എന്നുള്ള ഇൻഡിവിജ്വലിനെ രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ സ്വാധീനിച്ചത്?
1: അവിടെ ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രളയം ഒരിക്കലും നിങ്ങളുടെ ജാതിയോ മതമോ ചോദിക്കുന്നില്ല, പേമാരിയും ചോദിക്കുന്നില്ല, ഭൂകമ്പം വരുമ്പോഴും അത് നിങ്ങളുടെ ജാതിയോ മതമോ നിറമോ ചോദിക്കുന്നില്ല. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ഇതിനകത്ത് ഒരുപോലെ നിസ്സഹായരായി പെട്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഇത്തരം ചിന്തകൾ വാസത്തിൽ, എനിക്ക് ഈ ജാതിയുമില്ല മതവുമില്ല, അപ്പോൾ മനുഷ്യൻ എന്നുള്ള ഒറ്റ, പിന്നെ എല്ലാ ജീവികളും ഒരുപോലെയാണെന്നുള്ള ഒരു സങ്കല്പമാണ്, നമ്മൾ എന്തോ കൂടിയ ആളുകളാണ്, അങ്ങനെയില്ല ചിന്ത. കേരളം അതിന് നല്ലൊരു മാതൃകയാണ് കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളീയർ ഈ ദുരന്ത സമയത്തും ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ഈ നാടിനെ പറ്റി നമ്മൾ ഭയങ്കര എന്താണ് അഭിമാനം പുളകിതരാകണം, അന്തരംഗം അങ്ങനെ ഉണ്ടല്ലോ കവിത, കേരളം എന്ന് പേര് കേട്ടാലോ എന്ന് അത് തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്നല്ല, നമ്മൾ അഭിമാന പുളകിതരാകും ശരിക്കും കേട്ടോ. അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഓരോ ആളുകളെ എത്ര നല്ല മാലാഖമാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ദുരന്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടില് നമുക്കൊരു വലിയ, നേരത്തെ ചോദിച്ചല്ലോ, അതിൽ ഒരു വലിയ പോരായ്മയുള്ളത് നമ്മളിപ്പോഴും ഈ ദുരന്തം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ മരിക്കുകയും കഷ്ടനഷ്ടങ്ങൾ വരികയും, ഈ ഒരുപാട് എന്നുള്ളത് എത്രയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. പുറത്തുള്ള രാജ്യങ്ങളിൽ 10 പേരിൽ കൂടുതൽ മരിച്ചാൽ അതൊരു ദുരന്തമായിട്ട് അവരെ ആരും പറയണ്ട, ഡിക്ലെയർ ചെയ്യണ്ട, സവിശേഷ ദുരന്തമായി നമ്മൾ പ്രഖ്യാപിക്കുകയൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ആ നമ്പർ പറയാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു, എത്ര പേര് വേണമെങ്കിലും മരിക്കാം, 30 ആണോ 40 ആണോ, നമുക്കിവിടെ ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എത്ര പേര് മരിച്ചാലും അത് നമ്മൾ അങ്ങനെ അങ്ങോട്ടൊരു വലിയ കാര്യമായിട്ട് എന്താണ് അതിനെ വലിയൊരു ഭീകര ഒരു സംഭവമായിട്ട് പലപ്പോഴും നമ്മൾ തോന്നാത്തത്. അപ്പൊ അതിലൊക്കെ കറക്ഷൻ വേണം. പിന്നെ ഇത് വരാതിരിക്കാനുള്ള കാര്യത്തില്, അതായത് അതിനെ ലഘൂകരിക്കുന്ന കാര്യത്തിൽ, വരുന്നതിന് മുമ്പ് നമുക്ക് ലഘൂകരിക്കാലോ, ഇപ്പൊ തീപിടുത്തം ഉണ്ടായി അതിനെ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം, അതിനാണ് ലഘൂകരണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും
0: പിന്നോട്ടാണ്. മുൻകരുതലുകളിൽ
1: മുൻകരുതലുകൾ കുറച്ചുകൂടെ എല്ലാം നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്, മുൻകരുതലുകൾ, പിന്നെ ഈ ലഘൂകരണ പ്രക്രിയയിൽ. ഓക്കെ,
0: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: ഞാൻ നേരത്തെ പറഞ്ഞ അഷ്ടമി രോഹിണി രാത്രിയിൽ എന്ന് പറയുന്ന ആ പാട്ടിന്റെ കൂടെ തന്നെ ഈ ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ, ആ ചിത്ര പൗർണമി രാത്രി ഞാൻ അത് വെറുതെ ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചിത്ര പൗർണമി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം, എന്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഈ ചിത്രഗുപ്തനില്ലേ, ചിത്രഗുപ്തൻ എന്ന് പറയുന്ന യമന്റെ അക്കൗണ്ടന്റ് ആണ്, അതായത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ചീത്ത പ്രവൃത്തികളൊക്കെ ഇങ്ങനെ ബുക്ക് എടുത്ത് എഴുതി വെക്കുകയാണെന്നാണ് സങ്കല്പം. ചിത്ര പൗർണമി ദിവസം ഈ പൂജാമുറിയിലെ ചിലര്, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്, അതായത് കടലാസ പേന അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ അതൊരു സങ്കല്പം, ആ ദിവസം മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള നമ്മൾ ഈ എന്താണ് പുതുവർഷത്തിൽ ഒരു തീരുമാനം എടുക്കുമല്ലോ, എന്നിട്ട് അടുത്ത പുതുവർഷത്തിൽ വീണ്ടും അത് പുതുക്കും, അങ്ങനെ അതിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകും. അതുമാതിരി ഈ ചിത്ര പൗർണമി ദിവസം ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ആലുവിളക്കിന്റെ നീല വെളിച്ചം, ഈ നീല എന്നുള്ള നിറം, അതിപ്പോ ഈ ദുരന്തത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഈ മൊബൈൽ ഫോണില്ലേ, ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യക്കാരാണ്. അപ്പൊ അതിന്റെ ഈ ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ മെലറ്റോണിൻ എന്ന് പറയുന്ന നമ്മൾ ഉറങ്ങാൻ സ്ലീപ്പ് ഹോർമോൺ, അത് ഉണ്ടാക്കുന്ന തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡ്, അതൊരു ഗ്രന്ഥിയാണ്, അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ ലൈറ്റ്. എന്നാൽ നമ്മുടെ കുട്ടികളും നമ്മുടെ മുതിർന്നവരും എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ നീല വെളിച്ചം കവിതയിൽ വരുമ്പോ, പാട്ടിൽ വരുമ്പോ അതിമനോഹരമായ ഒരു അന്തരീക്ഷമാണ് അത് ഉണ്ടാക്കുന്നത്. ശ്രീ ബ്രഹ്മാനന്ദൻ, സി ഐ ഡി നസീർ എന്നുള്ള സിനിമയിൽ 1971 എം കെ അർജുനൻ അദ്ദേഹം സംഗീതം നൽകി, ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ, അതിൽ നീല നിശീധിനി, ഈ ശാസ്ത്രം കവിതയിൽ അങ്ങനെ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് കേൾക്കാനൊരു സുഖമുണ്ടാവില്ലേ. ഈ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന ആകാശത്തിന്റെ പ്രതിബിംബം, റിഫ്ലക്ഷനാണ് ഈ കടലിലെ നീല നിറം എന്നുള്ളത്. പിന്നെയാണ് നമ്മൾ റേലി ഇഫക്റ്റ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, തരംഗ ദൈർഘ്യം കുറഞ്ഞ നീല വെളിച്ചം ചെതറിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ആകാശം നീല നിറമായിട്ട് കാണുന്നതും ഈ സമുദ്രങ്ങൾ നീല നിറമാവുന്നത്. അപ്പൊ അതില് ഈ നീല നിശീധിനീ

ആകാശം നീലനിറമുള്ള ആ കുറച്ച് ഇരുണ്ട ഛായയുള്ള ആ ഇതില് ഈ ചന്ദ്രൻ വരാൻ വേണ്ടി ആകാശം ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പോലെ, ഭൂമി ഉറങ്ങിക്കഴിഞ്ഞു ആകാശം മാത്രമാണ് കാത്തു നിൽക്കുന്നത്. ഇവിടെയും ഈ പാടുന്ന ആള് കാമുകൻ നിദ്രാവിഹീനനായി ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. അപ്പോ ആ പാട്ട് കേൾക്കാം.

0: 2004 സുനാമി കേരളത്തെ ഞെട്ടിച്ചു വന്നായിരുന്നു. അന്ന് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്തെടുക്കാം.
1: ശരിക്കും ദുരന്ത നിവാരണത്തിന് എപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ഇത് ഫീൽഡിൽ ഇത് നടത്തണ്ടേ? നാട്ടുകാരുണ്ട്, തീർച്ചയായിട്ടും നാട്ടുകാരുടെ പ്രവർത്തനമുണ്ട്, അത് തദ്ദേശവാസികൾ. പക്ഷെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ജീവനക്കാർ, അവർ ജീവനും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസം. നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ആകാശവാണിയിലാവട്ടെ, അല്ലെങ്കിൽ ദൂരദർശനിലാവട്ടെ, വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ദിവസേന വെല്ലുവിളികൾ, അതായത് ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇല്ല. ഇവരെല്ലാ ദിവസവും ഈ മരണ സമാനമായ സ്ഥിതിവിശേഷത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. വേണ്ട സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ള ഇൻഷുറൻസ് അവർക്കും ഉള്ളൂ, എന്നാൽ അവർക്ക് ഡബിൾ ഇൻഷുറൻസ് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് പോളിസി തലത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലല്ല. ഇപ്പൊ ഞാൻ അവിടെ ഒരുപാട് കാലം പ്രവർത്തിച്ചു, പക്ഷെ പോളിസി ലെവലിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അത് എന്റെ കയ്യിലായിരുന്നില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ കയ്യിലല്ലാതെ. അപ്പൊ ഇനിയും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ഡബിൾ ഇൻഷുറൻസ് അവർക്ക് കൊടുക്കണം. അതുപോലെ രോഗങ്ങൾ പരിക്കുകളൊക്കെ പറ്റിയാൽ ഇപ്പൊ ചികിത്സാ സംവിധാനമുണ്ട്, പക്ഷെ അത് പര്യാപ്തമല്ല.
0: കേരളത്തിലെ ജനത മാഡം പറഞ്ഞ പോലെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഒറ്റക്കെട്ടായിട്ട് ആ ദുരന്തത്തെ നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ ആ ജനത സ്റ്റിൽ ദുരന്തങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് അല്ലല്ലോ. മാനസികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ യുദ്ധങ്ങളോ അതുപോലെ ക്ഷാമങ്ങളോ ഒക്കെ അതിൻ്റെതായിട്ടുള്ള രൂക്ഷതയിൽ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റിൽ അതെന്നോ വരാനിരിക്കുന്ന എന്തോ ഒരു കാര്യമാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കൂടെ ഉള്ളതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ടെന്നൊരു സാഹചര്യം ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ നാളെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു പ്രിപ്പയർഡ്നെസ് നമുക്ക് കുറവാണെന്ന് തോന്നുന്നു.
1: അത് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. പിന്നെ രണ്ട്, വാസം വന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ബോധ്യമില്ല അവനവൻ താമസിക്കുന്ന സ്ഥലത്ത് ഏതെല്ലാം ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ശരിയായിട്ടുള്ള ബോധ്യമുണ്ട്. അവയർനെസ് എന്ന് പറയുമല്ലോ, അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആയിട്ടില്ല. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഇപ്പൊ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയം മുഴുവേ എത്രയോ കാലം മുമ്പേ പറയാണ് ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണം. താങ്കളുടെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ

0: എത്ര പേരുടെ വീട്ടില്. ഇതിപ്പോ എമർജൻസി കിറ്റ് വാങ്ങാൻ പറ്റാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയുന്നില്ല, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഇത് തയ്യാറാക്കി വെക്കാൻ പ്രയാസങ്ങൾ, അവിടെയും വേറെ ഒന്നും പറയുന്നില്ല നമ്മൾ, ഒരു കുപ്പി വെള്ളം, കുറച്ച് ബിസ്ക്കറ്റോ എന്തെങ്കിലും, ചീത്തയാവാത്ത ഭക്ഷണം, പിന്നെ ഒരു കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
1: അത് റേഡിയോ,
0: ആ ഒരു റേഡിയോ. അപ്പൊ റേഡിയോ വാങ്ങാൻ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബം പോട്ടെ, അവരുടെ കാര്യം ഈ റേഡിയോ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കാമല്ലോ. അപ്പൊ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക, നമ്മളെ തന്നെ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ആ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിനിപ്പോ സ്ഥിരമായിട്ട് ദുരന്തങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി എന്തായാലും വെക്കാം നമുക്ക്, ഒരു വിസിൽ അതിന്റെ കൂടെ ഒരു ഇതും കൂടി വേണമെന്നാണ്. നമ്മൾ നിലവിളിച്ച് നിലവിളിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ.
1: അപ്പോ കാലാവസ്ഥാ വ്യതിയാനവും ലിംഗനീതിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാമോ? ദുരന്തങ്ങൾ സ്ത്രീകളെ കൂടുതലായി ബാധിക്കാറുണ്ടല്ലോ.
0: ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ ലിംഗ വ്യത്യാസം ഒന്നും ഇല്ല എന്നുള്ള, ജാതിയില്ല മതമില്ല അതൊക്കെ ശരിയാണ്, പക്ഷെ ലിംഗ വ്യത്യാസം ഉണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗതമായ വേഷ സംവിധാനമുണ്ടല്ലോ, ഈ 6 മീറ്റർ ഒരു സാരി, അതിപ്പോ മാറിയിട്ടുണ്ട്, ഈ ചുരിദാറിലേക്ക് നമ്മൾ വേഷ പകർച്ച വന്നിട്ടുണ്ട്, പക്ഷെ അവിടെയും ഒരു സാധനം വന്നിട്ടുണ്ട്, ഈ ഷോള്. അപ്പൊ ഇത് എവിടെയെങ്കിലും ഒഴുകി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടുമ്പോഴോ ഇത് ഒരുപാട് അപകടങ്ങളിൽ പെടുന്നുണ്ട്. കഴുത്തിൽ കുരുങ്ങും ചിലപ്പോ, അതൊന്ന്. പിന്നെ ഈ ഉഷ്ണകാലം തന്നെ എടുക്കൂ, കുട്ടികളുടെ സ്കൂൾ യൂണിഫോം, പെൺകുട്ടികൾ എത്ര ലെയർ ഓഫ് ഉടുപ്പാണ് ഇടേണ്ടത്. പിന്നെ ചില സ്കൂളുകളിൽ ഇതിന്റെ പുറത്ത് ഒരു ഓവർകോട്ടും കൂടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഷോൾ ഇടണം എന്നുള്ളത്. എന്നാൽ ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു ഷർട്ട് മാത്രം ഇട്ടാൽ മതി. അപ്പൊ അവർ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ അവർക്ക് കുറക്കൂടി എളുപ്പമാണ്. ഈ ചൂട് കാരണം മാസത്തിൽ ഒരുപാട് മരണം ഉണ്ടാകുന്നുണ്ടല്ലോ. വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്കത്തില് നീന്താൻ അറിയില്ല പലർക്കും. ഞാനപ്പൊ ഇത് ക്ലാസ് എടുക്കാൻ പോകും പല, അപ്പൊ ഞാനിത് ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നീന്താൻ അറിയാമോ? നിങ്ങൾ ആരെ എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഇത് എന്തെങ്കിലും ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കുക, അവനോൻ തന്നെ രക്ഷപ്പെടാനായിരിക്കും ഏതൊരാളും നോക്കാൻ പോണേ. അല്ലാതെ കൂടെയുള്ള ഒരാളെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമുക്ക് അപ്പൊ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരാളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രെയിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളും കൂടി മുങ്ങിപ്പോവും. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞാൻ ചോദിക്കണമെങ്കിൽ ഞാൻ പഠിച്ചിരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ സർവീസിന്റെ ഇടയിൽ എനിക്ക് നീന്താൻ, ഞാൻ 2-3 സ്ഥലത്ത് പോയി കേട്ടോ നീന്താൻ, അവിടെയൊക്കെ ഞാൻ വളരെ ഭീകരമായി പരാജയപ്പെട്ടു പോയി. അത് ഞാൻ വെള്ളത്തിൽ കുറച്ചു നേരം പൊങ്ങിക്കിടക്കും, അത് കഴിയുമ്പോൾ ഞാൻ താഴ്ന്നു പോകും. അപ്പോ ഈ പഠിപ്പിക്കുന്ന കോച്ച് അവര് പറഞ്ഞു, മാഡം ഇത് പഠിക്കാൻ പറ്റുന്ന തോന്നണില്ല, നമുക്കിത് വേണ്ടാന്ന് വെക്കാം. അപ്പൊ എനിക്ക് വാശിയായി, ഞാൻ എന്തുകൊണ്ട് താഴ്ന്നു പോകുന്നു. നമ്മൾ തമാശയായിട്ട് പറയുമല്ലോ പോസ്റ്റൽ ട്യൂഷനിൽ നമ്മൾ നീന്തൽ പഠിച്ചു എന്നുള്ള, ഞാൻ വാസ്തവത്തിൽ പോസ്റ്റൽ ട്യൂഷൻ എടുത്തു. അപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ വീഡിയോ ഇങ്ങനെ നോക്കുമ്പോ എന്തുകൊണ്ട് താഴ്ന്നു പോകുന്നു എന്ന് വെച്ചാൽ, ശരിക്കും നമ്മുടെ തല പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടും കാല് നേരെയല്ലാത്തതുകൊണ്ടും ഒക്കെയാണ്. പിന്നെ ഈ വെപ്രാളം വരുമ്പോ വെള്ളത്തിൽ താഴ്ന്നു പോകാനുള്ള ഇത് ഓരോ ദിവസവും കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ താമസിക്കുന്ന PTP നഗറിലാണ്, പട്ടം താണ് വെള്ളം നഗർ. അതിന്റെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു, സ്വാഭാവിക കുളം, ഇങ്ങനെ അടിയിൽ നിന്നുള്ള ഊറ്റ്. അതിൽ ചെറിയ മീനുണ്ട്, ഒരു ആമ ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാം നീന്താൻ പോകുമ്പോ ഈ ആമയുടെ ഭാഗത്ത് ഒളിച്ചിരിക്കും, അത് നമ്മളെ ഉപദ്രവിക്കില്ല. ചെറിയ നീർക്കോലി അതൊക്കെ ഉണ്ട്, സ്വാഭാവിക കുളമായതുകൊണ്ട് തന്നെ ചില ഭാഗത്ത് ആഴം കുറവാണ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോ നല്ല ആഴമുണ്ട്. പിന്നെ ഒരു ലേഡി കോച്ചിനെ ഇവര് പറഞ്ഞു, 10 പേരെ കൊണ്ടുവന്ന ഒരു ലേഡി ടീച്ചറെ വെച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കഴിയുന്ന ആളുകളെയൊക്കെ വിളിച്ചു നോക്കി, അപ്പൊ ആരും വരുന്നില്ല. അപ്പൊ ഞാൻ ഈ DTP എടുത്തിട്ട് താല്പര്യമുള്ളവർ ഇന്ന ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ മിൽമ ബൂത്തില്ലേ, മിൽമ ബൂത്തിലെല്ലാം കൊണ്ട് ഒട്ടിച്ചു. ഒട്ടിച്ചാതെ ഈ പാല് മേടിക്കാൻ വരുന്നവര് ഇത് കാണുമല്ലോ, അവരെന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 8 പേരെ കിട്ടി. എന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവര് പറഞ്ഞ ഒരു ലേഡി ടീച്ചറെ വെച്ച് തരാം. അപ്പൊ വേഷത്തിന്റെ ഒരു പ്രശ്നം വന്നു, അതായത് നമ്മൾ എന്ത് വേഷം ഇട്ടാലും നാട്ടുകാർക്കാണ് പ്രശ്നം. അപ്പൊ ഞാന് ഈ സ്വിം സൂട്ട് ഇട്ട് പോരാൻ ആരും തയ്യാറല്ല. അപ്പൊ ഓൺലൈനിൽ നോക്കിയപ്പോ ബുർഖിനി എന്ന് പറഞ്ഞു, ഈ ബുർഖ. അപ്പൊ അതൊക്കെ ഇട്ട് ഞങ്ങള് വെള്ളത്തിലിറങ്ങി, കുറെ പേര് കൊഴിഞ്ഞു പോയി, പക്ഷെ കുറച്ച് പേര് അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ പഠിച്ചെടുത്തു പഠിച്ചെടുത്തു. പിന്നെ കറക്ഷൻ ഒക്കെ ഈ പോസ്റ്റൽ ട്യൂഷൻ വഴി തന്നെയാണ് കറക്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഫീസ് കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കുട്ടികള്, കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അവരെയായിരുന്നു എനിക്ക് കൂടുതൽ പരിചയം. അപ്പൊ അവരെയും കുറച്ചല്ലാത്ത സ്ത്രീകളെയും ഒക്കെ ഞങ്ങള്, കോച്ചിനും കുറച്ച് പൈസ കൊടുക്കണമല്ലോ, അപ്പൊ ഈ ഉടുപ്പുകള് ഞങ്ങളുടെ ഉടുപ്പ് അവർക്കും കൊടുത്തുകൊണ്ട്, ചിലർക്ക് പുതിയത് മേടിച്ചു കൊടുത്തുകൊണ്ട് 40 പേരുള്ള ഒരു വലിയ സംഘമായി അത് മാറി. അവരെല്ലാരും പഠിച്ചു.
1: നമുക്ക് മൂന്നാമത്തെ പാട്ടിലോട്ട് പോയാലോ.
0: മൂന്നാമത്തെ പാട്ട് എന്ന് പറയുന്നത്

അത് 1968 റിലീസ് ചെയ്ത ചിത്രമാണ്. വിദ്യാർത്ഥി എന്നാണ് ആ സിനിമയുടെ പേര്. ശ്രീ വയലാർ അദ്ദേഹം എഴുതി, ശ്രീ ബി എ ചിദംബരം നാഥ് അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ശ്രീമതി ബി വസന്ത, ശ്രീ ജയചന്ദ്രൻ രണ്ടുപേരും കൂടി ചേർന്ന പാട്ടാണ്. അതില് ബി പാട്ട് കേൾക്കാം.

സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കും.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
4: ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
8: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
5: മായാമുദ്രകൾ.
8: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 10, അതായത് ഇന്നലെ വേൾഡ് ലൂപ്പസ് ഡേ ആയിരുന്നല്ലോ. ലൂപ്പസ് അഥവാ SLE എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും തന്നെ ആക്രമിക്കുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ. ഈ രോഗത്തെ തിരിച്ചറിയാൻ വൈകുന്നത് പലപ്പോഴും ചികിത്സയെ തന്നെ ബാധിക്കാറുണ്ട്. ലൂപ്പസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോഴും അറിവില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗികൾക്ക് ആവശ്യമായ സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കുക, കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ലോക ലൂപ്പസ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ?
2: SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വാദരോഗ അസുഖമാണ്. അതായത് ഇതിന് ഓട്ടോ ഇമ്യൂൺ അസുഖമെന്നും പറയും. ഓട്ടോ ഇമ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ പ്രതിരോധാവസ്ഥ അധികമായി പ്രവർത്തിച്ച് അതുമൂലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ജനതികമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ പറയുന്ന ഈ അസുഖമുള്ളവർക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ പ്രതിരോധാവസ്ഥ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് കാരണം ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ചെന്ന് അത് അറ്റാക്ക് ചെയ്ത് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഈ SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പ്രതിരോധാവസ്ഥ എന്തെങ്കിലും ബാക്ടീരിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കുകയും അതിന് അഗൈൻസ്റ്റായിട്ട് ആന്റിബോഡീസ് ഉത്പാദിക്കുകയും അത് ചെന്ന് ആന്തരിക അവയവങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുമൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ അവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ലക്ഷണം എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെ ഏത് അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. പ്രധാനമായും പറയേണ്ടത് ചെറിയ മുട്ടുകളിൽ സന്ധിവേദനയും വീക്കവും തൊലിപ്പുറത്തുള്ള പാടുകൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതലാകുകയും കൂടുതൽ ചൊറിയാനുള്ള ഒരു ഇതും ഇച്ചിങ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും സ്കിന്നിലാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ അതല്ലാതെ കവിളുകളിലും ഇത് വരാറുണ്ട്. ബട്ടർഫ്ലൈ റാഷ് എന്നും പറയും. ചിത്രശലഭം പോലെ നമ്മുടെ കവിളുകളിൽ ഒരു രീതിയിലുള്ള പാടുകളും അതുകൂടാതെ കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതില്ലാതെ പിന്നെ അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത പനി, വിട്ടുവിട്ടുള്ള പനി, അത് കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കാവുന്നതാണ്. അവിടെയൊക്കെ നീർവീഴ്ച ഉണ്ടായി അത് കാരണം അതെല്ലാം ബാധിക്കപ്പെടാവുന്നതാണ്. ഇപ്പൊ ഹാർട്ടിലാണെങ്കിൽ ഹൃദ്രോഗം അതുമൂലം വരാവുന്നതാണ്. ഹൃദയത്തിലെ നെഞ്ചുവേദന, ശ്വാസമുട്ട് അങ്ങനെ വരാവുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ നിറയെ പ്രോട്ടീൻ ലോസ് ആവും. പ്രോട്ടീൻ ലോസ് ആയി കഴിഞ്ഞാൽ മുഖത്തും കാലും നീര് പോലെ വരാം, ശ്വാസമുട്ട് വരാം, പിന്നെ യൂറിൻ കൂടുതലായി പതഞ്ഞു പോകുന്നതായിട്ട് തോന്നാവുന്നതാണ്. പിന്നെ ബ്രെയിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയും ജെന്നി പോലെ വരാൻ സാധ്യതയുണ്ട്. തലവേദന വരാൻ സാധ്യത

0: നേരത്തെ നിർണയിക്കുകയും അതുകൂടാതെ തന്നെ ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഗർഭധാരണം വളരെ നോർമലായിട്ട് തന്നെ സാധാരണ ഗതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. മരുന്നുകളുടെ സഹായത്തോടുകൂടി പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കാനും അത് പൂർത്തിയാക്കാനും സാധിക്കാവുന്നതാണ്.
1: മാഡം, മുൻകാലങ്ങളിൽ ലൂപ്പസ് രോഗത്തിന് ചികിത്സ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ലൂപ്പസ് രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ചികിത്സാ രീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പണ്ടത്തെ കാലത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് മരണം തന്നെയാണ് ഇതിന്റെ ഒരു ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ട്രീറ്റ്മെന്റ് വളരെയേറെയുണ്ട്. ആദ്യം രോഗം മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഇപ്പം ഗുളിക കഴിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട്, അതല്ലാതെ തന്നെ ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് റൂമറ്റോളജിസ്റ്റ്, വാതരോഗ വിദഗ്ധൻ കണ്ടിട്ട് അസുഖത്തിനെ ഒന്ന് അസസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തരുന്നത്. അതുകൂടാതെ ബയോളജിക്സ്, അതും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ രോഗത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ?
0: പറഞ്ഞതുപോലെ ഇതിന് ഈ അസുഖം ഏറ്റക്കുറച്ചുകളുള്ള അസുഖമാണ്. അപ്പം അത് കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അസുഖമായതിനാൽ പറയാതെ, ഡോക്ടർ പറയാതെ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. കുറച്ചു കുറച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു അസുഖമാണ്. അപ്പൊ ആ ഒരു ഇതുവരെ നമ്മളൊന്ന് സഹകരിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടറിന്റെ അറിവില്ലാതെ അത് നിർത്താൻ പാടുള്ളതല്ല.
1: മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏത് വിഭാഗം ഡോക്ടറുടെ സേവനമാണ് നാം തേടേണ്ടത്?
0: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളും, സന്ധിവേദന, വായില് പുണ്ണ്, മുടി കൊഴിച്ചിൽ, സ്കിന്നില് പാടുകള്, പിന്നെ ഇപ്പോൾ ചിലവർക്ക് വിഷാദ രോഗമൊക്കെ ആകപ്പെടാം, തലവേദന, പിന്നെ കാലില് നീര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആന്റിബോഡീസ്, അതായത് റുമറ്റോളജിസ്റ്റ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം റുമറ്റോളജിസ്റ്റിനെ കാണുക. സന്ധി രോഗ വിദഗ്ധയാണ് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കാണിച്ചിട്ട് അതിനുള്ള രോഗനിർണയമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. പിന്നെ ഈ അസുഖം ശരിക്കും കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ടെസ്റ്റുകളും ഉണ്ട്, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റുകൾ, ANA ടെസ്റ്റുകൾ. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. രോഗത്തിന്റെ കാഠിന്യം അറിയാനുള്ള ടെസ്റ്റുകളും ഉണ്ട്, കോംപ്ലിമെന്റ്, C3 C4, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ യൂറിനിൽ, ഇത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ പോകാവുന്നതാണ്. അപ്പോ അത് ആ ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്.
1: മാഡം, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണല്ലോ ഇത്. അത് ചോദിക്കാനുള്ള കാരണം, സാധാരണ വാതരോഗവും ലൂപ്പസ് അഥവാ എസ്എൽഇയും എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: വാദം എന്ന് പറയുന്നത് ആമവാദം ഉണ്ട്, അതല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് കൊണ്ടുള്ള വാതരോഗമുണ്ട്. അപ്പൊ ഇതൊക്കെ SLE എന്ന് പറയുന്നത് ഇതും ഒരുതരം വാതരോഗമാണ്. പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ വായില് പുണ്ണ്, സ്കിന്നിലെ പാടുകള്, മുടി കൊഴിച്ചിൽ, അങ്ങനെയൊക്കെ അതിന്റെ കൂടെ വരാവുന്നതാണ്. ആമവാദം മെയിനായിട്ടും ജോയിന്റ്സിലാണ് എഫക്ട് ചെയ്യുന്നത്, ആമവാദമാണെങ്കിലും സോറിയാട്ടിക് വാദമാണെങ്കിലും. അപ്പൊ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ SLE ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ബാക്കി സ്കിന്നിലെ പ്രശ്നങ്ങളും അകത്ത് ആന്തരിക അവയവങ്ങളിലെ ബാധയും അത് കാരണവും അതും നോക്കി, പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ANA പോലത്തുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. ആമവാദമാണെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടറും ആന്റി CCP അങ്ങനെയുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ആണോ മറ്റേതാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ രോഗം കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇതങ്ങ് കണക്ക് കൂട്ടാതെ വിട്ടു കഴിഞ്ഞാൽ കിഡ്നിക്ക് ബാധിപ്പ് വരാം. ഇപ്പൊ കിഡ്നി ചിലപ്പോൾ ഡയാലിസിസ് വരെ അതുകൊണ്ട് എത്തിച്ചെന്നിരിക്കും. കൂടാതെ ഹാർട്ടിനാണെങ്കിൽ ഹൃദയാഘാതം വരാം, പിന്നെ നെഞ്ചില് വെള്ളം കെട്ടാം, അതുപോലെ അവിടെ തന്നെ നെഞ്ചിൽ തന്നെ ന്യൂമോണിയ പോലെ വരാം. അപ്പൊ അതൊക്കെ മൂർധന്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കൂടിയ രീതിയിലുള്ള മരുന്നുകളും മറ്റും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കുറച്ചുകൂടെ കാഠിന്യം കൂടുതലായിട്ട് വരും. അപ്പൊ ആദ്യത്തെ ലക്ഷണങ്ങൾ നമ്മൾ നേരെ കണക്കാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തിന് അടിമപ്പെട്ടവർ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ അസുഖമുള്ളവർക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അസുഖത്തിന്റെ വീര്യം കൂടുന്നതാണ്. അപ്പൊ അത് കാരണം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് കഴിവതും വെളിയിറങ്ങുക. അത് ആ സമയത്താണ് സൂര്യരശ്മികൾ, അൾട്രാവയലറ്റ് ബി രശ്മികൾ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ പതിഞ്ഞാൽ ഇതിന്റെ വീര്യം കൂട്ടാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 10 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ഈ അസുഖമുള്ളവർ വെളിയിറങ്ങാതിരിക്കുക, അഥവാ വെളിയിൽ ഇറങ്ങുന്നതിൽ ഫുൾ കൈ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ ഉള്ളത് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ് യൂസ് ചെയ്യുക.

0: പിന്നെ സൺസ്ക്രീൻ, വീട്ടിലാണെങ്കിലും വെളിയിൽ പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പൊ സൺസ്ക്രീൻ വീട്ടിലുള്ള നമ്മുടെ ബൾബിലും ലൈറ്റിൽ നിന്നും വരെ വയലറ്റ് റേസ് വരാവുന്നതാണ്. അപ്പൊ അത് കാരണം വീട്ടിലിരുന്നാലും നമ്മളത് ഇടേണ്ടതാണ്, അപ്ലൈ ചെയ്യേണ്ടതാണ്, ദേഹം മുഴുവൻ ഇടേണ്ടതാണ്. ആഹാരം, നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിവതും ഒഴിവാക്കാനാണ്. വളരെ ചെറിയ രീതിയിൽ കഴിക്കാവുന്നതാണ്, തീരെ ഒഴിവാക്കേണ്ടതില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാം, പക്ഷെ നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന്, വെജിറ്റേറിയൻ അത്രയും ഒന്ന് മാംസാഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാവുന്നു. ബാക്കി എല്ലാവരെയും പോലെ തന്നെ കഴിക്കാം. പിന്നെ ബി പി ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്, കാരണം കിഡ്നി ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ BP ഒക്കെ രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപ്പ് എണ്ണ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ അസുഖം ഉള്ളവർ സ്മോക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക, ഹോർമോണൽ ഗുളിക ഒഴിവാക്കുക. അപ്പൊ അതൊക്കെ ആണെങ്കിൽ ഇതിന്റെ വീര്യം കൂട്ടാൻ ചാൻസ് ഉള്ള കുറെ ഇതാണ് ഈ പുകവലിയും ഹോർമോണൽ ഗുളികകളും മറ്റും. അപ്പൊ അങ്ങനെ ഉള്ളത്, അങ്ങനെ ഈ അസുഖം ഉള്ളവരിപ്പോ ഇത് കഴിച്ചാൽ അത് വരും, അല്ലെങ്കിൽ പുകവലിച്ചാൽ ഈ അസുഖം വരും എന്നൊന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്.
1: മാഡം, ഈ അവസരത്തിൽ രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ അസുഖമുള്ളവർ ഇപ്പോ തീർത്തും നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. മരുന്ന് ഡോക്ടർ, ഈ അസുഖ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, രോഗലക്ഷണങ്ങൾ പറയുക, ദേഹപരിശോധന നടത്തുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, പറയുന്ന സമയത്ത് പറയുന്ന ദിവസത്ത് കഴിക്കുക, അത് കൂടാതെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡോക്ടറിനെ പോയി കാണുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് കാരണം എല്ലാവരെയും പോലെ നോർമലായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മരുന്നുകളുടെ സഹായത്തോടുകൂടി. അപ്പൊ അത് കാരണം അത് ഇങ്ങനെ വരുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ മറ്റും ചെയ്യരുത്. മരുന്ന് കഴിക്കുക, പറയുന്ന ഇടവേളയിൽ ഡോക്ടറിനെ വന്ന് കാണിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് നിർത്താതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർത്തും നല്ല നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതാണ്.
1: ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രം അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ഉണ്ടപ്പക്ക് വരുന്നുണ്ട്.
6: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തു.
7: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാരശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
8: ശ്രോതാക്കൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

ഇന്നത്തെ രാഗാമൃതത്തിൽ ജയകല സനൽകുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, രാജ്കുമാർ കെ മൃദംഗം. ആദ്യം ഷഹാന രാഗത്തിൽ ആദിതാളവർണം, തിരുവൊട്രിയൂർ ത്യാഗയ്യർ രചിച്ചത്.

ഇതുവരെ കേട്ടത് ജയകല സനൽകുമാർ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, രാജ്കുമാർ കെ മൃദംഗം. ഇനി വി കെ രാമൻ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജ കൃതി കേൾക്കാം. മാരവൈരി രമണി എന്നാരംഭിക്കുന്നു രാഗം. നാസികാഭൂഷണി രൂപകഥ.

0: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
1: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
4: അഞ്ജനക്ക് എന്താ പറ്റിയത്?
5: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
6: എന്നിട്ട്
5: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
3: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
5: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
3: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
9: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ.

അല്പസമയത്തിനുള്ളിൽ ഗുജറാത്തിലെ സോമനാഥിൽ സോമനാഥ് അമൃത്പർവിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെയും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയുടെയും തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഡൽഹി റിലേ.

0: प्रति समर्पण बनाए रखें और इस तरह से राष्ट्र सेवा में लीन रहें। ये विशेष प्रसारण आप आकाशवाणी के माध्यम से सुन रहे थे। विशेष प्रसारण प्रस्तुतकर्ता प्रमोद कुमार वत्स के साथ स्टूडियो में हमारे साथी हमारे विशेषज्ञ डॉ आशुतोष शर्मा के साथ और एस वाई खान के साथ अपने को कमेंटेटर कौशिक रॉय के साथ मैं नीलम मलकानिया इस विशेष आयोजन की आप सभी को बधाई और शुभकामनाएं देते हुए अब आप सभी से अनुमति लेती हूं। नमस्कार।
1: अभी आप सोमनाथ अमृत महोत्सव का सजीव विवरण सुन रहे थे। विवरण दे रहे थे नीलम मलकानिया और कौशिक राय। यह कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
2: ഗുജറാത്തിലെ സോമനാഥിൽ സോമനാഥ് അമൃത പർവ്വിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയുടെയും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയുടെയും തത്സമയ പ്രക്ഷേപണമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 1:00 14 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവ്വിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് രണ്ടാമൂഴം. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവ്വിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന്റെ 75th വാർഷികത്തോടനുബന്ധിച്ച് സ്മാരക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഗുജറാത്തിലെ പ്രഭാസ് പഠാനിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപരയിലെ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3rd തവണയാണ് അസമിൽ NDA അധികാരത്തിലെത്തുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയതിനെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ 2025 റാങ്കിംഗിൽ കേരളത്തിൽ 1rd സ്ഥാനവും ദക്ഷിണ മേഖലയിൽ 2nd സ്ഥാനവും നേടി കോഴിക്കോട് ജില്ല. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുമുള്ള മികവാണ് അംഗീകാരത്തിന് അർഹമാക്കിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ODS+ മോഡൽ വില്ലേജുകളിൽ ഒരിക്കൽ ബ്ലോക്ക് തലത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കൽ, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സോക്ക് പീറ്റുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്രേ വാട്ടർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്തിലൂടെയും ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സിറ്റിസൺ ഫീഡ്ബാക്ക് സ്കോർ സ്വന്തമാക്കാനും ജില്ലക്ക് സാധിച്ചു. ക്യുആർ കോഡ് അധിഷ്ഠിത മോണിറ്ററിംഗ് പുറമെ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സേവനങ്ങളുടെ കാര്യക്ഷമതയും ഡാറ്റയുടെ കൃത്യതയും മെച്ചപ്പെടുത്തി.
3: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിൽ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹൈദരാബാദിൽ ഇന്നലെ നടന്ന പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് വിദേശ നാണി ശേഖരം സംരക്ഷിക്കുന്നതിനായി പൌരന്മാർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കുക, വിദേശ രാജ്യങ്ങളിലെ ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കി പണം നാട്ടിൽ തന്നെ ചെലവഴിക്കുക, സ്വർണ്ണ ഉപഭോഗം പരിമിതപ്പെടുത്തുക എന്നിവയും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 222.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിലിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനങ്ങളിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആർബിഐ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ഈ സീസണിൽ വേനൽ മഴയിൽ 60% കുറവുണ്ടായത് ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ ലിമുത്ത്.
6: തുടർച്ചയായ ചൂട് കൂടിയ ദിനങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യത്തോടെയാണ് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത്. പക്ഷേ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിലും കുറവ് മഴയാണ് ലഭിച്ചത് എന്നതിനാൽ പലയിടങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിലാകെ 59.7% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് മുതൽ ഇതുവരെ ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ചിറ്റൂർ പ്രദേശത്താണ്. ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുള്ളത്. തൃത്താല മേഖലയിലാണ് താരതമ്യേന ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലും മഴ കുറവായിരുന്നു. കാലവർഷം ഈ കുറവ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ.
3: IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6:00 പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. നാളെ ഉച്ചയ്ക്ക് 1:00 ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത KV വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5:00 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 രാത്രി 10 നട അടയ്ക്കും. മുൻ ധനകാര്യ അഡീഷണൽ സെക്രട്ടറി R സുരേഷ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 തിരുവനന്തപുരം തക്യാട് ശാന്തികവാടത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 874 പോയിന്റ് താഴ്ന്ന് 76,453, നിഫ്റ്റി 235 പോയിന്റ് നഷ്ടത്തിൽ 23,938 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 1,11,560 രൂപയും ഗ്രാമിന് 13,900

രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് രണ്ടാം ഊഴം. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചനയും സംഗീതവും കൈതപ്രം.

0: ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം പുനഃപ്രക്ഷേപണം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ഇന്ന് 4 മണിക്ക് രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ വിദ്വാൻ ഡി ശ്രീനിവാസ് അവതരിപ്പിച്ച വീണകച്ചേരിയുടെ ശബ്ദലേഖനം.
1: Work from home, high salary, ഒരു മൊറ്റ ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ദേവദാസ് എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ആദ്യത്തെ അനുരാഗം.

0: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: യേശുദാസും മാധുരിയും പാടിയ ഗാനം ചിത്രം അവൾക്കു മരണമില്ല. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 49 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ, തുടർന്ന് 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര തീരുമാനത്തിന്റെ നേതൃത്വം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: न केवल अपनी सांस्कृतिक विरासत को आगे बढ़ाना है बल्कि इस जिम्मेदारी को आने वाली पीढ़ियों के हाथों में सौंप कर भी जाना. साथियों, हमारे सांस्कृतिक स्थल हजारों वर्षों से भारत की पहचान रहे, इतनी समृद्ध विरासत हमें मिली है.
1: ഗുജറാത്തിലെ പ്രഭാസ് പടാനിന്റെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നിരവധി പേരാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒത്തുകൂടിയത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഗ്വിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ ഉത്സവ ദിനത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ആത്മീയ ബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശ നാണയ ശേഖരം കരുതി വയ്ക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. വർക്ക് ഫ്രം ഹോം രീതി പുനരുജ്ജീവിപ്പിക്കണമെന്നും ഹൈദരാബാദിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള തടസ്സങ്ങളും കാരണം ആഗോള അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സമ്പദ് വ്യവസ്ഥയിൽ തിരിച്ചടികൾ നേരിട്ടിട്ടും ഇന്ത്യ ശക്തമായ വളർച്ചാ വേഗത നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ സമ്പദ് വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്ന് ഇന്ന് പുറത്തിറങ്ങിയ SBI ഗവേഷണ റിപ്പോർട്ട് പ്രവചിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് വായ്പാ വളർച്ചാ നിരക്ക് 11% നിന്ന് 16.1% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പൊഖ്രാനിൽ നടന്ന വിജയകരമായ പരീക്ഷണങ്ങൾക്ക് കാരണമായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ഇന്ത്യ അഭിമാനത്തോടെ ഓർക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ നാഴികക്കല്ലായ സാങ്കേതിക നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ശാസ്ത്ര സാങ്കേതിക ദിനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ദ്രുതഗതിയിലുള്ള നവീകരണം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, വിവിധ മേഖലകളിലെ ഗണ്യമായ പുരോഗതി എന്നിവയിൽ രാജ്യം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: Technology is transforming every facet of life, from decoding genetic codes to exploring outer space, from developing biofortified crops and recycling technologies to advancing clean energy solutions. Technology is also enabling innovations that range from deep sea robotics to tsunami early warning systems, strengthening resilience and also preparedness across the domains.
1: 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാമ്പത്തിക വളർച്ച, സ്വയംഭരണം, സാമൂഹിക പരിവർത്തനം, സുസ്ഥിര ഭാവി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിൽ സാങ്കേതിക മേഖല കൂടുതൽ പങ്കുവഹിക്കുമെന്ന് ഡോക്ടർ സിംഗ് വ്യക്തമാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവല്ലയ്ക്ക് സ്വന്തമായി 2 താമര ഇനങ്ങൾ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത KV വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചത്. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
5: തിരുവല്ല തുകലശ്ശേരി ആലഞ്ചേരിൽ വീട്ടിൽ KV അജിത വികസിപ്പിച്ച മയൂരി കടും നിറം, പൂക്കളും വലുപ്പവും കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ്. പനിനീർ എന്ന ഇനം ധാരാളം ദളങ്ങളുള്ള മൃദുവായ പിങ്ക് നിറത്തിലുള്ള പൂക്കളും മനോഹരമായ സുഗന്ധവുമുണ്ട്. വീടിന്റെ മട്ടുപ്പാവിൽ 8 വർഷം മുൻപ് അജിത തുടങ്ങിയ താമര കൃഷി ഇന്ന് മികച്ച വരുമാന മാർഗം കൂടിയാണ്. പീച്ച് ലേഡി, വജ്ര, ബേബിക്യൂൺ, മാരിഗോൾഡ്, സ്നോബോൾ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച 15 തരം വെറൈറ്റികൾ ഉൾപ്പെടെ 75 തരം താമര ഇനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അജിതയുടെ വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ക്ഷണപ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 13 മുതൽ 15 വരെ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. നീണ്ട US ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധശേഷിയിലുള്ള പ്രതിസന്ധി, തായ്വാൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം. ഫുജൈറ തുറമുഖം വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യയും UAE ഒരു കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് നിഷേധിച്ചു. അത്തരമൊരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഒഴിപ്പിക്കൽ പദ്ധതി ഇട്ടിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
6: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing, also launches Ayushman Bharat Health Scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI Research says country's economy remains resilient amid global headwinds, projects growth at 6.6% in the current fiscal. And in IPL cricket, Punjab Kings to take on Delhi Capitals in Dharamshala this evening. Prime Minister Narendra Modi offered prayers and performed puja at Somnath Temple in Gujarat during the Somnath Amrit Parv celebrations. The Mahapuja marks 75 years since the inauguration of the restored temple. The Mahapuja was followed by the Kumbhabhishek and flag hoisting ceremony. Speaking on the occasion, the Prime Minister said the Somnath Temple stands as a beacon of unwavering faith, divinity and a sacred symbol of the country's eternal soul. He said, Somnath Amrit Parv is not just a festival to celebrate the past. It will be the country's inspiration for the next 1,000 years.
2: Aaj ke hi din Somnath Mandir ki punarsthapana, ye koi sadharan avsar nahi tha. Agar 1947 mein भारत आजाद हुआ था तो 1951 में सोमनाथ की प्राण प्रतिष्ठा ने भारत की स्वतंत्र चेतना का उद्घोष किया था. आजादी के समय सरदार साहब ने 500 से ज्यादा रियासतों को जोड़कर एक भारत का आधुनिक स्वरूप गढ़ा था. तो साथ ही सोमनाथ के पुनर्निर्माण से उन्होंने दुनिया को बताया था, भारत केवल आजाद नहीं हुआ है, भारत अपने प्राचीन गौरव को पुनः हासिल करने के मार्ग पर भी अब आगे बढ़ चुका है.
6: The Prime Minister said Somnath reminds the people that any nation can remain strong for a long time only when it stays connected to its roots. He said no power in the world can make India bow down or suppress it. On National Technology Day, Prime Minister said on this day the first 3 nuclear tests were conducted and the country's scientists showcased India's capabilities to the entire world. He said these tests demonstrated to the world just how unwavering the country's political will truly is.
2: देश ने 11 मई को पहले 3 परमाणु परीक्षण किए. हमारे वैज्ञानिकों ने भारत की क्षमता को दुनिया के सामने रखा. दुनिया में तूफान आ गया. दुनिया

0: has forecast isolated thunderstorms, lightning and gusty winds over northwest parts of the country till Thursday. Isolated hailstorm activity is also likely to be experienced in Jammu Kashmir, Ladakh, today and tomorrow. The weather agency has said that Himachal Pradesh and Uttarakhand are also expected to experience similar conditions tomorrow. Meanwhile, the Uttarakhand administration has urged the Chardham Yatra pilgrims and tourists to remain cautious and travel safely amid adverse weather conditions in the hill state. An orange alert has been issued by IMD amid the possibility of rainfall and adverse weather in various parts of Uttarakhand, especially in the hilly areas, tomorrow and the day after tomorrow. In IPL cricket, Punjab Kings will face Delhi Capitals at the Himachal Pradesh Cricket Association Stadium in Dharamshala this evening. The match will begin at 7:30 p.m. In football, India will play against hosts China in the crucial quarterfinal match at the AFC Under-17 Women's Asian Cup in Suzhou today. A win will seal India's qualification for the FIFA Under-17 Women's World Cup. Benchmark domestic equity indices continued to trade around 1% down in afternoon session today. The Sensex dropped 796 points to 76,533. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat Health Scheme in the state. Centre notifies implementation of Viksit Bharat Ji Ramji Act to be rolled out from the 1st of July. SBI Research says country's economy remains resilient amid global headwinds, projects growth at 6.6% in the current fiscal. And with that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 16-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺരാജ് കിളിമാനൂർ, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
2: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. കുറ്റാന്വേഷണത്തിന്റെ ഈ കുരുട്ടുന്യായത്തിൽ കുടുങ്ങിയത് ഇരട്ടക്കൊലപാതകം നടന്ന കെട്ടിടത്തിൽ പെയിന്റടിക്കാൻ പോയ നിക്കോളയാണ്. യഥാർത്ഥ പ്രതി റസ്കോൾനിക്കോവ് മൂക്കിനു താഴെ. പലിശക്കാരിയെ വകവരുത്താൻ നിക്കോവിനെ പ്രേരിപ്പിച്ചത് ദാരിദ്ര്യമാണോ വിപ്ലവാദർശമാണോ? നിക്കോവിന്റെ കീറിയ ഷർട്ട് ഒരിക്കൽ തുന്നിക്കൊടുത്ത സാധുസ്ത്രീ ലിസവറ്റയും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കുറ്റവും ശിക്ഷയും വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ സെമറ്റോവും സംഘവും പെയിന്റർ നിക്കോളയെ കൈകാര്യം ചെയ്യുകയാണ്. പിന്നാലെ നിക്കോവിന്റെ മുറിയിൽ സുഹൃത്ത് റസുമുഹീനുമൊത്ത് സംസാരിക്കുന്ന ഡോക്ടർ സോസിമോവിന്റെ ദൃഷ്ടിയിൽ സംശയത്തിന്റെ മുൾമുനകൾ.
3: സാറേ, ഇനി അവൻ നല്ല മണി മണിയായിട്ട് സത്യം പറയും. അതിനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
4: സത്യം പറയും നിക്കോള, സത്യം പറയും.
5: സാറേ, ആ കമ്മല് തെരുവിൽ നിന്ന് നല്ല സഹായം കിട്ടി.
4: പിന്നെ
5: ഞാനും ഞാനെന്റെ

0: ഇത്രയും പെയിന്റ് ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന്.
1: ആ എത്ര പേരുണ്ടായിരുന്നു?
0: ഓർമ്മയില്ല സാറേ.
1: എന്നിട്ട് എന്തുണ്ടായി?
0: കാവൽക്കാരെ എന്നെ നോക്കി ചീത്ത വിളിച്ചു. ഞാൻ അതുപോലെ കാവൽക്കാരന്റെ ഭാര്യയും പുറത്തുനിന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചു.
1: നിങ്ങൾ പിന്നെപ്പോഴാ കൊല നടത്തിയത്?
0: സാറേ, ഞാൻ നിമിത്രയുടെ കുടി പിടിച്ചു വലിച്ച് ഇടിച്ചു, നിലത്ത് വീഴ്ത്തി. ദിമിത്രി ഞാനും തമ്മിൽ പൊരിഞ്ഞടിയായി സാറേ. ശത്രുതയിലല്ല, സുഹൃത്തുക്കളെ പോലെ തമാശക്ക്.
1: കാര്യത്തിലേക്ക് വരൂ നിക്കോള.
0: സാറേ, പിന്നെ ദിമിത്രി രക്ഷപ്പെട്ട് തെരുവിലേക്ക് ഓടി. ഞാൻ പിന്നാലെ ഓടി. അവനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ കെട്ടിടത്തിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു.
1: ഇനിയാണ് കേൾക്കേണ്ടത്, പറ.
0: സാറേ, എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ദിമിത്രി വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവൻ എടുത്തു വെക്കുകയായിരുന്നു. അപ്പോ ഇടനാഴിയിൽ വാതിലിനടുക്കൽ ഒരു പെട്ടിയിൽ ഞാൻ ചവിട്ടി. ആ കടലാസിൽ പൊതിഞ്ഞ ഒരു കൊച്ചു പെട്ടി. ഞാനതിന്റെ കടലാസ് കീറി കളഞ്ഞപ്പോ ചെറിയ ചെറിയ കൊളുത്തുകൾ കണ്ടു. സാധനം തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കമ്മൽ.
1: പിന്നെന്തുണ്ടായി? നീ അകത്തേക്ക് കയറി കൊലപാതകം നടത്തിയ കത്തി എവിടെ ഒളിപ്പിച്ചു?
0: ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല സാറേ. സത്യമായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അതേ കുറിച്ച് യാതൊന്നും കേട്ടിട്ടുമില്ല.
1: പിന്നെ നീ സമ്മതിച്ചതോ?
0: സാറേ, കിടി കൊണ്ടപ്പോ എല്ലാം പറയാമെന്ന് പറഞ്ഞു. എന്തൊരു ഇടിയായിരുന്നു.
1: നീ എന്താണ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വരാതെ മുങ്ങി നടന്നത്?
0: എനിക്ക് ഭയമായിരുന്നു സാറേ.
1: നീ പിന്നെ എന്തിനാണ് തൂങ്ങിച്ചാവാൻ ശ്രമിച്ചത്?
0: പേടികൊണ്ട്.
1: എന്തിനാണ് നീ പേടിക്കുന്നത്? പറ.
0: സാറേ, ആ കൊല ചെയ്തത് ഞാനാണെന്ന്, കൊലപാതക കേസിൽ കുറ്റവാളിയാകുമെന്നുള്ള ഭയം.
1: ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. നീ മുറിയിൽ കയറി. അപ്പോ ഡിമിട്രിയും അവിടെ എത്തി. നിങ്ങൾ രണ്ടു പേരും കൂടി കൊല നടത്തി. രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നിന്നെ ഇന്ന് ഇഞ്ചപ്പരുവത്തിലാക്കുമടാ. തത്ത പറയും പോലെ നീ പറയും, അല്ലെങ്കിൽ പറയിക്കും.
0: അയ്യോ സാറേ, അയ്യോ, അയ്യോ, അയ്യോ സാറേ, ഞാനല്ല.
2: സ്വർണക്കമ്മൽ കിട്ടിയത് വാതിലിന്റെ പിന്നിൽ. അത് വാതിലിന്റെ പിന്നിൽ കിടക്കുകയായിരുന്നു.
3: അതെ, എന്താ നിക്കോ, നിനക്ക് എന്ത് പറ്റിയടാ?
2: ഒന്നുമില്ല.
4: അവൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതായിരിക്കും.
5: പാവം, ഒന്നും നേരെ ആവുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ കിടപ്പുണ്ട്, അതാണ് ഇത്ര വ്യാധി. ആഹാരം ശരിക്ക് കഴിച്ചിട്ട് വേണ്ടേ?
3: ആ, പെയിന്റർ പറഞ്ഞത് സത്യമായിരിക്കും. അതെ, അവസാനം പറഞ്ഞത് സത്യം തന്നെ ആയിക്കോട്ടെ.
6: എന്നാൽ ആദ്യം കളവ് പറഞ്ഞതായി സ്വയം സമ്മതിച്ചതോ? അതിലെന്തോ പന്തികേടുണ്ട്.
3: ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. എട്ടോ പത്തോ സാക്ഷികൾ കോടതിയിൽ ഹാജരായി, കാവൽക്കാരനും കൂടെ ഉണ്ടായിരുന്നവരും. ഇതെങ്ങനെ നടക്കും? അവരാണ് കൊലപാതകം നടത്തിയതെങ്കിൽ ചിരിച്ചും കളിച്ചും പടിവാതിൽക്കൽ തല്ലുകൂടാനുള്ള മാനസികാവസ്ഥയിലായിരിക്കുമോ അവർ?
6: അത് കഴിഞ്ഞായിരിക്കാം.
3: തീർച്ചയായും അതിശയകരമായിരിക്കുന്നു, അസാധ്യം. എന്നാലും
6: ഇല്ല ഡോക്ടർ, ഈ സംഗതിയിൽ ഒരെന്നാലുമില്ല. കുറ്റകൃത്യം നടന്ന അതേ ദിവസം അതേ സമയത്ത് നിക്കോളയുടെ കയ്യിൽ കമ്മലുകൾ കാണപ്പെട്ടത് അയാൾക്കെതിരായ സാഹചര്യ തെളിവാണ്.

0: നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അവർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല.
1: അവർ ആഭരണ പെട്ടി കണ്ടുപിടിച്ചു, അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അതിന് തുനിയുമായിരുന്നു.
0: ആ ആഭരണ പെട്ടി വൃദ്ധയുടേതാണെന്നതിന് തെളിവ് വല്ലതുമുണ്ടോ?
1: അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആഭരണ പെട്ടി ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു. അയാളാണ് വാച്ച്മാനുമായി സംസാരിച്ചു നിന്നത്. പണയം തിരിച്ചു വാങ്ങാൻ വന്നവരായിരുന്നു.
0: ഇനി മറ്റൊരു കാര്യം, ആദ്യം അവർ പലിശക്കാരിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നിക്കോളയെ കണ്ടിരുന്നു, അതിന് തെളിവുണ്ടോ?
1: ഇല്ല, ആരും അവനെ കണ്ടില്ല. അവൻ അകത്തുണ്ടായിരുന്നിരിക്കും. പണയമെടുക്കാൻ വന്നവർ കതകിൽ മുട്ടുമ്പോൾ അവൻ അകത്തുണ്ടായിരുന്നു. കൊലയാളി, കതകിൽ മുട്ടിയവർ വിഡ്ഢികൾ. അവർ അവിടെ കാത്തു നിന്നില്ല, അതുകൊണ്ടാണ് കൊലയാളി പുറത്തു ചാടിയത്.
0: യഥാർത്ഥ കൊലയാളിയുടെ കയ്യിൽ നിന്ന് സാധനം താഴെ വീണതായിരിക്കുമെങ്കിലോ?
1: അതെങ്ങനെ?
0: പടിവാതിൽ കാവൽക്കാർ ആരുമില്ലാത്ത തക്കം നോക്കി അയാൾ സാവധാനത്തിൽ താഴേക്കിറങ്ങി. ധാരാളം ആളുകൾ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നപ്പോ ആഭരണച്ചപ്പ് താഴെ വീണതായിരിക്കുമെങ്കിലോ?
1: എന്തായാലും നിങ്ങൾ കൊള്ളാം, എല്ലാം നേരിൽ കണ്ടതുപോലുണ്ട്. നിങ്ങൾ ഡോക്ടറല്ല, ഡിറ്റക്റ്റീവ് ആകേണ്ടിയിരുന്നത്.
2: അതെ, അയാൾ അവിടെ നിന്നിരുന്നു, ഒതുങ്ങി മാറി.
3: നിക്കോ പിച്ചും പേയും പറയുകയാണ്.
0: എന്തായാലും ഞാൻ ഇറങ്ങുന്നു.
3: ആരോ വന്നല്ലോ. ആരാ?
4: ഞാൻ ലൂഷിൻ, പീറ്റർ പെട്രോവിച്ച് ലൂഷിൻ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 16 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമെറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്?
3: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരുകണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
5: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
6: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
10: എന്നും രാവിലെ 7:13.
9: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
11: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
12: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
11: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
13: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.
14: ചൂടിന് ചെറുക്കാൻ ഏസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അടുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
15: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6:00 നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗ്ഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ ആലപിക്കുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീതപ്രേമികളെയും നാളെ വൈകുന്നേരം 6:00 ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി

തരംഗങ്ങളായിരുന്നു ലക്ഷദ്വീപിൽ ലഭിച്ചിരുന്നത്. എന്നാൽ കവരത്തിയിൽ പ്രാദേശിക നിലയം വന്നതോടെ ലക്ഷദ്വീപിന്റെ സ്വന്തം ശബ്ദം മുഴങ്ങി തുടങ്ങി. ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആ കാലത്ത് ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള പ്രധാന ആശയവിനിമയ ഉപാധിയായിരുന്നു ഇത്. സംപ്രേഷണ രീതിയിലും സാങ്കേതികതയിലും മീഡിയം വേവ്, അതായത് തുടക്കത്തിൽ കവരത്തിയിൽ നിന്ന് മീഡിയം വേവ് ട്രാൻസ്മിറ്റർ വഴിയായിരുന്നു സംപ്രേഷണം. ഇത് മിക്കവാറും എല്ലാ ദ്വീപുകളിലും ലഭ്യമായിരുന്നു. ഡിജിറ്റൽ യുഗം ഇന്ന് സാറ്റലൈറ്റ് ചാനലുകളുടെയും മൊബൈൽ ആപ്പുകളുടെയും, അതായത് ന്യൂസ് ഓൺ എയർ, ലോകത്തിന്റെ ഏത് ഫോണിലിരുന്നും കവരത്തി നിലയത്തിലെ പരിപാടികൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഭാഷയും പരിപാടികളും കവരത്തി നിലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിന്റെ വൈവിധ്യമാണ് മലയാളം. ലക്ഷദ്വീപിലെ ഭൂരിഭാഗം ആളുകളും സംസാരിക്കുന്ന മലയാളത്തിൽ വാർത്തകളും വിനോദ പരിപാടികളും സംപ്രേഷണം ചെയ്തു വരുന്നു. മഹർ എന്ന് പറഞ്ഞാൽ മിനുക്കൽ ദ്വീപിലെ ഭാഷയാണ്. ഈ ഭാഷയിൽ പ്രത്യേക പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക നിലയം കൂടിയാണ് നമ്മുടെ കവരത്തിയിലെ ആകാശവാണി നിലയം. ദ്വീപ് ഭാഷ ജസരി ഔദ്യോഗിക ഭാഷ അല്ലെങ്കിലും ദ്വീപിലെ സംസ്കാര ഭാഷയിലുള്ള നാടൻ പാട്ടുകൾ, ഉദാഹരണത്തിന് ഒപ്പന, ലാവ, മറ്റും ആകാശവാണി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കവരത്തി നിലയത്തിന്റെ പ്രധാന സേവനങ്ങൾ, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ റേഡിയോ നിലയം ഒരു കാവൽക്കാരനെ പോലെയാണ്. കാറ്റിന്റെ വേഗതയും മഴയുടെ സാധ്യതയും കൃത്യമായി അറിയിക്കുന്നത് ഇവരാണ്. പ്രാദേശിക വാർത്തകൾ എന്ന ദ്വീപിലെ കപ്പൽ ചാനലുകൾ, അതിനെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വൈകുന്നേരം 5 മണിക്കാണ് കപ്പൽ പ്രോഗ്രാം, മറ്റേ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ ആ കപ്പൽ ഏതൊക്കെ കപ്പൽ കൊച്ചിയിൽ നിന്ന് ഏതൊക്കെ തീയതിയിൽ പുറപ്പെടുന്നെന്നും അത് ഏതൊക്കെ ദ്വീപുകളിൽ ഏതൊക്കെ ഡേറ്റിൽ എത്തുന്നുണ്ടും എല്ലാം അതുവഴിയാണ് നമുക്ക് അറിയാൻ പറ്റിയിരുന്നത്. എന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കലും പരിപാടികളൊക്കെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ പോലെ മൊബൈൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ റേഡിയോ മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഹജ്ജ് സംബന്ധമായ അറിയിപ്പുകൾ, അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന അറിയിപ്പുകൾ എന്നിവ ജനങ്ങളെത്തിക്കാൻ ഇന്നും റേഡിയോ ഉപയോഗിക്കുന്നു. കലാ സാംസ്കാരികം എന്ന് പറഞ്ഞാൽ ദ്വീപിലെ ജനകലാരൂപങ്ങളെ റെക്കോർഡ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ആകാശവാണി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കോൽക്കളി, പരിചക്കളി, ദഫ്മുട്ടു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇന്നിപ്പോ ദ്വീപിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ വരുന്ന തലമുറകൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ആകാശവാണിയിൽ ഉള്ള പരിചക്കളി, അത്തുപാട്ടുകൾ തുടങ്ങിയവ റേഡിയോയിലൂടെ ജനപ്രിയമായി തുടരുന്നുകൊണ്ടിരിക്കാം. കമ്മ്യൂണിറ്റി ബന്ധം, ലക്ഷദ്വീപിലെ പോലെ ഒരു ചെറിയ സമൂഹത്തിൽ റേഡിയോ വെറും ഒരു യന്ത്രമല്ല, ഓരോ ദ്വീപിനിവാസികളുടെയും സ്വീകരണ മുറിയിലെ ഒരു അംഗം കൂടിയാണ്. വൈകുന്നേരങ്ങളിലെ വാർത്താ ബുള്ളറ്റിനുകളും കുട്ടികൾക്കായുള്ള പരിപാടികളും ദ്വീപ് ജീവിതത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ 1976 വെറും ഒരു ചെറിയ സ്റ്റുഡിയോ ആയി തുടങ്ങിയ ആകാശവാണി കവരത്തി ഇന്ന് ലക്ഷദ്വീപിന്റെ സംസ്കാരത്തെയും വിജ്ഞാനത്തെയും കാത്തുസൂക്ഷിക്കുന്ന ഒരു വിനോദ കോശമായി മാറിയിരിക്കുന്നു. ഒരു കൗതുകകരമായ കാര്യമാണ്. ദ്വീപുകളിൽ കപ്പലുകൾ വരുന്ന സമയം, തീയതിയും സമയവും അറിയാൻ ഇന്നും പലരും ആദ്യം ആശ്രയിക്കുന്നത് ആകാശവാണിയാണ്. ഇനി നമുക്ക് ചിത്രകരയുമായിട്ട് നമ്മുടെ റേഡിയോയിനെ ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ലക്ഷദ്വീപിന്റെ ആകാശ സീമകളിൽ തിരമാലകളുടെ താളത്തിനൊപ്പം ഒഴുകി നടക്കുന്ന ആകാശവാണി കവരത്തിയും ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന ചിത്രകലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ്. കടലിന്റെ കാഴ്ചയും കാറ്റിന്റെ ശബ്ദവും ആകാശവാണിയും ചിത്രകലയും ലക്ഷദ്വീപിന്റെ ഏകാന്തമായ ഉച്ചനേരങ്ങളിൽ റേഡിയോയിൽ നിന്ന് ഒഴുകി വരുന്ന ഇത് ആകാശവാണി കവരത്തി എന്ന ശബ്ദത്തിന് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. ആ ശബ്ദം കേട്ടിരുന്ന് വെളുത്ത കടലാസിൽ നിറങ്ങൾ ചാലിക്കുന്ന ഒരു കുട്ടിക്കാലം പല ദ്വീപ് നിവാസികൾക്കും ഓർത്തെടുക്കാനുണ്ടാവും. ശബ്ദത്തിൽ വിരിയുന്ന ചിത്രങ്ങൾ ചിത്രകലാ ദൃശ്യമാണെങ്കിൽ റേഡിയോ ശ്രാവ്യമാണ്. എന്നാൽ ആകാശവാണി കവരത്തി ലക്ഷദ്വീപുകാർക്ക് നൽകിയത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനസ്സിൽ വരച്ചിടാൻ സാധിക്കുന്ന ദൃശ്യബിംബങ്ങൾ കൂടിയാണ്. റേഡിയോയിലൂടെ കേൾക്കുന്ന ഒരു നാടൻ പാട്ടോ കടൽ യാത്രയുടെ വിവരണമോ കേൾക്കുമ്പോൾ ഒരു ചിത്രകാരന്റെ മനസ്സിൽ ആദ്യം വിരിയുന്നത് ആ ദൃശ്യത്തിന്റെ വർണ്ണക്കൂട്ടുകളാണ്. ആകാശവാണി നൽകുന്ന ഭാവനയുടെ ലോകമാണ് പലപ്പോഴും ദ്വീപിലെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ക്യാൻവാസിൽ പകർത്താനുള്ള പ്രചോദനമാകുന്നത്. നിറങ്ങളുടെയും തരംഗങ്ങളുടെയും സംഗമം സംസ്കാരത്തിന്റെ കാവലാൾ. ലക്ഷദ്വീപിന്റെ തനത് കലാരൂപങ്ങളായ പരിചക്കളിയിലെ ചുവടുകളും ഒപ്പനയിലെ വശ്യതയും ആകാശവാണി വിവരിക്കുമ്പോൾ അത് വരും തലമുറയിലെ ചിത്രകാരന്മാർക്ക് നമ്മുടെ പാരമ്പര്യം വരച്ചു ചേർക്കാനുള്ള റഫറൻസുകളായി മാറുന്നു. പ്രകൃതിയുടെ കാൻവാസ് കവർത്തിയിലെ നൽകുന്ന കാലാവസ്ഥ അറിയിപ്പുകളും കടൽ മാറ്റങ്ങളും കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് കടലിന്റെ ഓരോ ഭാവവും, ശാന്തമായ നീലക്കടലും പ്രക്ഷുബ്ധമായ കറുപ്പും നീലയും കലർന്ന കളറും തന്റെ ചിത്രങ്ങൾ കൃത്യമായി പകർത്താൻ കഴിയുന്നു. പ്രോത്സാഹനത്തിന്റെ വേദി ആകാശവാണിയിലെ ബാലലോകം പോലുള്ള പരിപാടികളിലെ ചിത്രകലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ കലാകാരന്മാരെ പരിചയപ്പെടുത്തുമ്പോഴോ ദ്വീപിന്റെ കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്നത് വലിയൊരു കലാലോകത്തിന്റെ സ്വപ്നങ്ങളാണ്. ആകാശവാണി കവരത്തിയുടെ തരംഗങ്ങൾ ദ്വീപിന്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ഓരോ കലാകാരന്റെയും വിരലുകൾക്ക് ചലനാത്മകത നൽകുന്നു. റേഡിയോയിൽ കേൾക്കുന്ന കഥകൾക്കും കവിതകൾക്കും നിറം നൽകി ചിത്രങ്ങളാക്കി മാറ്റുന്നതിലൂടെ ഒരു നാടിന്റെ സംസ്കാരമാണ് അവിടെ പുനർജനിക്കുന്നത്.
ചുരുക്കത്തിൽ കവരത്തി നിലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങളും

0: ചിത്രകാരന്റെ ബ്രഷിന്റെ തൊമ്പിലുള്ള വർണ്ണങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അത് ലക്ഷദ്വീപിന്റെ ആത്മാവിനെ തൊട്ടറിയുക എന്നതിലേക്ക്. അപ്പോ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.
1: പാട്ടോർമ.
2: ഞാൻ ഇഷ്ടപ്പെടുന്ന ഗാനം തേനും വയമ്പും എന്ന് തുടങ്ങുന്ന ഗാനമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്.

0: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ആന്ത്രോത്ത് PM ശ്രീ ഗവൺമെന്റ് മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന അഗത്യദ്വീപ് സ്വദേശി കെ അബ്ദുൽ ജബ്ബാർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ 90 തികഞ്ഞ് ആകാശവാണി.
2: കണ്ണിന് കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
3: ഇപ്പോൾ ഒരു മാപ്പിള ഗാനം കേൾക്കാം. കൊല്ലം ഷാഫി, താജുദ്ദീൻ വടകര എന്നിവർ ചേർന്ന് സംഗീതം പകർന്ന ഗാനം, പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ.

അറിയിപ്പ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് രണ്ട് ഘട്ടങ്ങളായി നടത്തും. ഘട്ടം 1 വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, ഇത് 2026 നടക്കും. ഘട്ടം 2 ജനസംഖ്യാ കണക്കെടുപ്പ്, ഇത് 2027 നടത്തും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് 2027 HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റമാണ്. അറിയിപ്പ് കഴിഞ്ഞു. ദ്വീപ് വിശേഷം സമാപിക്കുന്നു.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോ ഹെർട്സ്.

0: ആകാശവാണി കവരത്തി. ഹരിത ചിന്തകൾ, പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്ന് ഹരിത ചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി ആന്ത്രോത്വദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ ഷെബീന എം. കടൽ മാലിന്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം വിവരങ്ങൾ പങ്കുവെക്കുന്നു.
1: ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് കടൽ മാലിന്യങ്ങളെ കുറിച്ചാണ്. കടൽ മാലിന്യങ്ങൾ എന്നാൽ സമുദ്രങ്ങൾ, കടലുകൾ, തീരദേശ ജലം എന്നിവ ദോഷകരമായ വസ്തുക്കളാലോ മാലിന്യങ്ങളാലോ മലിനമാക്കുന്നതിനെയാണ് സമുദ്ര മലിനീകരണം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്ന് വച്ചാൽ പല പല രീതിയിലൂടെയും ഉണ്ടാകാം. കൂടുതലായും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം സമുദ്ര പരിസ്ഥിതിയിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് സമുദ്ര ജീവികളെയും ആവാസ വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കിന്ന് നോക്കിയാൽ കാണാം, ലക്ഷദ്വീപ് കടുത്ത സമുദ്ര മലിനീകരണ പ്രതിസന്ധി നേരിടുന്നു. ബീച്ച് മാലിന്യത്തിന്റെ 82%ത്തിലധികവും പ്ലാസ്റ്റിക് ആണ്. ഇത് ഉയർന്ന പാരിസ്ഥിതിക അപകട സാധ്യത സൃഷ്ടിക്കുകയും പല രീതികളെയും വൃത്തികെട്ട വിഭാഗത്തിൽ പെടുത്തുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്, ഇ മാലിന്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം 4,000 ടൺ ശേഖരിക്കാത്ത മാലിന്യങ്ങൾ ദ്വീപ് സമൂഹത്തിലെ അതിലോലമായ പവയപുറ്റുകളെ ഭീഷണിപ്പെടുത്തുന്നു. സമുദ്രങ്ങളിലേക്കുള്ള സമുദ്ര അവശിഷ്ടങ്ങളുടെയും പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെയും വർദ്ധിച്ചു വരുന്ന ഒഴുക്ക് ഒരു നിർണായക ആഗോള ആശങ്കയായി തുടരുന്നു. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. സമുദ്ര പരിസ്ഥിതികളിൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ വ്യാപകമാണ്. ഇത് ഭക്ഷ്യവലയത്തിലെ മിക്കവാറും എല്ലാ ട്രോഫിക് തലങ്ങളെയും ബാധിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക്സിൽ നിന്നുള്ളതാണ്. സമുദ്ര ജീവികൾക്ക് ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നു. സമുദ്ര സസ്തനികൾ, കടൽ പക്ഷികൾ, ആമകൾ തുടങ്ങിയ ജീവിവർഗങ്ങൾ കുരുങ്ങുന്നതിനും വീഴുന്നതിനും ഇരയാക്കുന്നു. അടുത്തത് ഈ മാലിന്യങ്ങളുടെ ഉറവിടങ്ങൾ എവിടെ നിന്നാണെന്ന് നോക്കാം. സമുദ്ര മലിനീകരണത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പികൾ, ബാഗുകൾ, മത്സ്യബന്ധന വലകൾ, കടലിലേക്ക് പ്രവേശിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് ലോകമെമ്പാടുമുള്ള സമുദ്ര മലിനീകരണത്തിന് പ്രധാന കാരണമാണ്. എണ്ണ ചോർച്ച കപ്പലുകൾ, ഡ്രില്ലിംഗ് റിഗുകൾ അല്ലെങ്കിൽ പൈപ്പ് ലൈനുകൾ എന്നിവയിൽ നിന്ന് വ്യാവസായിക മാലിന്യങ്ങൾ, ഫാക്ടറികളിൽ നിന്ന് സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്ന പുറന്തള്ളുന്ന രാസവസ്തുക്കളും ഖനലോഹങ്ങളും മലിനജലവും തീരദേശ ജലത്തിലേക്ക് പുറന്തള്ളുന്നു. കാർഷിക മാലിന്യങ്ങൾ, കടലിൽ പ്രവേശിക്കുന്ന വളങ്ങളും കീടനാശിനികളും ദോഷകരമായ പായലുകളുടെ പൂക്കുന്നതിന് കാരണമാക്കുന്നു. കപ്പൽ മലിനീകരണം, ഇന്ധന ചോർച്ച, മാലിന്യ നിക്ഷേപം പലവിധത്തിൽ ജലപാതകളെയും സമുദ്രങ്ങളെയും മലിനമാക്കാൻ കഴിയും. എണ്ണ ചോർച്ചയ്ക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. സമുദ്ര ജീവികൾ വിഷാംശം ഉണ്ടാക്കുന്നതിനു പുറമെ അസംസ്കൃത എണ്ണയിൽ കാണപ്പെടുന്ന പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ അവശിഷ്ടങ്ങളിലും സമുദ്ര പരിസ്ഥിതിയിലും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുന്നു. കടലിൽ മാലിന്യങ്ങൾ ബോധപൂർവം സംസ്കരിക്കുന്നതിനെ സമുദ്ര ഡബ്ബിംഗ് എന്ന് വിളിക്കുന്നു. ഡ്രിഫ്റ്റ് വിത്തുകൾ പോലുള്ള പ്രകൃതിദത്ത അവശിഷ്ടങ്ങളും കാണപ്പെടുന്നു. പ്ലാസ്റ്റിക്കിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തോടെ മനുഷ്യന്റെ സ്വാധീനം

0: പ്രശ്നമായി മാറിയിരിക്കുന്നു. കാരണം പ്രകൃതി ദത്തമോ ജൈവമോ ആയ വസ്തുക്കളെ പോലെ പലതരം പ്ലാസ്റ്റിക്കുകളും വേഗത്തിൽ ജൈവവിഘടനം ചെയ്യുന്നില്ല. സമുദ്രങ്ങളിലെ ഏറ്റവും വലിയ ഒറ്റത്തരം പ്ലാസ്റ്റിക് മലിനീകരണവും വലിയ പ്ലാസ്റ്റിക്കിന്റെ ഭൂരിഭാഗവും മത്സ്യബന്ധന വ്യവസായത്തിൽ നിന്ന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ജലജന്യ പ്ലാസ്റ്റിക് മത്സ്യം, കടൽ പക്ഷികൾ, കടൽ ഉരഗങ്ങൾ, സമുദ്ര സസ്തനികൾ, അതുപോലെ ബോട്ടുകൾക്കും തീരങ്ങൾക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. മാലിന്യം തള്ളൽ, കണ്ടെയ്നർ ചോർച്ച, കൊടുങ്കാറ്റ് അയക്കുചാലുകളിലേക്കും ജലപാതങ്ങളിലേക്കും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ, കാറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്നിവയെല്ലാം ഈ പ്രശ്നത്തിന് കാരണമാകുന്നു. ജലമലിനീകരണം വർദ്ധിക്കുന്നത്, ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന വലകൾ മൃഗങ്ങളെ പിടികൂടുന്നത്, വൻതോതിലുള്ള സമുദ്ര മാലിന്യ പാളികളിൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെ സാന്ദ്രത, ഭക്ഷ്യ ശൃംഖലയിലെ മാലിന്യങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കുന്നത് തുടങ്ങിയ ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ നമുക്ക് ഇന്ന് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്ലാസ്റ്റിക്കുകൾ. നമുക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും എവിടെയും പ്ലാസ്റ്റിക്കുകൾ. അത് നമുക്ക് തന്നെ എങ്ങനെ ദോഷം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും അറിയാൻ ശ്രമിക്കുന്നില്ല. ആ പ്ലാസ്റ്റിക്കുകൾക്ക് മൂലമുണ്ടാകുന്ന ഒരു തരം സമുദ്ര മലിനീകരണമാണ് മറൈൻ പ്ലാസ്റ്റിക് മലിനീകരണം. കുപ്പികൾ, ബാഗുകൾ തുടങ്ങിയ വലിയ യഥാർത്ഥ വസ്തുക്കൾ മുതൽ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ വിഘടനത്തിൽ രൂപം കൊള്ളുന്ന മൈക്രോ പ്ലാസ്റ്റിക് വരെ ഇതിൽ ഉൾപ്പെടുന്നു. സമുദ്ര അവശിഷ്ടങ്ങൾ പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യ മാലിന്യങ്ങളാണ്. അവ സമുദ്രത്തിൽ പൊങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നു. സമുദ്ര അവശിഷ്ടങ്ങളുടെ 80% പ്ലാസ്റ്റിക് ആണ്. മൈക്രോ പ്ലാസ്റ്റിക്സും നാനോ പ്ലാസ്റ്റിക്സും ഉപയോഗിക്കുന്നതിലൂടെ നദികളിലോ സമുദ്രങ്ങളിലോ ഉള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ തകർച്ചയോ ഫോട്ടോ ഡിഗ്രഡേഷനോ മൂലമാണ് ഉണ്ടാവുന്നത്. അടുത്തിടെ റിസർച്ചേഴ്സ് കനത്ത മഞ്ഞു വീഴ്ചയിൽ നാനോ പ്ലാസ്റ്റിക് കണ്ടെത്തി. 1950 മുതൽ 2013 വരെ ഉൽപ്പാദിപ്പിച്ച ആഗോള പ്ലാസ്റ്റിക്കുകളുടെ 1.4% സമുദ്രത്തിൽ പ്രവേശിച്ച് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് അനുമാനിക്കുമ്പോൾ 2013 അവസാനത്തോടെ ലോകമെമ്പാടുമുള്ള സമുദ്രത്തിൽ 86 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് സമുദ്ര അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. 2022 കണക്കനുസരിച്ച് ആഗോളതലത്തിൽ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പ്രതിവർഷം 300 ദശലക്ഷം ടൺ ആണെന്നും കണക്കാക്കപ്പെടുന്നു. ഏകദേശം 8 ദശലക്ഷം ടൺ മൈക്രോ പ്ലാസ്റ്റിക്സായി സമുദ്രങ്ങളിൽ അവസാനിക്കുന്നു. ഏകദേശം 1.5 ദശലക്ഷം ടൺ പ്രാഥമിക മൈക്രോ പ്ലാസ്റ്റിക്സായി കടലുകളിൽ അവസാനിക്കുന്നു. ഈ അളവിന്റെ 98% കരയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. ബാക്കി 20% കടൽ ആസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആണ്. പ്രതിവർഷം 19 to 23 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ജല ആവാസ വ്യവസ്ഥയിലേക്ക് ചോർന്നൊലിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. 2017 ഐക്യരാഷ്ട്രസഭ സമുദ്ര സമ്മേളനം കണക്കാക്കിയത് 2050 ആകുമ്പോഴത്തേക്ക് സമുദ്രങ്ങളിൽ മത്സ്യത്തേക്കാൾ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കാമെന്നാണ്. ഇനി ലക്ഷദ്വീപിനെ നോക്കുമ്പോൾ ഇന്ന് ലക്ഷദ്വീപ് ഗുരുതരമായ സമുദ്ര മലിനീകരണ പ്രതിസന്ധി നേരിടുന്നു. പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിന്റെ ഭവ്യ അറ്റോലുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉയർന്ന തോതിൽ അടിഞ്ഞുകൂടുന്നു എന്നാണ്. ബീച്ചുകളിൽ ശരാശരി 0.77 to 0.82 meter square സാന്ദ്രത ഉണ്ടെന്ന് ഗവേഷണങ്ങൾ കണക്കാക്കുന്നു. മൊത്തം മാലിന്യത്തിന്റെ 82.9% വരെ പ്ലാസ്റ്റിക്കുകളാണ്. മലിനീകരണം ദുർബലമായ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു. ഇത് ഏകദേശം 6% പവിയ കോളനികളെ ബാധിക്കുന്നു. സമീപകാല പഠനങ്ങൾ പറയുന്നത് 28 ബീച്ചുകളിലായി 32.71 meter square മാലിന്യങ്ങളും 24 വർഷത്തിനുള്ളിൽ പവ്യപ്പുറ്റുകളുടെ ആവരണത്തിൽ 50% കുറവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളുടെ 63 to 82% പ്ലാസ്റ്റിക് ആണ്. പൊതുമാലിന്യങ്ങൾ 43%. ഇത് ഉയർന്ന പാരിസ്ഥിതിക അപകട സാധ്യതയ്ക്കും 59% ബാധിച്ച പവ്യപ്പുറ്റുകളിൽ രോഗം കാണിക്കുന്നതിൽ കാരണമാകും. സമുദ്ര മലിനീകരണ സർവേകളിൽ നിന്നുള്ള പ്രധാന കണ്ടെത്തലുകൾ പ്ലാസ്റ്റിക് ആധിപത്യം ബീച്ചുകളിലെ മൊത്തം മാലിന്യത്തിന്റെ 82.9% വരെ പ്ലാസ്റ്റിക് മാലിന്യമാണ്. പ്രാഥമിക മലിനീകരണ ഘടകം ഉയർന്ന സാന്ദ്രത. ഏറ്റവും ഉയർന്ന മലിനീകരണം ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ്. മാലിന്യ സാന്ദ്രത റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കിളുത്താൻ ദ്വീപിൽ കുറഞ്ഞ നിരക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മറൈൻ ബയോളജിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നു. പ്രധാന സ്രോതസ്സുകൾ ഏകദേശം 54.3% കരയിൽ നിന്നുള്ള മാലിന്യമാണ്, 27.5% സമുദ്രത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുമാണ്. ബീച്ച് മാലിന്യത്തിൽ പ്രധാനമായും പ്ലാസ്റ്റിക് ബാഗുകൾ, റാപ്പുകൾ, HDPE നൈലോൺ കയറുകൾ, വലകൾ, സ്റ്റൈറോഫോം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഈ സമുദ്ര മലിനീകരണം പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. പവ്യപ്പുറ്റുകളുടെ നാശം, ലഗൂൺ പവ്യപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥകളുടെ മലിനീകരണ ലോഡ് സൂചിക 53.4. ഇത് പവ്യപ്പുറ്റുകളുടെ വളരെ അപകടകരമായ മേഖലയായി ഇതിനെ തരംതിരിക്കുന്നു. രോഗങ്ങൾ ബാധിച്ച പവ്യപ്പുറ്റുകൾ, സമുദ്ര മാലിന്യങ്ങൾ ബാധിച്ച പവ്യപ്പുറ്റുകളുടെ 59.37% രോഗത്തിൻ്റെയും ടിഷ്യു നഷ്ടത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണിക്കുന്നു. ബ്ലീച്ച് ബാധിച്ച പവ്യപ്പുറ്റുകളുടെ ഏകദേശം 14.86% ബ്ലീച്ചിങ് കാണിക്കുന്നു. പൊങ്ങിക്കൊടുക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, അതായത് കുപ്പികൾ, ബാഗുകൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ, മൊത്തം മാലിന്യത്തിൻ്റെ 69% വരും. അവ മൈക്രോ പ്ലാസ്റ്റിക്കായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ദ്വീപ് സമൂഹത്തിൽ 4000 ടൺ അജൈവ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. മെയിനായിട്ടുള്ള സ്രോതസ്സുകളാണ് പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം, മലിനീകരണത്തിൻ്റെ ഒരു പ്രധാന സംഭാവനയാണ്. 43% വരും ഇത് എന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽസ് പറയുന്നു. ഇനി ഈ സമുദ്ര മലിനീകരണങ്ങൾ തടയാൻ വേണ്ടി എന്തൊക്കെ പ്രതിരോധ നിയന്ത്രണ നടപടി എടുക്കാമെന്ന് നോക്കാം. പ്രോമിസ് പ്രോജക്റ്റ് എന്തെന്നാൽ ലക്ഷദ്വീപ് കടലിലെ ഒരു സമുദ്ര മാലിന്യങ്ങൾ തടയൽ പദ്ധതി. ലക്ഷദ്വീപ് സീറോ വേസ്റ്റ് ഐലൻഡ് സൃഷ്ടിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു. ഉറവിടത്തിൽ നിന്ന് കടലിലേക്കുള്ള ഇടപെടലുകൾ, മാലിന്യ വേർതിരിക്കൽ, സുസ്ഥിരമായ ബിസിനസ് രീതികൾ എന്നിവയിലൂടെ ടൂറിസത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം. സംസ്ഥാന ജില്ലാ ദ്വീപ് തലങ്ങളിൽ മോണിറ്ററിംഗ് കമ്മിറ്റികളുള്ള തിരിച്ചറിഞ്ഞ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളും ക്യാരി ബാഗുകളും ലക്ഷദ്വീപ് ഭരണകൂടം നിരോധിച്ചു. മൂന്നാമത്തത് മാലിന്യ മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പ്ലാസ്റ്റിക് പുനരുപയോഗിക്കുന്നതിനായി കംപ്രസ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രധാന ഭൂപ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാരണം ലക്ഷദ്വീപിൽ പ്ലാസ്റ്റിക് പുനരുപയോഗ കേന്ദ്രങ്ങൾ ഇല്ല. അടുത്തത് മത്സ്യമാലിന്യ പരിപാലനം. ICAR കൃഷി വിജ്ഞാന കേന്ദ്രം വികേന്ദ്രീകൃത മത്സ്യമാലിന്യ സംസ്കരണ യൂണിറ്റുകൾ പ്രതിദിനം 500 കിലോഗ്രാം നടപ്പിലാക്കിയിട്ടുണ്ട്. മത്സ്യമാലിന്യങ്ങളെ മത്സ്യത്തീറ്റ, വളം തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ബീച്ചുകളിൽ നിക്ഷേപിക്കുന്നത് കുറക്കുന്നു. അടുത്തത് മലിനജല നിയന്ത്രണം. മിക്ക വീടുകളിലും സെപ്റ്റിക്കൽ ടാങ്കുകളും സോപ്പ് പിറ്റുകളും ഉപയോഗിക്കുമ്പോൾ നിരവധി ദ്വീപുകളിൽ, അതായത് അന്ത്രോത്ത്, കവരത്തി, ബിത്ര, ബയോ ടോയ്ലറ്റുകൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. മറൈൻ പൊല്യൂഷൻ ഈസ് നോട്ട് ഓൾവേസ് ഈസി ടു സി. മോസ്റ്റ് ഹാം ഹാപ്പൻസ് സ്ലോലി. പ്ലാസ്റ്റിക് ആൻഡ് ഫിഷിംഗ് വേസ്റ്റ് ഹോട്ട് മറൈൻ ലൈവ് ഓവർ ടൈം. റെഡ്യൂസിംഗ് വേസ്റ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ആന്ത്രോത്ത് ദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ ഷെബീന എം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീളാസുറാംബി. ഏവർക്കും നന്ദി, നമസ്കാരം.
2: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപ് ജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.
1: ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഫാട്ട് ഫെട്ടി.
2: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫോണിൻ പരിപാടിയായ ഫാട്ട് ഫെട്ടിയാണ്. സ്വാഗതം. ആരാണ്? ഓക്കെ, അസ്സലാം വലൈക്കും കോയമ്മ സാർ. കുറെ കാലായല്ലോ കേട്ടിട്ട്.
3: അതായത് ഞാൻ കുറെ ദിവസം കൊണ്ട് ശ്രമിച്ചു, കുട്ടികളെ വിളിക്കുന്നതുകൊണ്ട് കിട്ടാത്തതാണ്. അതായത് 90 തീയുന്ന ആകാശവാണിയാണ്. അപ്പൊ ആദ്യ സമയത്ത് 73 ഇയേഴ്സ് ഞാൻ മോണിറ്റർ ചെയ്യുന്ന ഒരു ഫീൽഡിലാണ് ആകാശവാണി. പിന്നെ അതായത് എനിക്ക് വലിയ വലിയൊരു ക്രെഡിറ്റ് ഉണ്ട്, അതായത് സ്റ്റേറ്റ് ഹെഡ്, അതായത് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിന് എനിക്ക് 72 ഞാൻ ഒരു റേഡിയോ, അദ്ദേഹം ആന്ത്രോത്ത് ക്യാമ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്നെ വിട്ടു വിളിപ്പിച്ച് എന്നിട്ട് റേഡിയോ ഞാൻ കൊണ്ട് കൊടുത്ത് അദ്ദേഹം അന്ന് മുഴുവനും അവിടെ ഉപയോഗിച്ചതാണ് പെനാസോണിക്ക്. പിന്നെ എനിക്കിപ്പോ പറയാനുള്ളത്, എനിക്ക് ആവശ്യമുള്ള ഒരു പാട്ട്, അതായത് മാമലകൾ കപ്പുറത്ത് മരുതര പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, ഈ പാട്ടൊന്ന് കേൾപ്പിക്കണം.
2: ഓക്കെ, തീർച്ചയായിട്ടും വളരെ നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആകാശവാണിക്ക് 90 തികയുന്ന ഒരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു അനുഭവം പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു.
3: വളരെ വളരെ നന്ദി.
2: എപ്പോഴും ഓക്കെ, പാട്ട് കേൾക്കാം.

0: ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.
1: ഇപ്പോൾ ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. താൽ എന്ന ചിത്രത്തിനു വേണ്ടി അനന്ത് ബക്ഷി രചന നിർവഹിച്ച് AR റഹ്മാൻ സംഗീതം പകർന്ന ഗാനം. പാടിയിരിക്കുന്നത് അൽക യാഗ്നിക്, ഉദിത് നാരായൺ എന്നിവർ ചേർന്നാണ്.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ. ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലാണെങ്കിലും മൂന്ന് സീറ്റുകൾ കൈവിട്ടുപോയ ഞെട്ടലിലായിരുന്നു എൽഡിഎഫ്. കയ്യിലുള്ള രണ്ട് സീറ്റുകൾക്ക് പുറമെ തൃത്താലയും ചിറ്റൂരും കോങ്ങാടും പിടിച്ചെടുത്തതിന്റെ അഭിമാനത്തിൽ യുഡിഎഫും, അതേസമയം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇക്കുറിയും രണ്ടാമതായതിന്റെ നിരാശയിലായിരുന്നു എൻഡിഎ. മന്ത്രി എം പി രാജേഷാണ് തൃത്താലയിൽ 8385 വോട്ടുകൾക്ക് കോൺഗ്രസിലെ വി ടി ബലറാമിനോട് പരാജയപ്പെട്ടത്. കോങ്ങാട് മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി യുഡിഎഫ് വിജയിച്ചപ്പോൾ ഒരേ വീട്ടിൽ നിന്ന് തന്നെ എം പിയും എം എൽ എയും ഉണ്ടായി. വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഭാര്യയാണ് ഇവിടെ വിജയിച്ച കെ എ തുളസി. കഴിഞ്ഞ തവണ 33878 വോട്ടുകൾക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജയിച്ച ചിറ്റൂരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വി മുരുകദാസ് 6510 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുൻ എം എൽ എ കെ അച്യുതന്റെ മകനും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനുമായ കോൺഗ്രസിലെ സുമേഷ് അച്യുതനാണ് ഇവിടെ വിജയിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ രമേശ് പിഷാരടി വിജയിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥി മൂന്നാമതായി. എൽ ഡി എഫിലെ എ പ്രഭാകരൻ വിജയിച്ച മലമ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മൂന്നാമതെത്തിയത്. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ആലത്തൂരും നെന്മാറയും തരൂരും ഷൊർണൂരും സി പി എം നിലനിർത്തി. ഒറ്റപ്പാലത്ത് സി പി എം മുൻ എം എൽ എ പി കെ ശശിയെ മത്സരിപ്പിച്ചുള്ള യു ഡി എഫ് നീക്കം പാളി. ഇവിടെ എൽ ഡി എഫിലെ കെ പ്രേംകുമാർ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും എം എൽ എ ആയി. പട്ടാമ്പിയിൽ സി പി ഐയിലെ മുഹമ്മദ് മൂസിനും മണ്ണാർക്കാട് മുസ്ലിം ലീഗിലെ എൻ ഷംസുദ്ദീനും വീണ്ടും വിജയിച്ചു. 12 നിയമസഭാ മണ്ഡലങ്ങളുള്ള പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫ് 7 യു ഡി എഫ് 5 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡിലെ താമസക്കാരായ ഗർഭിണികൾക്ക് ഗർഭകാലയളവിൽ പ്രതിമാസ ധനസഹായം നൽകുന്ന താലോലം പദ്ധതിക്ക് മാതൃദിനത്തിൽ തുടക്കമായി. വാർഡ് മെമ്പർ പി രാജീവാണ് തന്റെ ഓണറേറിയത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഗർഭകാലയളവിൽ പ്രസവം വരെ ഗർഭിണികൾക്കായി നൽകുന്ന താലോലം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മാതൃദിനത്തിൽ വാർഡിലെ ഓരോ ഗർഭിണികളുടെയും വീട്ടിൽ നേരിട്ടെത്തിയാണ് താലോലം പദ്ധതിയുടെ തുക കൈമാറിയത്. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും മാതാപിതാക്കൾക്ക് പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പറഞ്ഞു. യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണം നടത്തി. ജില്ലയിൽ പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള കൌൺസിലർമാർ ഉൾപ്പെടെ 100 പേരെ ജില്ലയിലെ സ്കൂളുകളിൽ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലയിൽ മാങ്ങ സീസണിനോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പഴങ്ങളിൽ അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി. മാങ്ങ വിപണന കേന്ദ്രങ്ങൾ, പഴവിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കുമെന്നും കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്ക നടപടികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സ്കൂൾ, ആശുപത്രി, മറ്റൊരു കെട്ടിടങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളുടെ പുതുക്കിയ പട്ടിക തയ്യാറാക്കാനും ക്യാമ്പുകളുടെ പട്ടിക തയ്യാറാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാനും ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. കൊതുകുകളുടെ ഉറവിട നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കും. കുളങ്ങൾ വൃത്തിയാക്കുക, നീർച്ചാലുകളുടെ തടസ്സങ്ങൾ നീക്കുക തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തിയാക്കും. പകർച്ചവ്യാധി തടയുന്നതിന് വിശദമായ മാർഗരേഖ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. മഴക്കാല രോഗങ്ങൾ നേരിടുന്നതിന് ആവശ്യമായ മരുന്നുകൾ ഉണ്ടെന്നും ക്യാമ്പുകളിലെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ആന്റിവനം ലഭ്യമായിട്ടുള്ള ആശുപത്രികളുടെ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പിനെ തുടർന്ന് നിർത്തിവച്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ജില്ലയിൽ കുറഞ്ഞ താപനിലയും യു വി ഇൻഡെക്സും രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചതിനെ തുടർന്ന് ജില്ലയിൽ അനുഭവപ്പെടുന്ന താപനിലയിലും കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2 തുടർച്ചയായി ഉയർന്ന ചൂട് അനുഭവപ്പെട്ട ജില്ലയിൽ ഇത്തവണ താപനില 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രേഖപ്പെടുത്തിയത്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ.

0: പൊളി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ഈശ താലിയാക ദേശി വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി 9495569321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.
4: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
5: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സമയം 6 മണി കഴിഞ്ഞ് 19:53 അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലി.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ഝാ.

0: നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ,
0: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
4: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
3: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
5: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. ടിവികെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് ഡിഎംകെയുടെ നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, അരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
6: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: ബിബിജി റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് ബിബിജി റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
8: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
6: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
9: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് ഒടിഞ്ഞു വീണ് അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിലെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
6: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
10: ആകാശവാണി.

നമസ്കാരം. വാർത്താ വീക്ഷണം. മാതൃദിനം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒരു മാതൃദിനം കൂടി കടന്നുപോകുമ്പോൾ അമ്മയെ ഓർക്കാൻ ഒരു ദിനം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അമ്മയെ ഓർക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന ചിന്ത കുറെ കൂടി ശക്തമാവുന്നു. വായുവിനെ, ജലത്തെ, കാറ്റിനെയൊക്കെ കാണാതെ, അനുഭവിക്കാതെ കടന്നുപോകാൻ കഴിയുമോ? പ്രകൃതി പോലെ അത്ര സത്യമല്ലേ അമ്മയും? ഒന്നും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ കടന്നുപോയ അമ്മമാരെ പോലും കുഞ്ഞുങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അത്ര സുഖകരമായൊരു അനുഭവമാണ് ഓരോ അമ്മയും, അമ്മയുടെ സ്നേഹവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലത്തിന്റെ വികൃതികൾ മാതൃഭാവത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സന്താനങ്ങളിലും ആ ഭാവ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെയായിരിക്കാം അമ്മയെ ഓർക്കാനും ഒരു ദിനം. ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധത്തെക്കുറിച്ച് പറയാൻ ഒരു ദിവസം മാത്രം മതിയാകില്ല. എങ്കിലും ഒരു പ്രത്യേക ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ആരാണോ അതിന്റെ അടിസ്ഥാനം ഒരാളാണ്, അമ്മ എന്ന സത്യം. അമ്മ എന്നത് ഒരു വാക്ക് മാത്രമല്ല, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ്. സ്വന്തം സന്തോഷങ്ങൾ മറന്ന് മക്കളുടെ സന്തോഷത്തിനും വിജയത്തിനുമായി ജീവിതം സമർപ്പിക്കുന്നവളാണ് അമ്മ. നമ്മുടെ ആദ്യ ഗുരുവും ഏറ്റവും വലിയ പ്രചോദനവുമാണ്. അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല. അതുകൊണ്ടുതന്നെ അമ്മയുടെ സ്ഥാനം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. എല്ലാ വർഷവും ലോകം മുഴുവൻ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കാറുണ്ട്. അമ്മമാരുടെ സ്നേഹത്തിനും ത്യാഗത്തിനും കരുതലിനും നന്ദി പറയാനുള്ള ദിനമായി. ദൈവത്തിന് എല്ലായിടത്തും എത്താനാവാത്തതുകൊണ്ടാണ് അമ്മയെ സൃഷ്ടിച്ചതെന്ന് ഒരു ചൊല്ലുണ്ട്. ആ വാക്കുകൾക്ക് പിന്നിലെ സത്യം നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യ ലോകം അമ്മയാണ്. ആദ്യ സ്പർശം, ആദ്യ ശബ്ദം, ആദ്യ സുരക്ഷ എല്ലാം അമ്മയിലൂടെ. കുഞ്ഞു ജനിക്കുന്ന നിമിഷം ഒരു സ്ത്രീ അമ്മയാകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങുന്നു, നമുക്കുവേണ്ടി കരുതുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, വിശപ്പുണ്ടായിട്ടും കുഞ്ഞിന് ആദ്യം ഭക്ഷണം കൊടുക്കുന്ന മനസ്സ്, സ്വന്തം സ്വപ്നങ്ങളെ പിന്നിലാക്കി മക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന സ്നേഹം, അതാണ് അമ്മ. ഭാരത സംസ്കാരത്തിൽ ഈശ്വരാരാധനയിൽ പോലും മാതൃഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പുരാണേതിഹാസങ്ങളിലെ അമ്മമാർ മക്കൾക്കുവേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചവരാണ്. മാതാ, പിത, ഗുരു, ദൈവം എന്നത് മാതാവിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളതെന്ന് വ്യക്തമാക്കുന്നു. മാതൃദിനം എന്ന ആശയം വളരെ പഴക്കമുള്ളതാണ്. പ്രാചീന ഗ്രീക്കുകാരും റോമാക്കാരും ദേവതകളെ മാതൃസ്ഥാനം നൽകി ആദരിച്ച് പ്രത്യേക ആഘോഷങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, മദറിംഗ് സൺഡേ എന്ന പേരിൽ മാതാക്കളെ ആദരിക്കുന്ന ഒരു ദിനം ആചരിക്കപ്പെട്ടു. ആധുനിക മാതൃത്വത്തിന്റെ തുടക്കം അമേരിക്കയിലാണ്. 1908 അന്ന ജാർവിസ് എന്ന സ്ത്രീ തന്റെ അമ്മയുടെ സ്മരണാർത്ഥം

ആകാശവാണി എന്നിവ അമ്മ പ്രകടിപ്പിക്കും. അതാണ് അമ്മയുടെ കരുത്ത്. അവർ മക്കൾക്കുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കോ ചെലവഴിക്കുന്ന സമയത്തിനോ സമ്പത്തിനോ ഒന്നും കണക്കുവെക്കുന്നില്ല. അതൊരു നിഷ്ഠ പോലെ അങ്ങനെ കൊണ്ടുപോവുക മാത്രം. ഏത് തെറ്റും പൊറുക്കാൻ അമ്മയുടെ മനസ്സിന് കഴിയും. ഏത് സമയത്തും മക്കളെ ചേർത്ത് നിർത്താനും അമ്മ തയ്യാറാണ്. തന്റെ പരിധി ആ സന്ദർഭങ്ങളിൽ ഒരമ്മയും ഓർക്കുന്നേയുണ്ടാകില്ല. അങ്ങനെ എത്ര വർണ്ണിച്ചാലും വിവരിച്ചാലും തീരാത്ത ഒന്നാണ് മാതൃസ്നേഹം. മാതൃദിനം വലിയ സമ്മാനങ്ങളിലൂടെ ആഘോഷിക്കേണ്ടതില്ല. അമ്മേ എന്ന സ്നേഹനിർഭരമായ ഒരു വിളി. അമ്മയുടെ കൂടെ കുറച്ചു സമയം ചിലവഴിക്കുക. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കുക. അവരെ ചേർത്തു പിടിക്കുക. അതൊക്കെ അമ്മമാർക്ക് വലിയ സമ്മാനങ്ങളാണ്. ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ ആദരവാണ്. ചിലർക്ക് അമ്മ എന്ന് ഒപ്പമുണ്ടാവില്ല. അവർ ഓർമ്മകളിൽ മാത്രമേ ഉണ്ടാകൂ. അത്തരം ആളുകൾക്ക് മാതൃദിനം ചിലപ്പോൾ സന്തോഷത്തേക്കാൾ വേദനയാകാം. പക്ഷേ ഓർമ്മിക്കണം, അമ്മയുടെ സ്നേഹം ഒരിക്കലും അപ്രത്യക്ഷമാകില്ല. അവർ നൽകിയ മൂല്യങ്ങളും സ്നേഹവും നമ്മിൽ എന്നും ജീവിക്കും. അമ്മ രണ്ടക്ഷരങ്ങൾ മാത്രം, പക്ഷേ അതിന്റെ അർത്ഥം അനന്തമാണ്. അത് സുരക്ഷയാണ്, സ്നേഹമാണ്, കരുതലാണ്, പ്രാർത്ഥനയാണ്. നമ്മൾ വീഴുമ്പോൾ പിടിച്ചു നിർത്തുന്ന കൈ, നമുക്ക് തെറ്റുമ്പോൾ ശരിയായ വഴി കാണിക്കുന്ന വെളിച്ചം, അതൊക്കെയാണ് അമ്മ. പണ്ടുകാലത്ത് മക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. എങ്കിലും അമ്മയുടെ സ്നേഹം ഒരുപോലെ എല്ലാവരിലും എത്തിയിരുന്നു. ഇന്ന് മക്കളുടെ എണ്ണം മിക്ക കുടുംബങ്ങളിലും ഒന്നോ

ണ്ടോവായി ചുരുങ്ങി. ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതും ഒരുപാട് ആശങ്കകൾ നിറഞ്ഞതുമായി. ഓരോ അമ്മ മനസ്സും ഇന്ന് നിരവധി ആശങ്കകളിലൂടെയാണ് ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. പുറത്തുപോകുന്ന മക്കൾ തിരിച്ചുവരുന്നതുവരെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തുന്നതുവരെ അവരിൽ ഉത്കണ്ഠയാണ്. വാഹന അപകടങ്ങളുടെ ലൈംഗിക അതിക്രമങ്ങളുടെ രൂപത്തിൽ ആൺപെൺ ഭേദമില്ലാതെ കടന്നുവരുന്ന ദുരന്തങ്ങൾ ഏറ്റവും തളർത്തുന്നതും അച്ഛനമ്മമാരെയാണ്. പല കാരണങ്ങൾ കൊണ്ട് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെയും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ചില അമ്മമാർ സമാന അനുഭവമുള്ളവരെ ചേർത്തു നിർത്തുന്ന വാർത്തകളും നാം കേൾക്കുന്നുണ്ട്. മകന്റെ അല്ലെങ്കിൽ മകളുടെ വേർപാടിൽ തളർന്നു നിൽക്കാതെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഓർമ്മദിനത്തിൽ ജന്മദിനത്തിലൊക്കെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അമ്മമാരെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ കഴിയും. മക്കളെ നഷ്ടപ്പെടുന്ന ദുഃഖം ഏറ്റവും വേദനാജനകമാണ്. ആ കണ്ണീർക്കടൽ കരകയറുക അസാധ്യമാണ്. അവിടെയും മാതൃകയാവുന്ന അമ്മ കാഴ്ചകൾ, അമ്മ എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ കൂട്ടുകയേയുള്ളൂ. മാനസിക വൈകല്യങ്ങൾ, ബുദ്ധിവളർച്ചയിലുള്ള വ്യത്യാസം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും അവർക്ക് സഹായമാകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. കാരണം സാധാരണ അമ്മമാർ അനുഷ്ഠിക്കുന്നതിന്റെ നൂറിരട്ടി ത്യാഗമാണ് ആ അമ്മമാർ അനുഷ്ഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ അമ്മയും മക്കളും പെരുമാറുന്ന വാർത്തകളും അപൂർവമല്ല. അമ്മയെ മക്കൾ കൊല്ലുന്നതും പിഞ്ചുകുഞ്ഞുങ്ങളെ അമ്മ കൊല്ലുന്നതുമൊക്കെ ഏതു കാരണത്താലാണെങ്കിലും ന്യായീകരിക്കാനാവില്ല. ബന്ധങ്ങളിൽ ധർമ്മച്യുതി സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ലഹരിയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും പൂർണമായി വിടുതൽ നേടണം. എന്നാലേ മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാവുകയുള്ളൂ. ഈ മാതൃദിനത്തിൽ അമ്മയെ മാത്രമല്ല അമ്മയെപ്പോലെ സ്നേഹിച്ച മുത്തശ്ശിമാരെയും അമ്മായി, വല്യമ്മ, കുഞ്ഞമ്മ തുടങ്ങിയ അമ്മമാരെയും നന്ദിയോടെ സ്മരിക്കാം. കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമ്മെ ജീവിതം പഠിപ്പിച്ചവർ അമ്മയ്ക്ക് തുല്യം തന്നെ. അമ്മയെ സ്നേഹിക്കാനും കേൾക്കാനും അമ്മയെ ആദരിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തും എന്ന് ഓരോ മാതൃദിനത്തിലും പ്രതിജ്ഞയെടുക്കണം. അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി വരുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന ശൂന്യത വിവരണാതീതമാണ്. അമ്മ നമുക്ക് ചെയ്തതിനൊന്നും പകരമാവില്ല എങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു ഫോൺ വിളി കൊണ്ടോ ഒരു ചേർത്തു നിർത്തൽ കൊണ്ടോ തൃപ്തമാകുന്ന ആ മനസ്സ് നമ്മൾ മറന്നുപോകരുത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും സദാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഒരിക്കലും പരാതി പറയില്ല. മക്കളുടെ സന്തോഷം മാത്രമാണ് ഓരോ അമ്മയും പ്രതീക്ഷിക്കുന്ന സമ്മാനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് ശ്രീലത വി.എസ്.

ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ആകാശവാണി ഇപ്പോൾ
1: വയലും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം നമ്മെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കും തള്ളിയിടും. ചിലരത് വിധിയെന്ന് കരുതി സമാധാനിക്കും, മറ്റു ചിലർ അസ്വസ്ഥരാകും. അവർ സ്വന്തം പരിതസ്ഥിതികൾക്ക് നേരെ ദേഷ്യത്തോടെ പ്രതികരിക്കും. എന്നാൽ ചുരുക്കം ചിലർ പ്രതിസന്ധികളെ ചോദ്യം ചെയ്യും, ജാഗ്രതയോടെ അവയെ തരണം ചെയ്യും, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറും. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഓണം ഇങ്ങ് എത്താറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനിയും ഒന്ന് രണ്ട് മാസങ്ങളുണ്ട് ഓണം വരാൻ. എന്നാൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. പ്രത്യേകിച്ചും കർഷകർക്ക് ഓണവിപണി അതിപ്രധാനമായ ഒന്നാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് ധാരാളം കർഷകർ ഇപ്പോൾ തന്നെ കൃഷി തുടങ്ങിക്കഴിഞ്ഞു. അതിലൊരാളാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ ഡൊമിനിക്. വർഷങ്ങളുടെ കാർഷിക പാരമ്പര്യമുള്ള ഇദ്ദേഹം പതിവുപോലെ ഇത്തവണയും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ഡൊമിനിക്കിന്റെ കാർഷിക വിശേഷങ്ങൾ കേട്ടാലോ? ഷിബു ജോർജാണ് ഡൊമിനിക്കുമായി സംസാരിക്കുന്നത്.
2: ഡൊമിനിക് ജി, പരിപാടിയിലേക്ക് സ്വാഗതം. ഡൊമിനിക് ജി, താങ്കൾ നല്ലൊരു പച്ചക്കറി കർഷകനാണ്, ജൈവ കർഷകനാണ്. ഇപ്പം ഓണം വരാൻ പോകുന്നു. ഓണത്തിന് വേണ്ടി പച്ചക്കറി കൃഷി കർഷകരെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാനിംഗ് എല്ലാം ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ സമയമാണ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പൊ താങ്കളും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയോ?
3: നമുക്ക് പീരീഡ് കൂടുതലുള്ള കൃഷി ഒരു മാസം 10-ാം തീയതി, ഈ മെയ് 10-നുള്ളിൽ നടണം. അത് നമുക്ക് പയറ്, പടവലം, പാവല് അതെല്ലാം നടണം. പീരീഡ് കുറവുള്ളത് വെള്ളരി, ചീര, വെണ്ട അതെല്ലാം നമുക്ക് ഈ മാസം അവസാനം തന്നെ നടണം. കാരണം ഇപ്രാവശ്യം ഓണം നമുക്ക് ഒരു 2 ആഴ്ച നേരത്തെയാണ്.
2: താങ്കൾ പറഞ്ഞു അത് ഈ മാസം എന്തായാലും നമുക്ക് നടാനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം. അപ്പം ഈ ഓണത്തിന് വേണ്ടിയായിട്ട് സ്പെഷ്യലി നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കൃഷിയാണോ അതോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുവാണോ?
3: അല്ല, ഓണത്തിന് വേണ്ടി നമ്മൾ നേരത്തെ കൂട്ടി അത് തയ്യാറെടുത്തിരിക്കും. കാരണം നമുക്ക് ഓണത്തിന് ആ സമയത്ത് നല്ല വില കിട്ടും. അതുകൊണ്ട് നമുക്ക് ഓണത്തിന് വേണ്ടി തയ്യാറെടുത്ത് നമ്മൾ ചെയ്യും. പിന്നെ സ്ഥിരം പച്ചക്കറിയാണ്. ഈ മെയ്യില് നമുക്ക് കൃഷിഭൂമി കുറെ ഒഴിഞ്ഞു കിട്ടാൻ കണക്കിന് ചെയ്യും. അപ്പൊ ഓണം കൊണ്ട് നമുക്ക് വിളവ് തീരും. ഓണം കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത് വീണ്ടും കൃഷി ഇറക്കും. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുഴിവെള്ളം, ചാണകം നേരത്തെ കൊണ്ടുവന്ന് ഇടും. ഇപ്പം ശക്തിയായിട്ടുള്ള പെട്ടെന്നുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വിത്ത് ഇടണം, മണ്ണിലിടണ വിത്ത് പൊടിച്ചു വരാൻ മഴ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു 100 കുഴി നടാൻ ഉദ്ദേശിക്കുകയാണ്. ആ കുഴി ആദ്യം ക്ലിയർ ആക്കും, എന്നിട്ട് ഒരു 10 കുഴി 10 കുഴി വീതം വെട്ടി ഈ വളവും കൂടെ ഇട്ട് 1 അടിയോ 3/4 അടിയോ ഒയ്ത്തി കൂന കൂട്ടി വെച്ച് വിത്തിടും. വിത്ത് പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കും. തലേ ദിവസം 6 മണിക്ക് വെള്ളത്തിൽ വിത്തിടും. പിറ്റേന്ന് രാവിലെ അതിനെ ഊറ്റി തുണിയിൽ കെട്ടിവെക്കുക. പിന്നെ ആ വിത്ത് ഒരിക്കലും ഉണങ്ങാൻ സംഭവിക്കില്ല, തണലുള്ള അന്തരീക്ഷത്തിൽ വെച്ചിരിക്കുക. 10 കുഴി റെഡിയാക്കി വിത്തിട്ട ഉടനെ നമുക്ക് കടയിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് കവറ് കിട്ടും. കാപ്പിയോ ഊണോ പുതിയ കറയോ അവർ തരും. ആ കവറ് ഈ മണ്ണിന്റെ മീതെ ഇട്ട് അല്പം മണ്ണെടുത്തിടും. കാരണം നമ്മൾ എല്ലാ കുഴിയും റെഡിയാക്കി വരുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും നടാൻ പറ്റില്ല. 10 കുഴി 10 കുഴി വീതം റെഡിയാക്കി
2: ഈ വിത്ത് നട്ടിട്ട് അതിന്റെ മേളിൽ ആ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് മണ്ണിട്ടിട്ട്
3: ശക്തിയായിട്ട് നമുക്ക് മഴ പെയ്താലും മണ്ണിന്റെ മീതപ്പുറം നനയില്ല, ബാക്കി 4 സൈഡ്. പിന്നെ ഒരു കാര്യം, ഈ 1 അടി ഒഴുത്തി വെക്കുന്നതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തൈ പൊടിച്ചതിന് ശേഷം അതിന്റെ തടം മൺവെട്ടി കൊണ്ട് മാറ്റണ്ട. കാരണം ഇത് ഒയിന്നിരിക്കുകയാണ്. വേനലാണെങ്കിൽ നമ്മൾ ഒയിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഈ മഴ സീസൺ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ 4 സൈഡിലും തടം എടുക്കാതെ തന്നെ വളം ഇട്ട് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, നമ്മള് പയറ് വെള്ളരിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം ആകുമ്പോൾ അതിന്റെ പതുക്കെ ഒന്ന് പ്ലാസ്റ്റിക് എടുത്ത് നോക്കണം. കൂന പൊട്ടി വരുകയാണെങ്കിൽ അത് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ നാലിന്റെ അന്ന് പൊടിച്ചാലും പൊടിച്ചില്ലെങ്കിലും ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റണം. പാവലാണെങ്കിൽ 6 മുതൽ 7 ദിവസം വരെ പാവലും പടവലും, കാരണം അതിന് പീരീഡ് കൂടുതലാണ്.
2: അപ്പൊ ഈ ഒരു രീതി എങ്ങനെയാണ്, നിങ്ങൾ സ്വന്തം കണ്ടുപിടിച്ചാണോ അതോ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്?

0: നമ്മുടെ സ്വന്തം കണ്ടുപിടിച്ചെന്ന് പറയാൻ സാറേ, നമുക്ക് കൃഷി ഇറക്കുന്ന സമയത്ത് മഴയുടെ ശല്യം കൊണ്ട് അങ്ങോഞ്ഞ് വാര വിത്ത് പൊടിക്കും, ബാക്കി വിത്ത് പൊടിക്കില്ല. ആ കുഴി മൊത്തം രണ്ടാഴ്ച നമുക്ക് പാഴാണ്. പിന്നെ ഒന്നേന്ന് വിത്തിടണമെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് ആ കുഴി വെട്ടി ഇളക്കി വിത്ത് കണ്ടെത്തി വരണം. അപ്പൊ നമ്മൾ ഇത്തരം രീതിയിൽ കുറച്ച് ചെയ്തപ്പോഴേ നമുക്ക് യാതൊരു പ്രശ്നമില്ല. എത്ര മഴ പെയ്താലും ഈ കുഴിയിൽ മോൾ പാകം നനയില്ല, വെള്ളം താഴെ മാത്രം നിൽക്കും. പിന്നെ നമുക്കിപ്പോ നാളെ നമ്മൾ കൃഷി ഇറക്കാൻ പോവുകയാണ്, ഇന്ന് നല്ല ശക്തിയായിട്ടുള്ള വേനലാണ്, നമ്മൾ നാളെ വെട്ടുന്ന സമയത്ത് ഈ വിത്തിട്ട് അല്പം വെള്ളവും കൂടെ തളിച്ചിട്ട് പ്ലാസ്റ്റിക് ഇട്ട കുഴിയിൽ എപ്പോഴും ഈർപ്പുണ്ടായിരിക്കും,
1: ഈർപ്പോ അതിന്റെ അത് നിൽക്കും, അതേമാതിരി നിൽക്കും. അപ്പൊ രണ്ട് മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല, മഴ ഇല്ലാത്ത സമയത്തിരി വേനലാണെങ്കിലും നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഈ നമ്മൾ വിത്തൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം കയ്യിൽ വെക്കുന്നതാണോ അതോ ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ടോ, എങ്ങനെയാണ്?
0: ഇല്ല, ഹൈബ്രിഡ് ഇതുവരെ വാങ്ങിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള പാവൽ വിത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ കൂടുതലും കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കും, പുതിയ ഇനങ്ങൾ പ്രീതി പാവലൊക്കെ വരുമ്പോഴേ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും.
1: അപ്പൊ അത് അന്വേഷിക്കും, ഇപ്പം ഏതാണ് പുതിയ ഇനം അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ നല്ല ഇനം ഏതാണ് അതൊക്കെ അന്വേഷിക്കും
0: അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കും.
1: ഈ പച്ചക്കറി വിത്തുകളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ മാതിരി ഒന്ന് പൊടിച്ച് വരും, അപ്പോഴും മഴയുടെ സാധ്യതകളുണ്ടല്ലോ, അപ്പം വെള്ളം കെട്ടി നിന്നാലും പ്രശ്നം വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ പരിപാലിക്കുകയോ?
0: തൈ പൊടിച്ചിട്ട് മൂന്നല പ്രായത്തിൽ തന്നെ ഈ വെള്ളം എത്ര മഴ പെയ്താലും നമ്മൾ ഒരേടി ഒഴുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് താഴെ സൈഡിലേ നിൽക്കുകയുള്ളൂ. പിന്നെ അതിന്റെ താഴെ സൈഡ് പവന്ന് കൊടുക്കും, തടം എടുത്തു കൊടുക്കും, പിന്നെ വളം ഇട്ട് മണ്ണണച്ചു കൊടുക്കുമ്പോഴേ എത്ര വെള്ളം കെട്ടി നിന്നാലും വെള്ളം താഴത്ത് താഴെ പിടിച്ചു പോകും.
1: വളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കോഴിവളവും?
0: കോഴിവളമുണ്ട്, ആട്ടിന്റെ വളമുണ്ട്. ആട്ടിന്റെ വളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നതുകൊണ്ട് മണ്ണിലിട്ടാൽ മണ്ണ് പെട്ടെന്ന് സെറ്റ് ആവില്ല. അപ്പൊ മഴ പെയ്താലും വെള്ളം പെട്ടെന്ന് അടിയിലങ്ങ് പിടിക്കും.
1: ഈ രണ്ടു വളം മാത്രമാണോ ചെയ്യുന്നത്?
0: പിന്നെ ചാണകം കലക്കി ഒഴിക്കും, പിന്നെ കമ്പോസ്റ്റ് ഉണ്ട്.
1: സ്വന്തമായിട്ട് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ?
0: മണ്ണര കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ മഴ സീസണിലെന്ന് പറഞ്ഞാൽ നമ്മൾ മൺവെട്ടി കൊണ്ട് നിലത്ത് തൊടുവില്ല, കാരണം ആ പില്ലെല്ലാം പിഴുന്ന നാല് സൈഡിൽ പച്ചില വളമാക്കിയിടേ ഉള്ളൂ. ഒരു മൂന്ന് ദിവസം ഒരിക്കലും ആ പിഴുതെല്ലാം ഇടുന്നത് മൂന്നിന്റെ അന്ന് നോക്കും, മോൾ സൈഡ് പച്ച കാണും, ആ പച്ച എടുത്ത് തിരിച്ചിടും. അപ്പൊ മഞ്ഞ സൈഡ് മോളിൽ വരും, മൊത്തം പച്ച തടത്തിലിടും. അതിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കും, പുത ഇടുന്നത് പോലെ മൂട്ടിലിടൂല, ഒരു അരയടിയോ മുക്കാലടിയോ ദൂരോട്ട് മാറ്റിയിടുകയുള്ളൂ. കാരണം ഈ പിഴുതിടുന്ന പച്ചലിക്കൊരു സ്വഭാവമുണ്ട്, അത് അഴുകല സ്വഭാവമാണ്. മഴയും കൂടെ ആകുമ്പോൾ അത് അഴുകും, അടുത്ത് നിൽക്കുന്ന ചെടിയും പോകും. അപ്പൊ ചെടിയിൽ തൊടാതെ അല്പം ദൂരോട്ട് വയ്ക്കും, അല്ലെങ്കിൽ വളം എടുക്കുന്ന വേര് ഒരു അരയടി ദൂരെ തന്നെ എടുക്കുകയുള്ളൂ. ചെടിക്ക് ബലം കൊടുക്കുന്ന വേര് മാത്രമേ മൂട്ടിൽ ഉള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം മൂട്ടിൽ വളം ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല, ദൂരെ തന്നെ ചെയ്യണം,
1: കുറച്ച് ദൂരമായിട്ട് തന്നെ ചെയ്യണം. അത് ചെടികളൊക്കെ വളർന്നു വരുമ്പം ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, കീടങ്ങളും രോഗങ്ങളും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: നമുക്കിപ്പം രോഗങ്ങളും കീടങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ജൈവ വളം ചെയ്യാം. ഇപ്പൊ സീഡോമോണസ് അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്ററിന് കലക്കി ചെടിയിൽ അടിച്ചു കൊടുക്കാം.
1: എപ്പോഴാണ് അടിക്കാൻ തുടങ്ങുന്നത്?
0: ഒരു 4 ഇല പ്രായത്തിൽ ചെയ്യാം. രോഗങ്ങൾ ഇല്ലെങ്കിലും അത് ചെയ്യാം, കാരണം അത് രോഗങ്ങളെ ചെറുക്കേണ്ട കഴിവുണ്ട്. ഇലയുടെ അടിവശത്തിന് പമ്പിന് അടിച്ചു കൊടുക്കും, ഒരു 5 ദിവസം 7 ദിവസത്തിലൊരിക്ക അടിച്ചു കൊടുക്കും. പിന്നെ വണ്ടിന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഇത് രണ്ടും ചെയ്തിട്ടും നമുക്ക് പന്തലിലെത്തുന്ന സമയത്ത് രോഗങ്ങൾ ഭയങ്കര ഒരു ശല്യം വരെയാണ് കീടനാശിനി പ്രയോഗം ചെയ്യും. കാരണം ഒരു 5 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ വിളവൊന്നും എടുക്കാതിരുന്നാൽ മതി, 5 ദിവസം കഴിയുമ്പോൾ ആ ചെടിയിലുള്ള കീടനാശിനിയിലോ മാറും. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കേണ്ടത് കാര്യങ്ങളേ ഉള്ളൂ. ആ ചെടിയിൽ ചെന്ന് നോക്കുമ്പോൾ ചെറിയ പ്രാണികൾ വന്ന് ഇല കടിക്കുകയാണെങ്കിൽ ആ ചെടിയിൽ വിഷമില്ല, നമുക്ക് വിളവെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകാം.
1: കീടനാശിനി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പുത്തൻ തലമുറ കീടനാശിനികളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തോ പഴയ കീടനാശിനി?
0: പഴയത് മാത്രം, നമ്മൾ പുതിയതിലോട്ട് ഇതുവരെ പോയിട്ടില്ല,
1: മാറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ കർഷകർ ചെയ്യാറുള്ളതുണ്ടല്ലോ ഈ വെളുത്തുള്ളി കാന്താരി മിശ്രിതം, ഇതൊക്കെ ചെയ്യാറുണ്ടോ?
0: പയറിന് ഏറ്റവും ബെസ്റ്റ് ആണ്, പക്ഷെ വൈകുന്നേരം നമുക്ക് അടിക്കാൻ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. കാറ്റുള്ളവ നമ്മൾ ചെയ്യാൻ പാടില്ല, പമ്പിന് സ്പ്രേ ചെയ്യാൻ പറ്റൂല, പമ്പിൽ നൂവ് പോലെ ചെയ്യാൻ ഒക്കുള്ളൂ. കാരണം ഇവിടെ നിന്ന് അടിച്ച ദൂരെ വീഴണം, അല്ലെങ്കിൽ നമ്മുടെ മുഖം എല്ലാം നേറും.
1: ഇത് ചെയ്യാറുണ്ട്?
0: ചെയ്യും.
1: ഈ ബിവേറിയ സുഡോമോണാസ് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ വെക്കുമ്പം ഒത്തിരി നാൾ വെക്കാൻ പറ്റത്തില്ല, അതിന്റെ ഒരു സൂക്ഷിപ്പ കാലാവധി ഉണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
0: ശ്രദ്ധിക്കും. പുറത്തുനിന്ന് വളം ഡിപ്പോയിലുള്ള വാങ്ങിക്കൂല, കാർഷിക കോളേജ് തന്നെ ചെന്ന് വാങ്ങിക്കും. അപ്പൊ നമ്മൾ വിത്ത് വാങ്ങിക്കാൻ കർഷക കോളേജിൽ പോകുമ്പോൾ ഇതും കൂടെ അവിടെ നോക്കിയിട്ടാണ് വരുന്നത്, പീരീഡ് നോക്കി തന്നെ വാങ്ങിക്കും.
1: വാങ്ങിക്കത്തുള്ളൂ അല്ലെ. പിന്നെ കെണികളൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
0: പഴക്കെണി ഉപയോഗിക്കും. നമ്മൾ വളം ഡിപ്പോയിൽ പോയിട്ട് വാഴയ്ക്കെന്ന മരുന്ന് നിയോഗിക്കുമ്പോൾ അവരൊരു പച്ച കളറിലൊരു മരുന്ന് തരും, അല്ലെങ്കിൽ ഒരു ചുവപ്പ് കളർ, അത് കൊണ്ടുവന്ന് പാളയംകുടം പഴം, പാളയംകുടം പഴം തന്നെ വേണം, അതിനാണ് ഒരു പ്രത്യേക മണമുള്ളത്, ഒരു പേപ്പറിൽ അരിഞ്ഞു വയ്ക്കും. അരിഞ്ഞു വെച്ചിട്ട് 2 തരി വീതം എല്ലാം ഈ പഴത്തിന്റെ മുകളിലിടും, എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ചിരട്ടയിൽ എല്ലാം എടുത്ത് കമത്തി കമത്തി വയ്ക്കും. ഒന്നിനും മീതം ഒന്നായിട്ടല്ല, 4 സൈഡും കമത്തി കമത്തി വയ്ക്കും, കെണി തൂക്കും. കെണി തൂക്കുന്ന സമയത്ത് കായീച്ചകളെല്ലാം വീഴും. നമുക്ക് പ്രമോൺ കെണി പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അതിൽ ആണീച്ച മാത്രമേ വീഴുള്ളൂ.
1: ഇതിലാണെങ്കിൽ എല്ലാ ഈച്ചയും വരും?
0: ഇതിലെല്ലാം വീഴും. നമുക്ക് ആവശ്യം പെണ്ണീച്ച വീഴണം. പെണ്ണീച്ചയാണ് ഇതിൽ കുത്തി മുട്ടയിട്ട് വയ്ക്കുന്നത്, ആ മുട്ട വിരിഞ്ഞ് പുഴു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലെ കെണി ഇങ്ങനെ ഒരുക്കി തന്നെ വെക്കും. നമുക്ക് 1 സെന്റിലൊരു 6 എണ്ണം 7 എണ്ണം വെച്ചാൽ മതി.
1: മഴ വരുമ്പോൾ ഇത് കാണും,
0: ഒരു അടപ്പ് വയ്ക്കും. ഒരു അടപ്പ് നമ്മൾ പ്രത്യേകം മഴ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വയ്ക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഇത് കിളികൾ വന്ന്
1: കൊത്തരുത്,

0: കൊത്തരുന്നു,
1: വിഷമാണല്ലോ അല്ലേ.
0: ഓ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഞങ്ങൾ വെക്കും.
1: ഇപ്പൊ ഈ പച്ചക്കറി കുറച്ച് വളർന്നു വരുമ്പം പിന്നെ വളം ചെയ്യാറുണ്ടോ അതിന്റെ ഇടയ്ക്കൊക്കെ?
0: പാവലും പടവലും ഒക്കെ പന്തലിലെത്തുന്ന മുമ്പ് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ പുളിപ്പിച്ച കടല പുണ്ണാക്കും, ചാണകം ഇതെല്ലാം കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കും. ചെടി എത്രത്തോളം ശക്തിയിൽ വരും അത്രയ്ക്കും നമുക്ക് നല്ല കായ കിട്ടുകയും ചെയ്യും, നല്ല മുഴുപ്പും കിട്ടും. പയറൊക്കെ കായ്ച്ചു തുടങ്ങിയാൽ നമ്മൾ 5 ദിവസം 6 ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ നമുക്കൊരു 2.5 മാസം വിളവ് ഉറപ്പാണ്.
1: നല്ല വിളവ് കിട്ടും,
0: നല്ല വിളവ് കിട്ടും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓണം കഴിഞ്ഞു പോയാൽ ഒരു 2 ആഴ്ച പച്ചക്കറി വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം നേരത്തെ നമ്മൾ കൃഷി ചെയ്യും, ഓണം കൊണ്ട് തീരും. ഓണം കഴിഞ്ഞിട്ട് വരുന്ന കായകള് നമുക്ക് വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടി എടുക്കും.
1: അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യും അല്ലേ.
0: ഇപ്പൊ
1: ഈ നമ്മള് ചാണകവും കടല പിണ്ണാക്കും എങ്ങനെയാണ് പുളിപ്പിക്കുന്നത്? ഇത് രണ്ടും മിക്സ് ചെയ്ത് 4-5 ദിവസം വെക്കും.
0: കടലപ്പിണ്ണാക്ക് ഒരു 3 ദിവസത്തിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലോ കുടത്തിലോ ഇട്ട് വെള്ളം വീത്തി കെട്ടി വെക്കും. ചാണകം ഫ്രഷ് ആയിട്ടുള്ള 1-2 ദിവസം പഴക്കമുള്ള ചാണകം കൊണ്ടുവന്നു ഇത് രണ്ടുപറ്റും മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെടി വളർച്ച ഒരു മഞ്ഞളിപ്പിന്റെ ഒരു തോന്നണമെങ്കിൽ അല്പം യൂറിയ കൂടെ ചേർത്ത് കൊടുക്കും.
1: ഇതിനകത്ത് നിങ്ങൾ ശർക്കര ഇടാറില്ലേ?
0: അതൊന്നുമില്ല, വേറെ ഇത് പുറത്തുനിന്നുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്, പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല.
1: പിന്നെ ഈ ഫിഷ് മീനോ അതൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
0: ഇല്ല,
1: അതൊന്നും ചെയ്യാറില്ല. സ്ഥലം അധികമുണ്ട്, നമ്മുടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ധാരാളമായിട്ട് തോന്നിയിട്ടുണ്ട്.
0: ചെടിക്ക് നമ്മൾ പച്ചില ഒരുപാട് കൊടുക്കും, പൊതയിടും. കാരണം ഈ നമ്മുടെ കൃഷി സ്ഥലത്തിന് ആവശ്യത്തിൽ അധികം കിട്ടും. പിന്നെ എനിക്ക് ചെമ്പരത്തി നട്ടിട്ടുണ്ട്, ചെമ്പരത്തിയിലെ ഇലയൊക്കെ 1/1 ഒരു വളമാണ്. ഈ മുഞ്ഞ പോലുള്ളത് എത്ര നമ്മൾ എടുത്തു മാറ്റിയാലും പോകാത്തതിന് ഈ ചെമ്പരത്തിയുടെ ചാറിന്റെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ അത് മാറിക്കിട്ടും.
1: ചെമ്പരത്തിയിലെ
0: ഇല നമ്മൾ വെള്ളത്തിയിടും, ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് അതിനെ പുഴിഞ്ഞ് തോർത്തിന് അരിച്ചിട്ട് വീണ്ടും അരിപ്പിനരിച്ച് പമ്പിന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇളവി മാറാത്ത മുഞ്ഞ ഇളവി മാറും.
1: അപ്പം ചെമ്പരത്തിയുടെ ആ ഒരു ലാഭവും കൂടെ ഉണ്ടല്ലേ.
0: പിന്നെ അത് പോയിട്ട് ഒരു ബക്കറ്റിൽ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന പച്ചിലകള്, പൂച്ചെടി, പെരുവേല, മുരിക്കിൻ്റെത്, ഇലവ്, ഇങ്ങനെയുള്ള ഇല എല്ലാം വെള്ളത്തിയിട്ട് വെച്ചിരിക്കും. കാരണം ഒരുപാട് മൂലകങ്ങൾ അതിലുണ്ട്. കളപ്പയറിന്റെ ഇല ഇതെല്ലാം കൂടെ ഇട്ട് വയ്ക്കും. ഈ ചാണകം കടലപ്പിണ്ണാക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്നും കൂടെ 2 കപ്പ് ഇതിന്റെ കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുക്കും.
1: നല്ല ശക്തി കിട്ടും ചെടികൾക്ക്,
0: നല്ല ശക്തി വരെ രോഗങ്ങളൊന്നും വരൂല.
1: ഡോമിനിക്ക്, ഈ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നു, താങ്കള് ചെമ്പരത്തി വെച്ചൊരു വേലി മാതിരി താങ്കൾ കെട്ടിയിട്ടുണ്ട്, പന്നി ശല്യം ഒഴിവായിട്ടുണ്ടെന്ന്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ഇപ്പോഴും അതേമാതിരി പോകുന്നുണ്ടോ?
0: അതെ, എന്റെ ഒരാൾ പൊക്കത്ത് നമുക്ക് വെട്ടിവിടാൻ കണക്കിന് ചെമ്പരത്തി മൊത്തം എന്റെ കൃഷി സ്ഥലത്ത് 4 ചെടി വേലിയായിട്ട് ഉപയോഗിക്കുകയാണ്. 4 വർഷം കൊണ്ട് പന്നി കയറുന്നില്ല. അപ്പൊ നമുക്ക് മരച്ചിനി കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ മരച്ചിനി അങ്ങനെ കൃഷി ചെയ്ത് 1 വർഷം കൊണ്ട് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് മാർക്കറ്റ് കൊണ്ടുപോകാൻ മരച്ചിനി 40 രൂപ കിട്ടും, അവർ പുറത്ത് 45-50 രൂപയ്ക്ക് വിൽക്കും.
1: അപ്പൊ ഈ ചെമ്പരത്തി നടുമ്പം പന്നി അകത്തോട്ട് വരുന്നേയില്ല, അത്
0: വരമ്പിൽ കൂടെ നടന്നു പോയാലും ഈ ചെമ്പരത്തി മറികടന്ന് ഇതുവരെ അകത്ത് കയറിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് കുറെ പേര് പരിപാടി കേട്ട് വന്ന് ഒരുപാട് പേര് ചെമ്പരത്തി കമ്പ് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി, ചെയ്തിരിക്കുന്ന രീതിയെല്ലാം കണ്ട് മനസ്സിലാക്കി കൊണ്ടുപോയി. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കയർ കെട്ടി കറക്റ്റ് ലെവലിന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചെമ്പരത്തി താറുമാറാ വരും. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചുവിടും, ഒരു 5 ദിവസം 7 ദിവസം 10 ദിവസം മഴ സമയമൊക്കെ ആണെങ്കിൽ ഒരു 10 ദിവസം, അല്ലെങ്കിൽ നമുക്കൊരു 20 ദിവസത്തിലൊരിക്കൽ ഇല ഒന്ന് കോതി വിടും. ഈ ഇലയാണ് വീണ്ടും പച്ചക്കറിക്ക് വളമായിട്ട്
1: എടുക്കുന്നത്.
0: പിന്നെ പന്നി മാത്രമല്ല, പുറത്തുനിന്ന് ഒരാൾ മോട്ടിക്കാൻ വന്നാലും കയറാൻ പറ്റില്ല, അത്രയ്ക്കും ചെമ്പരത്തി അങ്ങ് ഞെരുങ്ങി നിൽക്കുകയാണ്.
1: ഇത് കണ്ടിട്ട് മറ്റേ ആൾക്കാർ ഇതേമാതിരി ചെയ്യുന്നുണ്ടോ?
0: ഒരുപാട് പേര് വന്നു ഇത് വന്ന് നോക്കി കണ്ടതിന് ശേഷം കമ്പ് വാങ്ങിച്ചോണ്ട് പോയി. നമ്മളവിടെ മരച്ചിനി കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിശയമാണ്, കാരണം ഇതിനകത്ത് കയറണില്ലെന്ന് അറിയാം. കാരണം നമ്മൾ സോളാറിട ഷീറ്റിട എന്ത് ചെയ്താലും മരച്ചിനിയുടെ നട്ട് 3 മാസം കഴിയുന്ന സമയത്ത് ആ ഒരു കിഴങ്ങിന്റെ മണം അടിക്കുമ്പോഴായിരിക്കും പന്നി അതിൽ കയറിയിരിക്കും.
1: എങ്ങനെയും കയറും,
0: ഇങ്ങനെ മോളിക്കൂടെയൊക്കെ ചാടും. സോളാർ ഇട്ടിരുന്നാലും മോളിക്കൂടെ ചാടും, കാരണം നമുക്കൊരു 3 വരി കമ്പി ഇടാൻ പറ്റുള്ളൂ സോളാറിൽ. പിന്നെ അത് പോയിട്ട് പകല് കയറും, പകല് ഈ സോളാറിൽ കറണ്ട് ഇല്ല, പകല് സംഭരിച്ച് വെച്ചിട്ട് രാത്രിയാണ് തിരിച്ചു. അതുകൊണ്ട് സന്ധ്യയ്ക്കും വരും ഇതിന്റെ കൂടെ അകത്ത് ചാടും, അതേപോലെ തിരിച്ചും പുറത്തിറങ്ങി പോകും.
1: അപ്പൊ ഈ ചെമ്പരത്തി വന്നുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഇല്ല,
0: ഇതുവരെ ഒരു ശല്യമില്ല.
1: മരച്ചീനി നല്ലപോലെ ചെയ്യുന്നുണ്ട്,
0: വിളവെടുക്കാനും തുടങ്ങി.
1: വാഴ കൃഷിയും ഉണ്ടല്ലോ താങ്കൾക്ക്?
0: ആ വാഴയുണ്ട്, ഇപ്പം കുറച്ച് യാത്രയെ നട്ടിട്ടുള്ളൂ. നേരത്തെ നമുക്ക് ശരിക്ക് യാത്ര ഉണ്ടായിരുന്നു, സ്ഥിരം വാഴയായോണ്ട് മണ്ണിന് പരിവം കിട്ടാൻ വേണ്ടി ഇപ്പൊ മരച്ചിന് കൃഷി ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു 2 കൃഷിയും നമ്മളതിൽ ചെയ്യും, എന്നാലും ആ വാഴത്തേടെ വളമെല്ലാം ഈ മരച്ചിനിക്ക് ഒരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ വളമുണ്ട്. ഇനി ഈ മരച്ചിന് പിഴുത ഉടനെ നമ്മളവിടെ വീണ്ടും മലക്കറി കൃഷി ചെയ്യും.
1: അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാഴ കൃഷി,
0: അത് രണ്ടും വീണ്ടും വാഴ വയ്ക്കും. ഞങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ട് പെയ്യത് മരച്ചിനിയിലാണ്, ഞാൻ മാത്രമല്ല ഒരുപാട് കർഷകര്. കാരണം നമുക്ക് കൃഷി ഇറക്കുന്ന സമയത്തുള്ള ചെലവും വിളവെടുക്കുന്ന സമയത്തുള്ള ചെലവേ ഉള്ളൂ, ഇടയ്ക്കൊന്നും ചെലവില്ല. അപ്പൊ നമുക്ക് ലാഭമുള്ള ഒരു കൃഷിയായിരുന്നു, ഈ പന്നി ശല്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു നഷ്ടം വന്നത്. എല്ലാ കർഷകരും വീണ്ടും തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്
1: മരച്ചീനി
0: കൃഷിയിലോട്ട്.
1: നിങ്ങളുടെ ആ വിദ്യ ഉപയോഗിച്ചാല് പന്നിയെ നമുക്ക് ഈസി ആയിട്ട്
0: മാറ്റി
1: നിർത്താനുള്ള ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. ഡൊമിനിക് ജി താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി.

ഉൽപ്പാദനം ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി. തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ ഡൊമിനിക്കുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീ ഡൊമിനിക്കിന്റെ ഫോൺ നമ്പർ പറയാം: 9605 157 518.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിന്റെ നിറം അടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള്,

0: സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായ്കൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിന്റെ കായ്കൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ 1-ാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 ആഴ്ച മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കളനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അടി അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആകിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 ആഴ്ച കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൌകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൌകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ട

0: തിരിക്കാൻ താങ്ങു വെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബർ തൈകൾ നടാനായി എത്ര വലുപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഉത്തരം, മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചു കിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വയ്ക്കാൻ മാത്രം വലുപ്പമുള്ള ചെറിയ കുഴികളെടുത്ത് തൈകൾ നട്ടാൽ മതി.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. പിഡിഎംസി പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് pdmc.da.gov.in എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60-40 അനുപാതത്തിൽ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സ്ഥാപിക്കുന്നതിന് ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിന്റെ 55% മറ്റുള്ളവർക്ക് 45% സർക്കാർ സബ്സിഡി നൽകുന്നു. ഫോറസ്റ്റ് റിസർവ് ആക്ട് പട്ടയമുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഈ വർഷം ഓൺലൈനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ

അപേക്ഷകളും സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800-425-2512 എന്ന ടോൾ ഫ്രീ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ബുധനാഴ്ചയും കേരപദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളും മറ്റു വിവരങ്ങളും കർഷകർക്ക് മനസ്സിലാക്കാം. facebook.com എന്ന ലിങ്ക് വഴി ലൈവിൽ പങ്കെടുക്കാം. റബ്ബർ ബോർഡിന്റെ പരസ്യ നമ്പർ 2025-3. വിവിധ തസ്തികളിലേക്കായി നടത്തുന്ന എഴുത്തു പരീക്ഷകളുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള മോഡ്യൂൾ തുറന്നിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് റബ്ബർ ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് പോർട്ടലായ recruitment.rubberboard.org.in സന്ദർശിച്ച് ഈ മാസം 15 വരെ പരീക്ഷാ കേന്ദ്രങ്ങൾക്കുള്ള അവരുടെ ഓപ്ഷൻ സമർപ്പിക്കാവുന്നതാണ്. മണർക്കാട് റീജിയണൽ പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481-23-73-710 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18-ന് ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും 21-ന് ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 88915407778. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 949-596-4321 അല്ലെങ്കിൽ 949-596-5561. ഒരു നമ്പർ കൂടി 949-596-5961. ഹരിതം ഹലോ ആകാശവാണി മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 26,500, ആലപ്പുഴ 25,500, ചെങ്ങന്നൂർ 28,000. കോപ്ര ക്വിന്റലിന് കൊല്ലം 17,600, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 22,000, ആടൂർ 18,000, കായംകുളം 21,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 20,000, കോട്ടയം 25,500, എറണാകുളം 27,000. കുരുമുളക് അൺഗാർബിഡ്, നെടുമങ്ങാട് 66,000, അടൂർ 69,000, പാല 68,000, കൊച്ചി ഗാർബിഡ് 72,000. റബ്ബർ നെടുമങ്ങാട് ക്വിന്റലിന് 21,000, പുനലൂർ 24,000, കോട്ടയം 21,500, പാല 20,500. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 54 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ്

0: ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വി ബി ജി റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 മെയ് 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 11 मई को पहले 3 परमाणु परीक्षण किए। हमारे वैज्ञानिकों ने भारत के सामर्थ्य को, भारत की क्षमता को वैज्ञानिकों ने दुनिया के सामने रखा.
0: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും എൽ പി ജി ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, കെ റാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
2: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51% വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. കെ പി സി സി മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും.

0: തമിഴ്നാട്ടിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ എം വി കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119-ൽ നിന്നും 118-ആയി കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് രണ്ടാം സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
5: വിലക്കപ്പെട്ട പ്രണയം തീർക്കുന്ന സംഘർഷത്തിൽപ്പെട്ട് മാനവഹൃദയങ്ങൾ ആടിയുളയാറുണ്ട്. വികാരവിചാരങ്ങളിൽ പ്രണയികൾ ഉരുകിത്തീരുന്ന അത്തരം കഥകൾ ലോകസാഹിത്യത്തിൽ

0: വിരളമല്ല. മനുഷ്യ മനസ്സുകളുടെ നിരാശയും ദുഃഖവും പ്രണയപാപചിന്തകളും പേറുന്ന ഒരത്യപൂർവ്വ കൃതി ഇറ്റാലിയൻ സാഹിത്യത്തിലുണ്ട്. 1926 നൊബേൽ സമ്മാനം നേടിയ ഗ്രേസിയ ദലതയുടെ വനിതയും വൈദികനും എന്ന നോവലാണത്.
1: ഇറ്റാലിയൻ ഭാഷയിൽ ലാ മാദ്രെ എന്നാണ് ഈ നോവലിന്റെ പേര്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട രചനകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ഈ കൃതി ഗ്രേസിയ ദലതയുടെ ഏറ്റവും പ്രശസ്തമായ രചനയാണ്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ വെരിസിമോ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഗ്രേസിയ ദലത.
0: മധ്യധരണ്യാഴിയിൽ ഇറ്റലിക്ക് തൊട്ടുകിടക്കുന്ന സർഡീനിയ ദ്വീപിൽ 1875 ഗ്രേസിയ ഭൂജാതയായത്. തന്റെ ജന്മനാടായ സർഡീനിയ ദ്വീപ് തന്നെയായിരുന്നു എഴുത്തുകാരിയുടെ എല്ലാ രചനകൾക്കും പ്രചോദനം.
1: ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രേസിയ ദലതയ്ക്ക് ലഭിച്ചിട്ടില്ല. 17 ഗ്രേസിയ എഴുതി തുടങ്ങി. ചെറുകഥകളായിരുന്നു ആദ്യകാല സൃഷ്ടികൾ. നാടോടിപ്പാട്ടുകളിലെ ഇതിവൃത്തങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വൈകാരിക പ്രതിപാദനങ്ങളായിരുന്നു ആ കഥകൾ. അതിനുശേഷം ഗ്രാമീണരുടെ മനസാക്ഷിയിലും മനോവികാരങ്ങളിലും പാപങ്ങളും പ്രലോഭനങ്ങളും വരുത്തിവയ്ക്കുന്ന ശോകാത്മകമായ അവസ്ഥകളായി രചനകളിലെ പ്രമേയങ്ങൾ.
0: ഏലിയാസ് പോർട്ടോലു, ഭസ്മം, വനിതയും വൈദികനും എന്നിവയാണ് ഗ്രേസിയ ദലതയുടെ പ്രധാന നോവലുകൾ. തന്റെ യൌവനകാലത്തെ അടിസ്ഥാനമാക്കി ആത്മകഥാരൂപത്തിലെഴുതിയ കുസീമ എന്ന നോവലും നിരൂപകരുടെ ശ്രദ്ധ നേടി.
1: സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകളാണ് എഴുത്തുകാരിയുടെ കൃതികളുടെ അടിത്തറ എന്ന് കാണാൻ കഴിയും. ഏകമകനെ വൈദികനാക്കാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് യുവാവായ മകൻ പുരോഹിതനായ ശേഷം പ്രണയത്തിലേക്കും ലൈംഗിക തൃഷ്ണയിലേക്കും പോകുന്നത് കാണേണ്ടി വരുന്നതാണ് വനിതയും വൈദികനും എന്ന നോവലിന്റെ പ്രമേയം.
0: ഫാദർ പോൾ യുവാവായ വൈദികനാണ്. സാർദീനിയയിലെ മലയോര ഗ്രാമത്തിലെ ദേവാലയത്തിലേക്ക് ഫാദർ എത്തിയിട്ട് കുറച്ചു വർഷങ്ങളാകുന്നതേയുള്ളൂ. നിഷ്കളങ്കരായ ഗ്രാമീണ മനുഷ്യരുടെ ആത്മീയ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നതാണ് സഭ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സെമിനാരിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യത്തെ ശുശ്രൂഷക ജോലി. ഫാദർ പോളിനൊപ്പം മാതാവ് മരിയയും പള്ളിയോട് ചേർന്നുള്ള അരമനയിൽ താമസിക്കുന്നുണ്ട്.
2: ഫാദർ പോൾ ആ രാത്രിയിലും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. അച്ഛന്റെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അമ്മയുടേതും. അവിടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന മകന്റെ കാലൊച്ച അവർക്ക് കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ അമ്മ ഉറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാനായിരിക്കും മകൻ ആഗ്രഹിക്കുന്നത്. അമ്മ വിളക്കണച്ചു. ഒരു കസേരയിൽ വാതിലിനോട് ചേർന്നിരുന്ന് പണിയെടുത്ത് തഴമ്പിച്ച തന്റെ കൈകൾ കൂട്ടിത്തിരുമി. തള്ളവിരലുകൾ ഞെരിച്ചു. നിമിഷങ്ങൾ കഴിയുന്തോറും അവർ കൂടുതൽ അക്ഷമയായി. മകൻ പതിവ് പോലെ വിശുദ്ധഗ്രന്ഥം വായിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യുമെന്നുള്ള തന്റെ പ്രതീക്ഷ വിഫലമാകുന്നതായി അവർക്ക് തോന്നി.
0: ഫാദർ പോളിന്റെ അമ്മയ്ക്ക് ഉറക്കം വന്നില്ല. ആ സ്ത്രീയുടെ മനസ്സിൽ പലവിധ ആശങ്കകൾ ഉയർന്നു. മകൻ ഈ പാതിരാവിൽ ഏതോ രോഗിയെ സന്ദർശിക്കാൻ പോയതായിരിക്കുമെന്ന് പറഞ്ഞ് അവർ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യം അതായിരുന്നില്ല.
1: ഇടവകയിലെത്തിയ നാൾ മുതൽ ആ യുവവൈദികൻ പരിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു നയിച്ചു വന്നിരുന്നത്. ആർ എന്ന ഗ്രാമത്തിലെ ഇടവകക്കാരുടെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു ആ യുവവൈദികന്റെ ജീവിതം. എന്നാൽ പെട്ടെന്നാണ് ഇടവകയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ധനാഢ്യയും സുന്ദരിയുമായ ആഗ്നസ് എന്ന യുവതിയിൽ പുരോഹിതൻ അനുരക്തനാവുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ അച്ഛൻ അകപ്പെടുന്നു.

0: ഫാദർ പോൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയിലെ പുരോഹിതർക്ക് വിവാഹിതരാകാൻ അനുവാദമില്ല. ഇതിനു മുൻപ് ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വികാരി ഒരു ദുർനടപ്പുകാരനായിരുന്നു. മദ്യപാനിയും സ്ത്രീലമ്പടനുമായ അച്ഛനെ സഭ പുറത്താക്കി. അച്ഛൻ ഈ കുന്നിൻപുറത്തെ പാഴ്സനേജിൽ കിടന്നാണ് മരിച്ചത്. ആ പാതിരിയുടെ പ്രേതമാണ് തന്റെ മകനെ ദുർമാർഗത്തിലേക്ക് വഴി നടത്തുന്നതെന്ന് ഫാദർ പോളിന്റെ മാതാവ് വിശ്വസിക്കുന്നു. ദുർമരണപ്പെട്ട മുൻ പാതിരിയുടെ പ്രേതത്തെ പലപ്പോഴും അവർ പാതിരാത്രിയിൽ കണ്ടുമുട്ടാറുണ്ട്.
1: ഉയരം കുറഞ്ഞ് തടിച്ച ശരീരപ്രകൃതിയുള്ള പഴയ അച്ഛന്റെ പ്രേതത്തെ മരിയ തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ ഭയപ്പെട്ടില്ല. ഇരിക്കൂ, അവൾ വികാരിയെ ഒരു സ്റ്റൂളിൽ ഇരുത്തി. പ്രേതം ഇരുന്നു. മരിയ, നിനക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്റെ കുപ്പായത്തിൽ പൂക്കൾ തുന്നി വെച്ചുകൂടെ? എന്നെ ശുശ്രൂഷിക്കാൻ സ്ത്രീകൾ ആരുമില്ല. പ്രേതം പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയതല്ലേ, പിന്നെ കുപ്പായം എന്തിന്? അവൾ തിരിച്ചു ചോദിച്ചു. പ്രേതത്തിന് ദേഷ്യം വന്നു. ഞാൻ മരിച്ചുപോയെന്ന് നിന്നോട് ആര് പറഞ്ഞു? അധികം താമസിയാതെ നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ഞാൻ അടിച്ചു പുറത്താക്കും.
0: പ്രേതദർശനത്തിൽ ഉള്ളിൽ ഭയന്നും മകനെ ഓർത്ത് വേവലാതിപ്പെട്ടും ആ മാതാവ് ആ രാത്രിയിൽ കണ്ണീരൊഴുക്കുമ്പോൾ ഫാദർ പോൾ തന്റെ കാമുകിയുടെ കരവലയത്തിലായിരുന്നു. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി ആരുമറിയാതെ ആ നാട്ടിൽ ഭാര്യാഭർത്താക്കന്മാരായി കഴിയാമെന്ന് ആഗ്നസ് ഫാദർ പോളിനോട് കരഞ്ഞുകൊണ്ടു പറഞ്ഞു. അവളുടെ തലമുടിയിൽ ലാളിച്ചുകൊണ്ട് അവർ ശയ്യയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ ആ യുവപാതിരിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല.
2: സ്നേഹമയിയായ തന്റെ അമ്മയെ ഉപേക്ഷിക്കാനും ഗ്രാമീണരെയും ഇടവക ജനങ്ങളെയും ഉപേക്ഷിക്കാനും അയാൾക്ക് മനസ്സു വന്നില്ല. പക്ഷേ കാമുകിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാനും കഴിയില്ല. അച്ഛൻ ധർമ്മസങ്കടത്തിലായി. അവളുടെ സവിധത്തിൽ നിന്നും അയാൾ ഇറങ്ങി നടന്നു.
1: അച്ഛൻ മേടയുടെ മുമ്പിലെത്തി. വാതിൽ തുറന്നയുടനെ ഒരു നേരിയ പ്രകാശധാര അടുക്കളയിൽ നിന്നും പൂമുഖത്തേക്ക് വീണുകിടക്കുന്നത് കണ്ടു. അമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്നു. പോൾ, നീ എവിടെയായിരുന്നു? അമ്മ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ ഒരു രോഗിയുടെ അടുത്തായിരുന്നു. അമ്മയുടെ മുഖത്ത് വ്യസനം നിറഞ്ഞു. നീ എവിടെയായിരുന്നുവെന്ന് എനിക്കറിയാം. പല രാത്രികളായി നീ പുറത്തു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. മകനെ, നീ ചെയ്യുന്നത് എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഫാദർ പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മരണത്തെപ്പോലെ വിളറി. അച്ഛൻ തന്റെ കിടപ്പുമുറിയിലേക്ക് ഹൃദയവേദനയോടെ കടന്നുപോയി.
0: തന്റെ എല്ലാമെല്ലാമായ മാതാവ് കുറ്റപ്പെടുത്തിയതോടെ ഫാദർ പോൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. ആഗ്നസിനെ മറക്കുക, ഈ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുക, തന്റെ പരിശുദ്ധി വീണ്ടെടുക്കുക, ഈ മലമ്പ്രദേശ ഗ്രാമത്തിലെ ഇടവകക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കി ശാന്തനായി കഴിയുക. ആ ദൃഢനിശ്ചയത്തോടെ വൈദികൻ പിറ്റേന്ന് ദേവാലയത്തിലെത്തി.
2: പള്ളിയിലേക്ക് പോകുന്നതിനു മുൻപ് ഫാദർ പോൾ ഒരു കത്തെഴുതി തന്റെ മാതാവിനെ ഏൽപ്പിച്ചു. ആഗ്നസിനായിരുന്നു ആ കത്ത്. കണ്ണീരിൽ കുതിർന്ന കടലാസ്. പുലർച്ചെയാണ് ഉറക്കം കിട്ടാതെ കിടന്ന ഫാദർ ആ കത്ത് എഴുതിയത്. ആ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു.
1: ദയവായി എന്നെ കാത്തിരിക്കരുത്. വഞ്ചനയുടെ വലയിലാണ് നാം കുടുങ്ങിയത്. ആഴത്തിലേക്ക് താഴാതിരിക്കണമെങ്കിൽ അതിന്റെ കണ്ണികൾ മുറിച്ച് രക്ഷപ്പെടണം. മേലിൽ ഞാൻ ഭവതിയുടെ അടുത്ത് വരികയല്ല. എന്നെ മറക്കുക. എനിക്ക് കത്തെഴുതുകയോ എന്നെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്.
0: ഫാദർ പോളിന്റെ കത്തുമായി മാതാവ് മകന്റെ പ്രണയഭാജനത്തിന്റെ വീട്ടിലേക്ക് യാത്രയായി. ആ വലിയ ബംഗ്ലാവിൽ ആഗ്നസും വേലക്കാരിയും മാത്രമേയുള്ളൂ. യുവതിയെ കണ്ടു, കത്തുകൊടുത്തു. അവളത് വായിക്കുകയും മുഖം പൊത്തി കരയുകയും ചെയ്തുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. തന്റെ മകന് വിവാഹം കഴിക്കാൻ സഭ അനുവദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മാതാവ് വിചാരിച്ചു. അവർ ഹൃദയവേദനയോടെ തിരികെ നടന്നു.
2: താഴ്വാരത്ത് നിന്ന് വൃദ്ധന്മാരും വൃദ്ധകളും ആരാധനയ്ക്കായി ദേവാലയത്തിലെത്തും. അന്തിയോക്കസ് എന്ന കൗമാരക്കാരനാണ് അച്ഛന്റെ സഹായി. കപ്യാരായും അൾത്താരബാലനായും പൗരോഹിത്യത്തിനായി ഫാദർ പോളിന്റെ കീഴിൽ അഭ്യസിക്കുന്ന അവൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മുതിർന്ന പുരുഷന്റെ ഉറച്ച ആത്മവിശ്വാസമുണ്ട് അവന്. വൈദികനാവുക എന്നതാണ് അന്തിയോക്കസിന്റെ ലക്ഷ്യം.
0: കത്തെഴുതി തന്റെ കാമുകിക്ക് നൽകി അവളെ മറക്കാൻ മനസ്സിനെ പഠിപ്പിച്ച ശേഷം ഫാദർ പോൾ ദേവാലയ ശുശ്രൂഷയിലും ഇടവക ജനങ്ങളുടെ ആത്മീയ ജീവിതത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. വനത്തിന് സമീപമുള്ള കുന്നിൻമുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നായാടിയായ ഒരു വൃദ്ധന് അന്ത്യശുശ്രൂഷ നൽകുന്നതിലാവുന്നു പിന്നീട് അച്ഛന്റെ ശ്രദ്ധ. പക്ഷേ ഉള്ളിലിപ്പോഴും ആഗ്നസുണ്ട്. പ്രിയതമയുടെ സവിധത്തിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ താനെടുത്തിരിക്കുന്ന കഠിനമായ ശപഥം അതിൽ നിന്നും വൈദികനെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ കൊച്ചമ്മയ്ക്ക് സുഖമില്ല എന്ന സന്ദേശവുമായി ആഗ്നസിന്റെ വേലക്കാരി വരുന്നതോടെ വൈദികൻ ആകെ പ്രതിസന്ധിയിലാകുന്നു.
1: ഒടുവിൽ ഫാദർ പോൾ അസുഖബാധിതയായ തന്റെ പ്രിയതമയുടെ സവിധത്തിലേക്ക് ചെന്നു. നിങ്ങൾ എന്തിനു വന്നു? നിനക്ക് സുഖമില്ലെന്ന് കേട്ടു. മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടികൾ മാടി ഒതുക്കി അവൾ നീണ്ടു നിവർന്നു കിടന്നു. എനിക്ക് പൂർണ്ണ സുഖം തന്നെ. ഞാൻ നിങ്ങൾക്ക് ആളയച്ചില്ലല്ലോ. വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് എന്തിനിത് ചെയ്തു? ആഗ്നസ് ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി. ഫാദർ പോൾ ഭയപ്പെട്ടു. പോൾ കൈപിടിച്ച് മുമ്പ് തങ്ങൾ ഇരിക്കാറുള്ള മഞ്ചത്തിലേക്ക് അവളെ നയിച്ചു. അവളുടെ മുഖം വിറകൊണ്ടു. ഫാദർ പോൾ ആ ചുണ്ടുകളിൽ ചുംബിച്ചു. അത് പ്രേമത്തിന്റെ നിഷേധിക്കാൻ കഴിയാത്ത മുഖമായിരുന്നു.
0: ആഗ്നസുമായി പുനഃസമാഗമം നടന്നതോടെ ഫാദർ പോളിന്റെ മനസ്സ് വീണ്ടും സംഘർഷഭരിതമാവുന്നുണ്ട്. വീണ്ടും ഒളിച്ചോടാമെന്ന പോംവഴി ആഗ്നസ് പറയുന്നുവെങ്കിലും യുവവൈദികന് അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ദൈവം തന്നെ പരീക്ഷിക്കുകയാണെന്ന് ഫാദർ സ്വയം തിരിച്ചറിയുന്നു. ആ വീട്ടിൽ നിന്നും കാമുകിയെ വേദനിപ്പിക്കും വിധം പിരിയാമെന്ന് പറഞ്ഞ ശേഷം അച്ഛൻ പള്ളിമേടയിലെത്തുന്നു. പക്ഷേ ബലിപീഠത്തിന് മുൻപിൽ നിന്ന് വിശുദ്ധ കുർബാന നടത്തുവാൻ താൻ അശക്തനാണെന്ന് അച്ഛന് തോന്നി. തന്റെ ഇടവകക്കാരി എന്ന നിലയിൽ അസുഖബാധിതയായ ഒരു സ്ത്രീയെ താൻ സന്ദർശിക്കാൻ പോയി എന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ലെന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു.
1: സാവധാനം ഫാദർ പോളിനെ തളർച്ച കീഴടക്കി. ജനാലയ്ക്കപ്പുറത്ത് ഇണയെ തേടുന്ന പ്രാവിന്റെ കരച്ചിൽ തുടർച്ചയായി കേട്ടു. അത് നിലാവ് കൊണ്ട് വിളറിയ രാത്രിയുടെ വിലാപമാണെന്ന് വൈദികന് തോന്നി. ആ കരയുന്നത് താൻ തന്നെയാണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തോന്നി. ഭയവും സങ്കടവും തന്നെ വന്ന് പൊതിയുന്നതായി തോന്നി.
0: ഈ ദേവാലയം ഉൾപ്പെടെ ഗ്രാമവാസികളെ സംരക്ഷിക്കുന്നത് ഗാർഡ് എന്ന് നോവലിൽ പരാമർശിക്കുന്ന കാവൽക്കാരനാണ്. ഒരു തടിയൻ നായയുടെ ചങ്ങലയിൽ പിടിച്ച് അയാൾ ഗ്രാമത്തിലൂടെ നടക്കും. ഫാദർ പോളിനെ കാണാനും അയാളെത്താറുണ്ട്. ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന രണ്ട് അധികാരമുള്ളവർ എന്ന വിധത്തിൽ ഗാർഡ് അച്ഛനെ ഉപദേശിക്കാറുണ്ട്. ഫാദർ പോൾ അന്ത്യകുർബാന നൽകിയ വനത്തിനടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന നായാടിയായ വൃദ്ധൻ മരിച്ച വിവരം അയാൾ അച്ഛനെ അറിയിക്കുന്നു.
2: ഇതിനിടയിൽ പഴയ പള്ളിവികാരിയുടെ പ്രേതത്തെ പല രാത്രികളിലും ഫാദർ പോളിന്റെ മാതാവിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ചവിട്ടി പുറത്താക്കും, അതാണ് തന്റെ ലക്ഷ്യമെന്ന് വികാരിയുടെ പ്രേതം മാതാവിനോട് പറയുന്നു. കണ്ണീർ വാർത്തുകൊണ്ട് ആ അമ്മ തന്റെ കഠിനമായ ജീവിതം ഓർക്കുന്നു. അവർ ഗ്രാമീണ യുവതിയായിരുന്ന സമയത്ത് ഒരു മില്ല് ഉടമസ്ഥൻ അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയുണ്ടായി.

0: പക്ഷേ വിധിവശാൽ അയാളെ തന്നെ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. മകൻ ജനിച്ച ശേഷം മില്ലുകാരൻ അവരെ ഉപേക്ഷിച്ചു. മകനെയും കൊണ്ട് മരിയ വല്ലാതെ ബുദ്ധിമുട്ടി, പല തൊഴിലുകൾ ചെയ്തു. അത്യന്തം ദയാലുവായ ഒരു ബാലനായി പോൾ വളർന്നു വന്നു. ഒരിക്കൽ കൗമാരക്കാരനായ പോളിനെ കണ്ട മെത്രാൻ മരിയയുടെ കഷ്ടപ്പാട് കണ്ട് ദയവ് തോന്നി കൗമാരക്കാരനെ സെമിനാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ മെത്രാന്റെ ശിക്ഷണത്തിലാണ് അവൻ വൈദികനായി ആർ എന്ന ഗ്രാമത്തിലേക്ക് ദൈവവേലയ്ക്കായി എത്തുന്നത്.
1: ഫാദർ പോളിന് കീഴിൽ വൈദികനാകാൻ പരിശീലിക്കുന്ന കൗമാരക്കാരനായ അന്തിയോക്കസിന്റെ വീട്ടിൽ അച്ഛൻ ഭവന സന്ദർശനത്തിനായി ഇതിനിടയിൽ പോകുന്നുണ്ട്. അന്തിയോക്കസിന്റെ ദുർമാർഗിയായ അമ്മ ഫാദർ പോളിനെ വശീകരിക്കാനും മദ്യം നൽകി പ്രലോഭിപ്പിക്കാനും ശ്രമിക്കുന്നു. ഒരുവേള ആ പ്രലോഭനത്തിന് വശമ്മതനായാലോ എന്നാലോചിക്കുമ്പോഴും ഫാദർ തികഞ്ഞ മനഃശക്തിയോടെ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. സ്ത്രീകളുടെ പ്രലോഭനങ്ങളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ ഇനിയും കഴിയാത്തതിനെക്കുറിച്ച് ഫാദർ സങ്കടത്തോടെ ആലോചിക്കുന്നു.
2: കുംഭസാര കൂടിനുള്ളിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഏതാണ്ട് ശാന്തനായി. ഒരു ശവകുടീരത്തിനുള്ളിൽ പെട്ട അനുഭവം, തന്നെ ആരും കാണുകയില്ലെന്നും തനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുമെന്ന ചിന്തയും ഫാദർ പോളിനുണ്ടായി. ദേവാലയത്തിനുള്ളിലെ ബെഞ്ചുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ ചെറിയ നെടുവീർപ്പുകളും ശ്വാസോച്ഛ്വാസവും അച്ഛൻ കേട്ടു. അവരുടെ മനോഹരമായ വസ്ത്രങ്ങളിലും തലമുടിയിലും പുരട്ടിയിരുന്ന സുഗന്ധ തൈലങ്ങളുടെ ഗന്ധം തന്റെ അസ്വസ്ഥതകളിൽ കൂടിക്കലർന്ന് വല്ലാത്ത ഒരുതരം വികാര ആവേശത്തിലേക്ക് തന്നെ നയിക്കുന്നതായി ഫാദർ പോളിന് തോന്നി.
1: പഴയ പള്ളിവികാരിയുടെ പ്രേതവുമായുള്ള സംഭാഷണങ്ങളിൽ നിന്നും തന്റെ മകൻ ദുർമാർഗങ്ങളിലേക്ക് വീണുപോയതായി മരിയ തിരിച്ചറിയുകയാണ്. പരിശുദ്ധമായ ഒരു മാനസിക നില ഒരു പള്ളിവികാരിക്ക് അത്യന്താപേക്ഷിതമാണ്. ആഗ്നസ് എന്ന യുവതി തന്റെ മകന്റെ ആത്മാവിനെയും ശരീരത്തെയും സ്വന്തമാക്കിയെന്ന് ആ മാതാവ് ഞെട്ടലോടെ തിരിച്ചറിയുന്നു.
0: ഉറക്കം നഷ്ടപ്പെട്ട നിരവധി രാത്രികളുടെ പരിണത ഫലമെന്ന വണ്ണം ഫാദർ പോൾ അറിയാതെ മാതാവ് രോഗിയായി മാറി. പ്രേതവിചാരണയുടെ ഫലമായി തനിക്ക് സംഭവിച്ച രോഗാവസ്ഥ മകനിൽ നിന്നും മരിയ മറച്ചുവെക്കുന്നു.
1: പതിവ് പോലെ ഒരു ഞായറാഴ്ച വന്നെത്തി. വിശുദ്ധ കുർബാനയ്ക്കായി ഇടവകക്കാർ ആരാധനാലയത്തിലെത്തി. ഫാദർ പോൾ പള്ളിയിലെത്തി ആരാധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി തുടങ്ങി. എങ്കിലും ആഗ്നസ് ഇന്ന് പള്ളിയിൽ വരുമോ എന്ന ചിന്ത പുരോഹിതന്റെ ഉള്ളിൽ ഉയർന്നു. തനിക്ക് പൂർണ്ണ സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയില്ല എന്ന സത്യം ഫാദർ പോൾ ഹൃദയവേദനയോടെ തിരിച്ചറിഞ്ഞു.
2: യഥാർത്ഥത്തിൽ കറുത്ത ഉടുപ്പും ആനക്കൊമ്പ് പോലെ വെളുത്ത മുഖത്ത് മൂടുപടവും അണിഞ്ഞ് ആഗ്നസ് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ പ്രാർത്ഥനാ പുസ്തകത്തിൽ തന്നെ പതിച്ചിരുന്നുവെങ്കിലും അതിന്റെ പേജുകളൊന്നും അവൾ മറിച്ചിരുന്നില്ല. പൂജാവേദിയിൽ ഫാദർ പോൾ എല്ലാം നോക്കിക്കണ്ടു. ഭീതിയുടെ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ് താൻ മോഹാലസ്യപ്പെട്ടു പോകുമെന്ന് അച്ഛന് തോന്നി.
1: ആഗ്നസും വേലക്കാരിയും ഇരിക്കുന്നതിന് തൊട്ടു പിന്നിലായി ദേവാലയത്തിൽ ആരാധനയ്ക്കായി എത്തിയ ഫാദർ പോളിന്റെ മാതാവും ഇരിക്കുന്നുണ്ടായിരുന്നു. അത്യന്തം ദുഃഖിതയും ക്ഷീണിതയുമായിരുന്നു അവർ. തന്റെ മകന്റെ പ്രണയഭാജനത്തെ പള്ളിക്കുള്ളിൽ കണ്ടതോടെ അവർ വീണ്ടും പരിക്ഷീണയായി. പതിവിനു വിരുദ്ധമായി മകന്റെ ശുശ്രൂഷകൾക്ക് ഒരു ശക്തിയില്ലെന്ന് അവർക്ക് തോന്നി. പാതിരിയുടെ പ്രേതം പറഞ്ഞതുപോലെ സർവനാശത്തിൽ തന്റെ മകൻ എത്തിയിരിക്കുന്നതായി മരിയ തിരിച്ചറിഞ്ഞു.
2: ആഗ്നസിന്റെ വേലക്കാരി കൊച്ചമ്മയുടെ വിളറിയ മുഖം കുർബാന സമയത്ത് അച്ഛന്റെ അമ്മ മുട്ടുകുത്തിയിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് കണ്ടു. ആ അമ്മ അതിഭയങ്കരമായ സങ്കടത്തിലാണെന്ന് വേലക്കാരിക്ക് മനസ്സിലായി. അവരുടെ ശിരസ് കുനിഞ്ഞിരിക്കുന്നു, തോളുകൾ ഭിത്തിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ആഗ്നസിന്റെയും വേലക്കാരിയുടെയും നോട്ടം കണ്ട് അമ്മയുടെ സമീപമിരുന്ന ഒരു സ്ത്രീ

0: അവരുടെ മുഖം പിടിച്ചുയർത്താൻ നോക്കി. അവരുടെ മിഴികൾ മുകളിലേക്ക് തള്ളി പകുതി അടഞ്ഞിരുന്നു. അവരെ താങ്ങിയിരുന്ന സ്ത്രീയുടെ തോളിലേക്ക് ഫാദർ പോളിന്റെ മാതാവ് ചരിഞ്ഞു വീണു. മരിച്ചു, മരിച്ചു, ആ സ്ത്രീ നിലവിളിച്ചു.
1: ഫാദർ പോളിന്റെ മാതാവ് മരിച്ച വിവരം അച്ഛനോട് ഒരു വൃദ്ധൻ ചെന്നു പറഞ്ഞു. വൈദികനും സഹായിയായ അന്തിയോക്കസും പള്ളിക്കകത്ത് സങ്കീർത്തിയിൽ നിൽക്കുകയായിരുന്നു. പള്ളിയിൽ ഇടവക ജനങ്ങൾ വിലപിച്ചു. അവർക്കിടയിലൂടെ ഫാദർ പോൾ അമ്മയുടെ സവിധത്തിലെത്തി. അമ്മേ, അമ്മേ, ഫാദർ വിളിച്ചു. ആ മുഖം മരവിച്ചിരുന്നു. പൊട്ടിക്കരഞ്ഞു പോവാതിരിക്കാനായി ശ്രമിച്ചുകൊണ്ട് ആ യുവവൈദികൻ തന്റെ മാതാവിന്റെ ശിരസ് മടിയിൽ വച്ചിരുന്നു. സംഭ്രാന്തരായ ഇടവക ജനങ്ങൾക്കിടയിൽ നിന്ന് തന്റെ നേരെ നോക്കുന്ന ആഗ്നസിന്റെ ദുഃഖാർത്ഥമായ മുഖം ഫാദർ പോൾ കാണുന്നതോടെ നോവൽ അവസാനിക്കുന്നു.
2: വിശ്വസാഹിത്യത്തിലെ ഒരു മികച്ച കൃതിയായി അംഗീകരിക്കപ്പെടുന്ന ഗ്രേസ്യ ദലതയുടെ ലാ മാദ്രെ എന്ന ഈ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മികച്ച വിവർത്തകനായ മാത്യു ലൂക്കാണ്. സാത്താന്റെ പ്രേരണമൂലമുണ്ടാകുന്നതാണോ വികാരങ്ങൾ? വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ദുർബലരായ മനുഷ്യരുടെ ആന്തരിക സംഘർഷങ്ങളാണ് വനിതയും വൈദികനും എന്ന നോവൽ പ്രതിഫലിപ്പിക്കുന്നത്.
1: പശ്ചാത്തലമൊരുക്കിയ ശേഷം തന്റെ കഥാപാത്രങ്ങളുടെ മാനസിക വികാരങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശകലനം ചെയ്യുന്നു. ലാ മാദ്രെ എന്ന ഈ ക്ലാസിക് കൃതിയിൽ സാർഡീനിയൻ മലയോര പ്രദേശത്തെ അപരിഷ്കൃതരെങ്കിലും ഈശ്വരവിശ്വാസികളായ ഗ്രാമീണ മനുഷ്യരുടെ വൈരുദ്ധ്യാത്മകമായ വികാര അഭിനിവേശങ്ങളെ ഗ്രേസ്യ ദലത വായനക്കാരുടെ മുൻപിൽ സമർത്ഥമായി അവതരിപ്പിക്കുന്നു.
2: ഫാദർ പോൾ എന്ന യുവവൈദികന്റെ പാപപുണ്യ സംഘർഷങ്ങളാണ് ഈ നോവലിന്റെ കേന്ദ്രപ്രമേയം. വൈദികന്റെ മാതാവായ മരിയ, പള്ളിയിലെ മുൻപുരോഹിതന്റെ പ്രേതം, കാമുകിയായ ആഗ്നസ്, കൌമാരക്കാരനായ കപ്യാർ അന്തിയോക്കസ്, ഗ്രാമത്തിന്റെ കാവൽക്കാരനായ ഗാർഡ് എന്നിവരെല്ലാം വായനക്കാരുടെ മുൻപിൽ മെഴിവുള്ള കഥാപാത്രങ്ങളായി നിൽക്കുന്നു.
1: നൈസർഗികമായ മാനുഷിക വികാരങ്ങൾ എത്രമാത്രം സാഹചര്യങ്ങൾക്ക് വിധേയമായി അടിച്ചമർത്തിവെച്ചാലും അത് ശക്തമായി പുറത്തുവരും എന്ന സത്യമാണ് നോവൽ തുറന്നുകാട്ടുന്നത്. ലൈംഗികതയുടെ പാപപുണ്യ സംഘട്ടനങ്ങളും മനുഷ്യ മനസ്സിന്റെ നിലവിളികളും ഈ നോവലിൽ നിന്നും ഉയരുന്നു.
2: ഇറ്റാലിയൻ സാഹിത്യത്തിന് പ്രൗഢമായ നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത ഗ്രേസ്യ ദലത ലോകസാഹിത്യത്തിലെ ഒരു അപൂർവ പ്രതിഭയാണെന്ന് നിസ്സംശയം പറയാം. വൈകാരികതയുടെ ആഴങ്ങളിൽ നിന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്ന ഈ നോവൽ ഒരു ക്ലാസിക് ആണെന്നതിൽ സംശയമില്ല.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഗ്രേസ്യ ദലത എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
5: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
6: ഹലോ ഡോക്ടർ,
5: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, മെയ് 6-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം എം ജി കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു.
7: കാലം മാറുകയാണ്, ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും

0: പാരന്റിംഗ് രീതികളും മാറുന്നുണ്ട്. ഇന്നത്തെ വേഗതയാർന്ന ലോകത്ത് കരിയറും കുടുംബവും കുട്ടികളുടെ വളർച്ചയും എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവ് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികൾക്കിടയിൽ കുട്ടികളുമായി എങ്ങനെ നല്ലൊരു സൌഹൃദം സ്ഥാപിക്കാം, പെർഫെക്റ്റ് പാരന്റ് എന്ന സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നീ വിഷയങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ തേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും എം ജി കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ മൃദുല നായർ ബി കൂടെയുണ്ട്. സ്വാഗതം മാഡം. ഇപ്പൊ കുടുംബം എന്നതൊരു ടീമാണല്ലോ, അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പാരന്റിങ്ങിന്റെ ഒരു ഭാരം മിക്കവാറും വഹിക്കേണ്ടി വരുന്നത് അമ്മ തന്നെയായിരിക്കും. ഇപ്പൊ ജോലിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, ജോലിസ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഭാരം മിക്കവാറും അമ്മയുടെ ചുമലിൽ തന്നെയായിരിക്കും. അപ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മാതൃത്വത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമ്മ എന്ന വാക്കിന് വെറും രണ്ടക്ഷരത്തിൽ കൊള്ളുന്ന ഒരു വ്യാപ്തിയല്ല ഉള്ളത്. ഈ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിൽ താമസിക്കുന്ന മറ്റെല്ലാവർക്കും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിലും ഒരു കുട്ടി നന്നായാലും ചീത്തയായാലും, പ്രത്യേകിച്ച് ചീത്തയായാലും ഉടനെ പറയും വളർത്തു ദോഷം, അതും പ്രത്യേകിച്ച് അമ്മമാരുടെ വളർത്തു ദോഷം. സോ അങ്ങനെ വരുമ്പോൾ പഴയകാല അമ്മമാരെക്കാളും കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ അമ്മമാര് എല്ലാ കാര്യവും അയ്യോ അത് എന്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏത് കാലഘട്ടത്തിലും ആകട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാനായിട്ട് 9 മാസം തീർച്ചയായിട്ടും എടുക്കുമല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഞ്ഞ് വരികയല്ല. ഈ 9 മാസക്കാലം ദൈവം അറിഞ്ഞു തന്നെയാണ് 9 മാസം ഇട്ടുകൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് അച്ഛനാകുന്ന ആ ഒരു പുരുഷന്റെ കുടുംബനാഥന്റെ അയാളും ഈ 9 മാസം കൊണ്ട് വെറും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഫ്രീ ബേർഡ് എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയും പതുക്കെ പതുക്കെ അച്ഛന്റെ റോളിലോട്ട് ആ വ്യക്തിയും വളർന്നു വരേണ്ടതുണ്ട്. പിന്നെ അതിന് ചുറ്റും നിൽക്കുന്ന അമ്മുമ്മ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞ കുറച്ചു പേര്. പക്ഷെ എത്രയൊക്കെ കുടുംബത്തിലെ മറ്റുള്ളവര് നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും കരുതലും വിശ്വാസവും സ്നേഹവും എല്ലാം അറിഞ്ഞു തന്നെ വളരേണ്ട ഒരു കുട്ടിയായതുകൊണ്ട് ഭാര്യാഭർത്തൃബന്ധം വളരെ നല്ലതായിരിക്കണം എന്നേ എനിക്ക് പറയാൻ ഉള്ളൂ.
0: മാഡം, നമുക്ക് ഒരു കോൾ ഉണ്ട്, വിഷയത്തിലോട്ട് കോളിന് ശേഷം തിരികെ തരാം. ഹലോ.
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? സ്ഥലം കൂടെ പറയണേ.
2: ഓക്കെ,
0: സംസാരിച്ചോളൂ.
1: ഹലോ, പറഞ്ഞോളൂ.
2: ഞാൻ ചോദിക്കാൻ കണ്ടിട്ട് പാരന്റിങ് രീതികൾ മാറി വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയെ നമ്മള് ക്രഷിലൊക്കെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് പൊതുവെ.
1: അതെ.
2: അപ്പൊ അങ്ങനെ വരുമ്പോ പഴയ രീതിയിലുള്ള ഇപ്പൊ മാതാവിന്റെ സ്നേഹം പരിപാലനം ശ്രദ്ധ കെയർ ആദ്യം ഇപ്പോഴത്തെ ക്രഷിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു 5 or 10 അല്ലെങ്കിൽ 10 or 15 കുട്ടികളെയൊക്കെ നോക്കുന്ന ക്രഷികൾ ഉണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പൊ അവിടുത്തെ ആയമാർക്ക് ഈ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്ന അതേ സ്നേഹവും ഇതും എന്നുവെച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുന്നതല്ലാതെ രീതിയിലുള്ള പരിപാലനങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ അത് പോകുന്ന ഒരു അവസരമാണിപ്പോ. അങ്ങനെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകുന്നു. ആ വ്യത്യാസത്തിനെ ഈ പഴയ രീതിയും തമ്മിൽ നട എങ്ങനെ കാണുന്നു? അതിന് എന്തെങ്കിലും പരിഹാരമുണ്ട്? അതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ദോഷമുണ്ടോ?
1: അല്ല,
2: അതാണ് അറിയുന്നത്.
1: ഓക്കെ, താങ്കൾ ചോദിച്ചല്ലേ പരിഹാരമുണ്ടോ, രണ്ടാമത്തെ ദോഷമുണ്ടോ. ഇപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പം ഈ കുഞ്ഞിനെ കൃഷിയിലാക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയിലാണ് അമ്മ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഇപ്പൊ സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ അമ്മമാർക്കാണെങ്കിൽ, അതായത് അച്ഛന്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റും, പിന്നെ മറ്റ് റിസോഴ്സസും കൂടെ ഉണ്ടെങ്കിൽ അമ്മ ലോസ് ഓഫ് പേയില് 1 വർഷം വരെ അമ്മയ്ക്ക് ലീവ് എടുത്ത് നിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. 2, കുടുംബത്തിലെ മറ്റ് മറ്റ് വ്യക്തികൾ, അതായത് ഭർത്താവിന്റെ സൈഡിലെയോ ഭാര്യയുടെ സൈഡിലോ അച്ഛനമ്മമാർക്ക് വന്ന് സഹായിക്കാം, അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതരുത്. പക്ഷെ അവർക്ക് വന്ന് ഒരു മൂന്ന് മാസം മാറി മാറിയൊക്കെ നിന്ന് നക്കട്ടെ, നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് നടക്കൂ. കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പാരന്റ്സിനും ചിലപ്പോൾ അതുവരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എന്റെ അഭിപ്രായത്തില് വീട്ടില് ഒരു സേവന്റിന്റെ കൂടെ കുഞ്ഞിനെ നിർത്തുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് കൃഷിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് മറ്റു കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കുഞ്ഞു വാവയ്ക്ക് കാണാൻ സാധിക്കും. മറ്റത് വീട്ടില് ഈ ഒരു സ്ത്രീ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കൂടെ, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് സദാ നമ്മള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതപ്പം ഓഫീസിലിരിക്കുന്ന അമ്മയ്ക്ക് ഓഫീസിലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൂടുതൽ പ്രശ്നമാകും. അപ്പം അത് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വളർത്തേണ്ട സമയത്ത് അമ്മ വളർത്താതിരുന്നുള്ള ദോഷമില്ലേ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എത്രയോ നന്നായിട്ട് അമ്മമാര് കൂടെ ഇരുന്ന് വളർത്തി കഴിഞ്ഞിട്ടും പിള്ളേര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇടപഴകൽ കാരണം എത്രയോ പേര് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മളങ്ങനെ ആദ്യം പിടിക്കണ്ട കേട്ടോ, കാരണം നിവൃത്തികേട് കൊണ്ടാണ് ഒരമ്മ ഒരച്ഛൻ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു കുറ്റബോധത്തോടുകൂടി അങ്ങനെ വളർത്താൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. സത്യം അതേ പറ്റുള്ളൂ. പിന്നെ കൊച്ചു കുഞ്ഞ് വർത്തമാനം പറയുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, കൃഷിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനോട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് അവരവിടെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കൃഷിന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് സദാ മൂകനും അല്ലെങ്കിൽ വിഷാദത്തോടുകൂടിയിരിക്കുകയും സദാ ക്ഷീണം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, കാരണം അവര് വേറെ എന്തോ രീതിയിൽ അവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ മറ്റു കുഞ്ഞുങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ പാരന്റ്സുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മള് ഒരു കൃഷിയിലോട്ട് ആക്കാൻ പാടുള്ളൂ. അല്ലാതെ കൃഷി വിടുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ, കാരണം സാഹചര്യം അങ്ങനെയാവുമ്പോ നമ്മൾ ചെയ്യണ്ടേ.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. മേഡം, ഇന്നത്തെ കാലത്ത് പെർഫെക്റ്റ് പാരന്റ് ആകണമെന്ന സമ്മർദ്ദം പല ആൾക്കാരിലും കാണുന്നുണ്ടല്ലോ, അപ്പൊ അത് മാനസിക ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം?
1: എനിക്ക് രണ്ട് മക്കളാണുള്ളത്, മുതിർന്ന രണ്ട് മക്കള്. ഞാൻ 60+ ഏജിലുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വെളിയിലിറക്കിയ ആളാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് ആണോ. അല്ല, അങ്ങനെയൊരു പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ പെർഫെക്റ്റ് അച്ഛൻ പെർഫെക്റ്റ് കുട്ടി ഇത് മിത്താണ്. ഇത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒരു കഥാപാത്രം മാത്രമാണ്. ഒരു കുറ്റബോധം വേണ്ട. ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം എന്ത് നല്ല ടീച്ചർ, എനിക്ക് ചിരി വരാറുണ്ട്. എന്റെ മക്കളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവര് പറയും അമ്മ അമ്മ അത്ര നല്ല അമ്മയൊന്നുമല്ല. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. എത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തായിക്കോട്ടെ, 100% ഒന്നും നമുക്ക് നല്ല അമ്മയാവാൻ പറ്റില്ല, കാരണം നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്നെ കൊണ്ടൊന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോ ഞാൻ വളരെ നല്ല അമ്മയായിട്ട് മക്കളെന്ത് പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. പക്ഷെ യഥാർത്ഥ ലൈഫിൽ എന്താണ്? പ്രത്യേകിച്ചും ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ് അല്ല ഇന്നത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്ട്രെസ്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളൂ, IT ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു സ്ട്രെസ് എന്താണ്? ഒരു കറക്റ്റ് ടൈമിലൊന്നും അല്ല അവരുടെ വർക്ക്. ചിലര് രാവിലെ 5 മണിക്ക് വർക്ക് തുടങ്ങി 2 മണിക്ക് 3 മണിക്ക് തീരും, ചിലര് ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് തീരും. അപ്പോൾ ഈ പകലത്തെ സമയം കുട്ടി ആക്റ്റീവ് ആയിരിക്കുന്ന സമയം ചിലപ്പോൾ അമ്മ ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ദേ കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് നമ്മൾ പാരന്റ്സും നമ്മുടെ ചുറ്റിലുള്ള അമ്മുമ്മ അപ്പൂപ്പന്മാർ തന്നെയാണ്. അയ്യോ അമ്മ അടുത്തില്ലാത്തല്ലേ, നമ്മൾ കുറെ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അമ്മുമ്മ എപ്പോഴാണോ അമ്മയുടെ റോള് എടുത്ത് കുഞ്ഞിനെ നോക്കുന്നത്, അപ്പൊ നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ട് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ അമ്മുമ്മ തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് അമ്മുമ്മ റോള് എടുത്ത് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ യാതൊരു ഫലവും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികള് പഴയ പോലെയല്ല, കോവിഡിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവര് പറയും ഭയങ്കരമായിട്ട് ഇമ്പൾസീവ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സാധനം എടുത്തെറിയുന്നു. എനിക്കും വിഷമം തോന്നാറുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തുമ്പോ എന്തായിരിക്കും സ്ഥിതി അല്ലേ. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ സൂപ്പർ മോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, അത് സിനിമയിൽ മാത്രമാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയും

നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാം അല്ലെ. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകുമ്പോ വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും പറയും ആ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് ആ കുട്ടിയോട് ചെന്ന കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്ന് അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടില് ആൾക്കാർക്ക് അവര് മിണ്ടാൻ സമയം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അപ്പുറത്തെ അങ്കിൾ എന്റെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് ചുരുങ്ങി. പിന്നെ പഴയ കാലത്ത് നെയ്ബേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുഞ്ഞുങ്ങളെ കുറിച്ച് കുട്ടികളെ കുറിച്ച് തെറ്റ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപക ഇതിലിരുന്നോണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു പി ടി എ മീറ്റിംഗ് വരുമ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചറ് രഹസ്യമായിട്ട് കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ വിളിച്ച് നോക്കൂ, കുട്ടിയിൽ കറക്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേകതകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ദേഷ്യത്തിൽ പറയും, പ്രത്യേകിച്ച് അമ്മമാര്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛന്മാര് പിന്നെ മിണ്ടാതിരിക്കുന്നതാണ്, വളരെ കുറച്ച് അച്ഛന്മാര് പി ടി എ മീറ്റിംഗിൽ പോവാറുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ മിണ്ടായിരിക്കും. ഈ അമ്മമാരാണല്ലോ എവിടെയും അവര് തന്നെ പോകണം, പോയി വായിന് കേൾക്കുമ്പോ അവര് തിരിച്ച് റിയാക്ട് ചെയ്യും, ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി എന്റെ കുട്ടിയുടെ കാര്യം നോക്കണ്ട, ഒരു മാതൃസ്നേഹം ഒഴുകുന്നുണ്ട് അവര് ചെയ്തു പോകുന്നതായിരിക്കും. അവർക്ക് കേൾക്കാനുള്ള മടിയുണ്ടായിരിക്കും, പക്ഷേ ഒരു ടീച്ചർക്കും ഒരമ്മയ്ക്കും കൂടെ ചേർന്ന് ഒരു ജോയിന്റ് എഫേർട്ടായിട്ട് ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴൊന്നും നമ്മളത് അതിനും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ഇപ്പൊ തന്നെ ഒരു സ്കൂളില് ഒരു അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു വെച്ചു, അത് പ്രിൻസിപ്പലിന്റെ കയ്യിലെത്തി, ഉടനെ അത് ചോദിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാരും അച്ഛനും കുറെ വലിയ ആൾക്കാർ ചെന്നാണ് കുട്ടിയുടെ മുമ്പ് വെച്ച് ആ പ്രിൻസിപ്പലിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കുട്ടിക്ക് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ? പണ്ട് അങ്ങനെയാണോ? പണ്ട് നമ്മുടെ അധ്യാപകനൊരു കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞ അച്ഛൻ എന്താ പറയുന്നത്, ആ സാറേ രണ്ടടി കൂടെ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും. അപ്പൊ അവിടെ അടിയുടെ പേടി പേടിയല്ല, അതൊരു നമുക്കതൊരു മോശമായിട്ട് തോന്നാറേ ഇല്ല. പഴയ കാലത്ത് എല്ലാവരും ആലോചിച്ചൊക്കെ ഒന്നെങ്കിൽ പഠിക്കാത്തതിന് അല്ലെങ്കിൽ കുസൃതിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെങ്കിലും പേരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിൽ ആരാണ് ഓടിപ്പോയി മരിക്കാൻ പോയത്, ഇല്ലേ ഇല്ല. ഇന്ന് അങ്ങനെയല്ല, അച്ഛൻ വഴക്ക് പറയില്ല, അമ്മ വഴക്ക് പറയില്ല, അപ്പൂപ്പിനും അമ്മമ്മ പിന്നെ വഴക്ക് പറയാൻ പറ്റുകയില്ല, അവർ പറയുകയില്ല. ആരും വഴക്ക് പറയാതെ ഒരു ബബിളിൽ ജീവിപ്പിച്ചു കൊണ്ടുവരുന്ന ഈ കുട്ടികൾ, എല്ലാ പാരന്റ്സും പറയുന്നത് എന്റെ മോൻ മിടുക്കനാണ്, എന്റെ മോള് മിടുക്കിയാണ്. ശരിയാണ്, പണ്ട് പറയില്ലേ കാക്കും നൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും മക്കള് മിടുക്കരും മിടുക്കികളും ആകണം. പഠിത്തം മാത്രമല്ല വേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ചു പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതാകട്ടെ പുതിയ തലമുറയിലുള്ളത്. ഇപ്പൊ ഈ സമ്മർ ക്യാമ്പ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ രണ്ട് മൂന്ന് സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോയി. അപ്പൊ അവര് വിഷമം തോന്നിയ കാര്യം അവർക്ക് അടങ്ങി ഒരു 15 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടയിലും അവരെണീപ്പിക്കുന്നു, ഓടാൻ പറയുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ വിഷമം തോന്നി, കാരണം മൊബൈലിലാണെങ്കിലും ഷോർട്സും ഇത് കണ്ട് കണ്ട് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ ഒക്കെ കുറഞ്ഞു പോയി. അത് മാറ്റിയെടുക്കാനാണ് ഈ വർഷം, ഇത് കേട്ടോണ്ടിരിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറും പഠനത്തിന് മാറ്റിവെക്കാതെ 1 മണിക്കൂറൊന്നും അവരെ കളിപ്പിക്കാമോ സ്കൂളിൽ? നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. ആ 1 മണിക്കൂർ അവർ തിമിർത്ത് കളിക്കട്ടെ, ഷർട്ട് ചെളിയായിക്കൊള്ളട്ടെ, പാന്റ് ചെളിയാവട്ടെ, എന്നാലേ അവർ കളിക്കട്ടെ, അതായിരിക്കണം ചെയ്യാൻ. അല്ലാതെ ഒരുമാതിരി കാലത്തെ നമ്മൾ സ്കൂളിൽ വിടുന്ന അതേപോലെ കുട്ടി ഒരു മുടിച്ചുരുള് പോലും അനങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കല്ലേ കുഞ്ഞുങ്ങളെ? ഞാൻ പറഞ്ഞില്ല വളർത്തുദോഷം എന്നൊരിക്കലും പറയണ്ട. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കൾ ചീത്തയാവാൻ വേണ്ടി വളർത്താറില്ല. പിന്നെ സ്നേഹ കൂടുതൽ കാരണം ചില ഇത് ചെയ്യും. ഇപ്പൊ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ അടിക്കണം ഇടിക്കണം എന്നൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആദ്യമേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, അത് അവര് ചെയ്യുന്നില്ല, നമ്മൾ ശബ്ദം ഉയർത്തുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഒരു നോട്ടം മതി, ചിലർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണം, ചിലർക്ക് ഫിസിക്കലി ഒരു ചെറിയ ഒരു കൊട്ടു കൊടുത്താലേ ശരിയാവുള്ളൂ. ഇപ്പൊ ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ മക്കളെയൊക്കെ വലിയ വലിയ വടി എടുത്ത് അടിച്ചേക്കരുത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കഴിയുന്നത് കുട്ടികളുടെ കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക, മുതിർന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുട്ടിക്കാലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. LKG യിലും UKG യിലും ഒക്കെ പോയി തുടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത്
ആദ്യം നിന്നെ അവര് സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തൊക്കെ പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. മോന്റെ ക്ലാസ്സില് അല്ലെങ്കിൽ മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്,

0: ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പഠനത്തിലോട്ട് വരാം. അപ്പൊ അങ്ങനെ ആവട്ടെ ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ.
1: വിളിച്ചതിന് നന്ദി. മാഡം, കുട്ടികളോട് നോ പറയേണ്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോ കുട്ടികളുടെ പ്രതികരണത്തെ ഭയന്ന് നമ്മളത് മിക്കവാറും സമയങ്ങളിൽ നോ പറയാറില്ല. അത് എങ്ങനെയാണ് നമുക്ക് ശാന്തമായി കുട്ടികളോട് നോ പറയാനായിട്ട് പഠിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരന്റ്സിനും അതെ, അതെങ്ങനെയാണ് ആ നോയെ നോയായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത്?
0: പൊതുവെ കണ്ടുവരുന്ന ഒരു ശീലം, ഞാനിപ്പോ പറയുന്നത് ഇപ്പോഴത്തെ അമ്മമാരെ വെച്ചിട്ടാണ്, ചെറുപ്പക്കാരെ, പഴയകാലത്തെ അമ്മമാരെ അല്ല. അവരാണെങ്കിൽ ഉറക്ക ചീത്തയൊക്കെ പറഞ്ഞ് രണ്ടടിയൊക്കെ പൊട്ടിക്കും. അതിലൊന്നും അപ്പുറത്തുള്ള വീട്ടുകാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ബോധർ ചെയ്യാൻ പോവില്ല. ഇപ്പൊ അച്ഛൻ അമ്മയോട്, അതേ ചെറുപ്പക്കാരായ ദമ്പതിമാരില് ഹസ്ബൻഡ് ഭാര്യയോട് നോ പറഞ്ഞ ഭാര്യക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ഭർത്താവിനോട് നോ പറഞ്ഞ ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇത് കണ്ടാണ് കുഞ്ഞുവാവ വളരുന്നത്. പിന്നെ കുട്ടി ഇപ്പൊ എല്ലാരും റീൽസ് അല്ലേ, ഷോർട്സ് എടുക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൈവസി ഇല്ല. കുഞ്ഞു മൂത്രം ഒഴിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എല്ലാം റീൽസ് എടുത്ത് അതങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് യൂട്യൂബിലിട്ട്. അപ്പൊ എല്ലാവരും അത് കാണും. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററില്, വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന്, ഒരു മരണത്തിന്, ഇതിനൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു മരണസ്ഥലത്ത് എല്ലാവരും കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞ് അലറി വിളിക്കുമ്പോൾ അതിനെ ഒന്നുകിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇത് അത് ചെയ്യാതെ ഉടനെ അമ്മൂമ്മ കൊച്ചിനെ എടുത്തിട്ട് പറയും, ഇത് അപ്പന്റെ വാശിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പൊ കുട്ടിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കിയത്, ഓ, ഞാനിത് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്. അപ്പൊ അവനത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാരുടെ മുമ്പ് വെച്ച് കുട്ടികൾ ചീത്ത പറയുകയോ തർക്കുത്തരം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മളത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കും, അതങ്ങ് നിർത്തും. ഇത് അതിനു പകരം അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടനെ അവർക്ക് തന്നെ ഫോട്ടോ എടുക്കണം. 3-4 വയസ്സായ കുട്ടികളാണ് മൊബൈലും പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സത്യം പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും. കാലം മാറി, ഈ രക്ഷിതാക്കളുടെ മുഖത്ത് ആനന്ദ നിർവൃതി കണ്ടാൽ ഇവരെല്ലാം ഭാവിയിലെ വീഡിയോഗ്രാഫേഴ്സായി മാറുന്നു നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാം. അത് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ ആവശ്യമില്ലാതെ ഗാഡ്ജറ്റ്സ് അവർക്ക് കൊടുത്തിട്ട് പിന്നീടൊരു അബദ്ധം പറ്റിക്കഴിയുമ്പോൾ അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവര് വയലന്റ് ആകും. അപ്പൊ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്നേഹത്തോടുകൂടി തന്നെ നോ പറയുക. അതും ചിലതൊക്കെ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു വീട് പാലിയാച്ചൻ നമ്മൾ പോയി, അവിടെയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിൽ കയറുമ്പോഴേ ചെടിയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാം, ചെടി സ്നേഹികൾക്കറിയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഓമന കുഞ്ഞ് ഓടുകയാണെന്ന് ഓരോ ഇല പറിക്കുമ്പോൾ എന്ത് തോന്നും? നിങ്ങൾക്കത് കൗതുകമാണ്. പക്ഷെ ചെടി മേടിച്ചു വെച്ചതിന്റെ ചങ്കാണ് പൊടിയുന്നത്. അപ്പൊ ദേവീത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോളൂ.
0: നമസ്തേ, പറയൂ.
2: എന്റെ സംശയം എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്തെങ്കിലും 2-6 മാസമാണല്ലോ നിങ്ങൾക്ക് കൊടുക്കുമ്പം, 12 വയസ്സ് കഴിയുമ്പോൾ ഒരു ദിവസമല്ലേ? അപ്പൊ നിങ്ങൾക്ക് കൂടി സംശയമാതെ.
0: തീർച്ചയായിട്ടും
2: അതായത് മാതാപിതാക്കൾ ഫ്രണ്ട്ഷിപ്പോടെ ഇരിക്കണമെന്നാണ് മാതാപിതാക്കൾ പറയാതെ. എന്റെ ഒരു ഉപദേശം എന്താണ്, ആദ്യം പറഞ്ഞ ചോദ്യം, മൊബൈൽ ഫോണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ?
0: അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ തന്നെ എത്ര പ്രായാലും സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. താങ്കൾക്ക് എത്ര പ്രായമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 60 വയസ്സിന് മുകളിലാണ്. എനിക്കിപ്പോഴും നമ്മൾക്കൊക്കെ ഇപ്പോഴും 12x12 എന്ന് പറഞ്ഞാൽ നമ്മൾ ചടപടാന്ന് 144 എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, അവർക്ക് മൊബൈൽ ഞെക്കണം അല്ലേ. ഏത് കാര്യവും നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഇവരങ്ങനെയല്ല, ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോകും. എന്നിട്ട് അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ, അച്ഛനൊന്നും അറിഞ്ഞൂടാ. ഉടനെ ഈ
2: അഭിപ്രായം പലർക്കും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും കളിക്കാനും ഒക്കെ. ഞാൻ അപ്പൊ തന്നെ പറയാം, മൊബൈൽ മാറ്റി ഓഫ് ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ കൊടുക്കരുത്, 5 ദിവസം കൊടുക്കരുത്, പലയിടത്തും ചെന്ന് പറയും.
0: നമ്മളിത് പറഞ്ഞില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് കൊള്ളാം. പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാല് നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം വരും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയും, തന്ത വൈബെന്നോ എന്തൊക്കെയോ ആണ് അവര് സ്വന്തം അച്ഛനെ വിളിക്കുക. 5 വയസ്സുള്ള കുട്ടി അത് കേട്ടിട്ട് ഈ തന്ത വൈബ് അച്ഛൻ ഭയങ്കര ഹാപ്പി. അവൻ ഫ്രണ്ട്സിനോട് പറയും, അയാള് എന്റെ പ്രായത്തിൽ ഞാൻ ഇതൊന്നും വിളിച്ചിട്ടില്ല, സി എന്റെ മോൻ എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ കാലം മാറി.
2: സത്യം പറഞ്ഞറിയേ, 15 വയസ്സുവരെ യാതൊരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് എന്റെ ഒരു ഉപദേശം.
0: അതെ, പക്ഷേ കോവിഡ് വന്നോടുകൂടി എല്ലാം താളം തെറ്റിയില്ലേ, പഠനം മൊബൈലിൽ കൂടി. തിരിച്ച് കോവിഡ് മാറി 6 വർഷമായി. എന്നാലും ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലാണെങ്കിൽ പോലും എന്താണ് ഈ അസൈൻമെന്റ് മൊബൈലിൽ കൂടെ, നോട്ട്സ് മൊബൈൽ, അതങ്ങ് നിർത്തണം. അത് വിദ്യാഭ്യാസ, അതെ തീർച്ചയായിട്ടും ഈ പുതിയ അക്കാഡമിക് ഇയറിലെങ്കിലും ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽമാര് ടീച്ചേഴ്സും ചേർന്ന് അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെല്ലാം രക്ഷിതാക്കളെയൊക്കെ കൂടെ വിളിച്ച് നമ്മളൊരു ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൽ മൊബൈലിൽ കൂടെയുള്ള പഠിത്തം വേണ്ട, വായിച്ച് പഠിക്കട്ടെ.
2: ബീച്ചിലൊക്കെ ചെല്ലാൻ ഈ വൈഫൈയുടെ കീഴിൽ ഇരുന്നിട്ടേ ഈ പിള്ളേർ മൊബൈൽ തോന്നുന്നു. പക്ഷെ ഞാൻ നമ്മളപ്പൊ ചിന്തിക്കുന്ന ഒരു പോയിന്റ് അപ്പൊ പിന്നെ കാണുന്ന കടപ്പുറത്ത് കാണുന്ന വേറെ രീതികളാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലെ മനസ്സപ്പെടുത്തു പോകും അത് കാണുമ്പോൾ.
0: അത് ശരിയാണ്. പിന്നെ പല സ്ഥലത്ത് പോയിട്ട് നമ്മള് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടാല് നമ്മളെ പറയും സോഷ്യൽ പോലീസിംഗ് ആണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, ഒരു ഇപ്പൊ എന്റെ കുട്ടി ചീത്തയാവുന്നവരെ ഞാൻ പറയും ഓ അങ്ങേരുടെ മകൻ ചീത്തയായത്, മക്കള് ചീത്തയായത് അവരുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം. അങ്ങനെയല്ല, ഇപ്പോഴത്തെ കൂട്ടുകാര് കൂട്ടുകെട്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്. ഇപ്പൊ ഒരു ആഹാരം കഴിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ഉടനെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യില്ലെങ്കില് ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല്ല. പണ്ടൊക്കെ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത് നമ്മൾ കാണിക്കില്ല അല്ലെ, മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യോ. പൈസ ഉള്ളവര് പൊതുവെ അതെങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരാശരി സാമ്പത്തികമുള്ളവരാണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാല് ആ ഫുഡിന്റെ ഫുൾ എടുത്തിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ അത് മേടിക്കാൻ കഴിവില്ലാത്ത എത്രയോ പേര് കാണും, കൊച്ചുകുട്ടികൾ തൊട്ട്. അപ്പൊ അവർക്ക് ഒരുപാട് ദേഷ്യം സ്വന്തം രക്ഷിതാക്കളോടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്തും അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം. രക്ഷിതാക്കൾ നിസ്സഹായരാണ്, അവര് പിന്നെ അവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ കാര്യം ചെയ്യേണ്ടി വരും. സ്കൂള് തുടക്കുകയല്ലേ, എല്ലാ കടകളിലും കുട്ടികൾ പോയാൽ ബ്രാൻഡഡ് നോക്കി ബാഗ് എടുക്കും. അത് ബ്രാൻഡഡ് വേണമെന്നൊന്നും ഇല്ല പഠിക്കാനായിട്ട്, കാരണം ഈ ബാഗ് മേടിക്കല് എല്ലാ വർഷത്തെയും ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. അപ്പൊ ഒരു വർഷം മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് മതി. അപ്പൊ തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ, അല്ലെങ്കിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.
1: ഇപ്പൊ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ വിവര സാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം നമുക്ക് അറിവ് നേടാനും മറ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നില്ല, പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അത്തരം വികാസങ്ങളുടെ മുന്നേറ്റം നല്ലത് തന്നെയാണ്. പക്ഷെ വളരെ ജുഡീഷ്യസ് ആയിട്ട് പ്രായോഗിക ബുദ്ധിയോടെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നല്ലേ മാഡം?
0: തീർച്ചയായിട്ടും നമുക്കിപ്പോ പറയാൻ പറ്റുമോ ആരാണ് ചീത്തയായി ഉപയോഗിക്കുന്നത്? ചില വ്യക്തികൾ വളരെ സജസ്റ്റബിൾ ആണ്, അവരാണ് തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയും ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ, കാരണം നമ്മൾക്ക് അതിൽ പിന്നെ നമുക്ക് കോട്ടങ്ങൾ വരാൻ ഒന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതൽ ടൈം മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും.
1: മാതൃത്വത്തെയും പാരന്റിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ പരിപാടി ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതായിരുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പാരന്റിംഗ് എന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആകേണ്ട ഒന്നല്ല, അത് സ്നേഹവും ക്ഷമയും പരസ്പരമുള്ള വളർച്ചയുമാണ്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾക്കിടയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതൊട്ടും സ്വാർത്ഥതയല്ല, മറിച്ച് അത് അത്യാവശ്യവുമാണ്. നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സഹായം ചോദിക്കാനും ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മടിക്കേണ്ടതില്ല എന്നാണ് മാഡത്തോട് സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നൽകിയ ഡോക്ടർ മൃദുല നായർ ബിക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം പരിപാടിയിലേക്ക് വിളിച്ച് സംശയം ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
3: മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി

0: ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം എം ജി കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് എം എസ് ആശ. May 6 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഹലോ ഡോക്ടർ.

ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് മാർച്ച് 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പോളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണയ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷി രീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ

0: ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്നും പെട്രോളിയം മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഖാരിഫ് സീസണ് വേണ്ടി വരുന്നതിന്റെ 51% വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകി. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശം. ടൌണിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. പേരാമ്പ്ര കൂത്താളി മേഖലകളിൽ കാറ്റിൽ മരം വീണ 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളുണ്ടായി. ഫയർഫോഴ്സ് തടസ്സങ്ങൾ നീക്കം ചെയ്തു. നാദാപുരത്ത് മഴയിലും കാറ്റിലും 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. കല്ലാച്ചി ടൌണിലും വെള്ളക്കെട്ടുണ്ടായി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 12-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് M ജയചന്ദ്രൻ സംഗീതം നൽകി രാജലക്ഷ്മി പാടിയത് ചിത്രം ജനകൻ.

0: We hosting the first world summit of International Big Cat Alliance. IBCA is Prime Minister Shri Narendra Modi ji's initiative to save the 7 big cats of the world. Corporate funding is essential to support critical areas of big cat conservation such as habitat restoration, technology driven monitoring and surveillance, community based conservation, capacity building and conservation awareness. I urge you all to come forward to save the big cats, because the big cat maintain ecological balance, protecting vast landscape, biodiversity and water resources.
1: Benchmark domestic equity indices fell around 1.5% today as a fresh flare-up in US and Iran tensions led to a rise in crude oil prices and dampened investor sentiment. The BSE Sensex plunged 1,313 points to close at 76,015. The NSE Nifty lost 360 points to settle at 23,816. The India Meteorological Department, or IMD, has forecast heat wave conditions over Gujarat, Madhya Maharashtra, Marathwada, Rajasthan and West Madhya Pradesh tomorrow. Meanwhile, heavy rainfall is likely to prevail over Assam, Meghalaya, Sub-Himalayan West Bengal and Sikkim during the next 2 days. In Delhi NCR, cloudy skies are expected over the national capital tomorrow. On to sports. In cricket, India continues to hold the number one position in the latest ICC Men's ODI team rankings following the annual update released today. India's rating slipped by 1 point from 119 to 118. New Zealand is on the second position, gaining 2 points to move up to 113. Australia stayed at the third spot with an unchanged rating of 109. The biggest movement inside the top five came from South Africa, which climbed above Pakistan to move into the fourth place. And in IPL cricket, Punjab Kings were 180 for 2 in 11.3 overs against Delhi Capitals in Dharamsala when reports last came in. Earlier, Delhi Capitals won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls upon citizens to unite to ease burden on national resources, terms West Asia conflict one of decades' biggest crises. Government assures no shortage of petroleum as the country holds 60-day stock of crude oil and natural gas and 45 days of LPG. Centre notifies implementation of Viksit Bharat Ji Ramji Act from 1st of July. BJP leader Himanta Biswa Sarma set to take oath as Assam Chief Minister tomorrow, marking NDA's third consecutive term in the state. IMD forecasts heat wave conditions over Gujarat, central Maharashtra, Rajasthan and west Madhya Pradesh tomorrow. And in cricket, India retained top spot in men's ODI team rankings. That is all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. സംസാരിക്കുന്നത് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ രാജു ജേക്കബ്.
3: 1914 ജൂലൈ 28 ആസ്ട്രിയ സെർബിയക്കെതിരെ പ്രഖ്യാപിച്ച യുദ്ധം ഒരു ആഗോള യുദ്ധമായി പരിണമിക്കുകയായിരുന്നു. റഷ്യ സുഹൃത് രാജ്യമായ സെർബിയയുടെ സഹായത്തിനെത്തി. ജർമ്മനി ഓസ്ട്രിയയെ പിന്തുണച്ചു. ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് സെർബിയ, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരും നിലയുറപ്പിച്ചപ്പോൾ അതൊരു ആഗോള യുദ്ധമായി മാറി. എന്തായിരിക്കാം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയും തുടർന്ന് ലോകധ്രുവീകരണത്തിനും മഹായുദ്ധത്തിനും കാരണമായിട്ടുണ്ടാവുക? യുദ്ധപൂർവ വർഷങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങൾ എങ്ങനെയൊക്കെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണമായെന്ന് പരിശോധിക്കാം. പുതിയ ദേശീയത്വം. 19 നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി യൂറോപ്യൻ ദേശീയത്വം അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റേതുമായി. ഈ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെന്റ് എന്നിവ. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് റഷ്യ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് മൂവ്മെന്റ്. മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലുമുള്ള ജർമ്മൻ വർഗക്കാരെ ഏകോപിപ്പിക്കുകയായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. 1871

ജർമ്മനി ഫ്രാൻസിൽ നിന്നും കൈവശപ്പെടുത്തിയ അൽസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുകയായിരുന്നു റിവഞ്ച് മൂവ്മെന്റിന്റെ ലക്ഷ്യം. സാമ്രാജ്യത്വം മറ്റൊരു രാജ്യത്തിന്റെ ദേശീയവും രാഷ്ട്രീയവുമായ അവകാശങ്ങളെ ധ്വംസിക്കുന്ന അതിരുകവിഞ്ഞ ദേശീയതയാണ് സാമ്രാജ്യത്വം. വ്യാവസായിക വിപ്ലവമായിരുന്നു സാമ്രാജ്യത്വ മത്സരങ്ങൾക്ക് കാരണം. അസംസ്കൃത പദാർത്ഥങ്ങളും നിർമ്മിത വസ്തുക്കളും വിറ്റഴിക്കുവാനുള്ള കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ വ്യവസായ വിപ്ലവ ഫലമായിരുന്നു. കോളനികളും സ്വാധീന മേഖലകളും സംരക്ഷിത പ്രദേശങ്ങളും സ്ഥാപിക്കാനുള്ള തീവ്രശ്രമങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കലുഷിതമാക്കി. ഇത് പലപ്പോഴും രാജ്യങ്ങളെ യുദ്ധത്തിന്റെ വക്കുവരെ എത്തിക്കുകയും ചെയ്തു. സാമ്രാജ്യത്തെ വ്യാപനം കോളനികളുടെ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥയെ തകർത്തു. ഭരണവ്യവസ്ഥയും നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടു. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന കാരണമായിരുന്നു സൈനിക സഖ്യങ്ങൾ. 1882 ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ചേർന്ന് ത്രികക്ഷി സഖ്യത്തിനെതിരെ, പിൽക്കാലത്ത് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ത്രികക്ഷി സൌഹാർദ്ദം രൂപീകരിച്ചു. ഇത് രാജ്യങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ആയുധ പന്തയത്തിന് കാരണമാവുകയും ചെയ്തു. അന്താരാഷ്ട്ര അരാജകത്വം നിയമസമാധാനം പാലിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അരാജകത്വം. ലോകയുദ്ധത്തിന് തൊട്ടു മുൻപുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയും അതുതന്നെയായിരുന്നു. ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ അഭാവത്തിൽ ഏത് രാജ്യത്തിനും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാവുന്ന നില വന്നു. ചെറിയ പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടിയും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പത്രങ്ങളും യുദ്ധജ്വരം വളർത്തി. പെട്ടെന്നുള്ള കാരണം 1914 സരാജുവോ പ്രതിസന്ധിയായിരുന്നു യുദ്ധത്തിനുള്ള പെട്ടെന്നുള്ള കാരണം. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മൻ പിന്തുണയോടെ ഓസ്ട്രിയയും ശ്രമിച്ചു വരികയായിരുന്നു. അപ്രതീക്ഷിതമായി 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് ബോസ്നിയൻ തലസ്ഥാനമായ സരാജുവോയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് സഖ്യരാഷ്ട്രങ്ങൾ ഓരോന്നും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ഇത് ഒന്നാം ലോകമഹായുദ്ധമായി പരിണമിക്കുകയും ചെയ്തു. ചരിത്രം അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ക്രൂരതയോടുകൂടിയാണ് ഇരു ചേരികളും പോരാടിയത്. ശാസ്ത്രത്തിന്റെ സകല കഴിവുകളും മനുഷ്യഹത്യയ്ക്ക് ഉപയോഗിക്കപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി ആകാശം അടർക്കളമായതും വിഷവായു മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും ഈ യുദ്ധത്തിലാണ്. നശീകരണ കലയ്ക്ക് ടാങ്ക് എന്ന യുദ്ധരാക്ഷസൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും ഒന്നാം ലോകയുദ്ധത്തിലായിരുന്നു. ഉഗ്ര വിസ്ഫോടന ശേഷിയുള്ള ഷെല്ലുകൾ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഒരേപോലെ നാശകൂമ്പാരങ്ങളാക്കി. യുദ്ധം 1918 അവസാനിച്ചു. പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. 1919 പാരീസ് സമാധാന സമ്മേളനം ചേർന്നു. ജർമ്മനിയെയും മറ്റ് പരാജിത രാജ്യങ്ങളെയും ഒഴിവാക്കി സഖ്യകക്ഷികൾ സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കി. യുദ്ധനേട്ടങ്ങൾ വിജയികൾക്കുള്ളതാണ് എന്നതായിരുന്നു ഉടമ്പടികളുടെ അടിസ്ഥാനം. ഭീഷണിക്ക് വിധേയമായാണ് ജർമ്മനി വേഴ്സായി ഉടമ്പടി ഒപ്പുവച്ചത്. അടിച്ചേൽപ്പിക്കപ്പെട്ട സന്ധി പ്രകാരം ജർമ്മനിക്ക് യുദ്ധക്കുറ്റം ഏൽക്കേണ്ടി വന്നു. യുദ്ധനഷ്ടപരിഹാരമായി $38 ബില്യൺ സഖ്യരാഷ്ട്രങ്ങൾക്ക് നൽകേണ്ടിയും വന്നു. പുത്രികാ രാജ്യങ്ങൾ എല്ലാം തന്നെ ജർമ്മനിക്ക് നഷ്ടമായി. കൂടാതെ ജർമ്മനി നിരായുധീകരിക്കപ്പെടുകയും ജർമ്മൻ സൈന്യം ഒരു പോലീസ് സേനയായി തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. പാരീസ് സമാധാന സന്ധി ഒട്ടേറെ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. ഇത് യൂറോപ്പിനെ തുണ്ടുകളാക്കിയെന്നും പരിഹരിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ആക്ഷേപമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ വിത്തുകൾ പാരീസ് ഉടമ്പടിയിൽ തന്നെ അടങ്ങിയിരുന്നു. എന്നാൽ വൈകല്യങ്ങൾ എന്തുതന്നെയായിരുന്നാലും ദേശീയത്വം, സ്വയം നിർണയാവകാശം, പ്രജായത്വ ഭരണം എന്നിവയ്ക്ക് വലിയൊരു നേട്ടമായിരുന്നു പാരീസ് സമാധാനം. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിൻലാൻഡ്, എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ഹംഗറി, യുഗോസ്ലോവിയ എന്നീ പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു. ഒന്നാം ലോകയുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന ഫലമായിരുന്നു സർവരാഷ്ട്ര സഖ്യ രൂപീകരണം. വിനാശകരമായ യുദ്ധത്തിന്റെ ഒരു ആവർത്തനത്തിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ആയിരുന്നു സർവരാഷ്ട്ര സ്ഥാപനം. പരാജിത രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് റഷ്യയും സമിതിയിൽ അംഗങ്ങളായിരുന്നില്ല. പരമാധികാരമോ ബലപ്രയോഗത്തിനുള്ള ശക്തിയോ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ എല്ലാ പോരായ്മയും സർവരാഷ്ട്ര സഖ്യത്തിനുണ്ടായിരുന്നു. രണ്ട് മഹായുദ്ധങ്ങൾക്കിടയിലെ ലോകം ഒന്നാം

0: ലോകമഹായുദ്ധത്തിനു ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലെ ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ശക്തിപ്പെട്ടു. ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസവും ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും അധികാരമുറപ്പിച്ചു. ജനാധിപത്യത്തോടും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുമുള്ള എതിർപ്പ്, തീവ്ര ദേശീയത, സൈനിക സ്വച്ഛാധിപത്യം, എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയിലൂടെയുള്ള ആശയപ്രചരണം, ഇവ ഈ ഭരണകൂടങ്ങളുടെ പ്രത്യേകതകളായിരുന്നു. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി പുരാതന റോമ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം സ്വപ്നം കണ്ടു. അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗം സ്വീകരിക്കുകയും ബ്ലാക്ക് ഷർട്ട് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിർസ്വരങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പത്രമായ അവന്തിയുടെ പത്രാധിപർ എന്ന നിലയിൽ ഏകാധിപത്യത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായി നിലപാട് സ്വീകരിച്ചുവന്ന മുസോളിനി യുദ്ധാനന്തരം തികഞ്ഞ ഫാസിസ്റ്റ് ആയി തീർന്നത് ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങളിലൊന്നായി. ജീവശാസ്ത്രപരമായ ഒരു അനിവാര്യതയാണ് യുദ്ധം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നാസിസം. ഫാസിസത്തിന്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. ദേശസ്നേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ തരത്തിലും നിഷേധാത്മക ദർശനങ്ങളാണിവ. വിദ്വേഷമാണ് അവയുടെ മനഃശാസ്ത്രപരമായ അടിസ്ഥാനം. ആര്യന്മാരുടെ വംശപരമായ ശ്രേഷ്ഠതയെന്ന സിദ്ധാന്തത്തിനുമേലാണ് നാസിസം ഉദ്ഭവിച്ചത്. ആര്യന്മാരിൽ കൂടുതൽ ശ്രേഷ്ഠരത്രേ ജർമ്മൻകാർ. സംസ്കാരത്തിന്റെയും പുരോഗതിയുടെയും ഏക ഉറവിടമായ ജർമ്മൻ വർഗത്തിന്റെ ശുദ്ധി വീണ്ടെടുക്കണം. ഹീനതയുടെയും സ്വാർത്ഥതയുടെയും പര്യായമായ ജൂതരും കമ്മ്യൂണിസ്റ്റുകളുമാണ് ജർമ്മനിക്ക് ഒന്നാം ലോകയുദ്ധത്തിൽ തിരിച്ചടിക്ക് കാരണമായത്. ഇക്കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തുന്നതിനും ജൂതവംശത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും ഹിറ്റ്ലർ ശ്രമിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ 10,000 കൊല ചെയ്യപ്പെട്ടു. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് പ്രശസ്തമായ ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ. ജർമ്മൻ ജനതയുടെ വികാരങ്ങളെ ഇത്രയേറെ ചൂഷണം ചെയ്ത ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിന് ഹിറ്റ്ലറുടെ ഉപകരണം ഡോക്ടർ ഗോബൽസ് ആയിരുന്നു. നാടകീയതയിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഭ്രമം അദ്ദേഹം ശരിക്കും മുതലെടുത്തു. യൂണിഫോമും കൊടിയും ബാനറും ബാഡ്ജും ദേശഭക്തി ഗാനങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് നാസി പ്രചരണം ജനങ്ങളുടെ മനസ്സ് നിറച്ചു. 100 പത്രമാസികകളും നാസിസത്തിന്റെ സ്തുതി പാഠകരായി. രണ്ടാം ലോകമഹായുദ്ധം. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും രണ്ടാം ലോകയുദ്ധത്തിന് തുടക്കമാവുകയും ചെയ്തു. 1940 ഇറ്റലി ജർമ്മനിയുടെ ഭാഗം ചേർന്ന് യുദ്ധത്തിൽ പ്രവേശിച്ചു. ബ്രിട്ടീഷ് അമേരിക്കൻ താവളങ്ങളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് ജപ്പാനും സഖ്യശക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ യുദ്ധപ്രവേശനം ലോകയുദ്ധത്തിന് ആഗോള സ്വഭാവം നൽകി. അങ്ങനെ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയവ ഒരു ഭാഗത്തും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ലോകശക്തികൾ മറുവശത്തും അണിനിരന്നു. അമേരിക്കയുടെ വരവ് യുദ്ധം സഖ്യരാഷ്ട്രങ്ങൾക്ക് അനുകൂലമാക്കി. ജർമ്മനിയും ഇറ്റലിയും കീഴടങ്ങി. മുസോളിനി വധിക്കപ്പെട്ടു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 ഓഗസ്റ്റിൽ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതോടെ ജപ്പാൻ സമ്പൂർണമായി കീഴടങ്ങി. രണ്ടാം ലോകയുദ്ധത്തിന് ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടായത്. 10,00,000 ആളുകൾ കൊല്ലപ്പെട്ടു. ലോകസമ്പദ്വ്യവസ്ഥ താറുമാറായി. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോക ശക്തികളായി. ലോകസമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെട്ടു. കലാസാഹിത്യ രംഗങ്ങളിൽ ലോകയുദ്ധം മുഖ്യപ്രമേയമായി ധാരാളം കൃതികളുണ്ടായി. പാബ്ലോ പിക്കാസോയുടെ ഗുർണിക്ക, ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ യുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ ചിത്രങ്ങളും ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ലോകയുദ്ധം പുതിയൊരു ലോകക്രമത്തിന് രൂപം നൽകി. പ്രബല ശക്തികളായി വളർന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും വ്യത്യസ്ത സമ്പദ്വ്യവസ്ഥകളെ പ്രതിദാനം ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയും രൂപപ്പെട്ടു. ബ്രിട്ടീഷ് ചരിത്രകാരനായ ആർണോൾഡ് ടോയംപി ഇതിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു. ഈ ആശയപരമായ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരത്തിന് വഴിതെളിച്ചത്. ശീതസമരം സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു മുഖമാണെന്ന തിരിച്ചറിവാണ് ഇരുചേരികളിലും ഭാഗമാകാത്ത ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ചേർന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ കാരണമായത്. 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യ ദശകത്തിൽ സോവിയറ്റ് യൂണിയന് തകർച്ച സംഭവിച്ചു. മിഖായിൽ ഗർബച്ചോവിന്റെ ഗ്ലാസ്നസ്റ്റ്, പെരിസ്ട്രോയ്ക്ക എന്നീ ഭരണപരിഷ്കാരങ്ങളും സോഷ്യലിസ്റ്റ് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും പരാജയമായി. ഗർബച്ചോവ് പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചതോടെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഇല്ലാതെയായി. 15 സ്വതന്ത്ര അധികാര കോൺഫെഡറേഷനുകളായി സോവിയറ്റ് യൂണിയൻ മാറി. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇരുധ്രുവ ലോകം ഇല്ലാതാകുന്നതിനും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നുവരുന്നതിനും കാരണമായി. 2 ലോകയുദ്ധങ്ങൾക്കൊടുവിൽ ലോകത്ത് പുതിയൊരു സാമ്പത്തിക ക്രമം ഉയർന്നുവന്നു. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ നൂതന ആശയങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയ്ക്ക് കാരണമായി. അന്യരാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇത്തരം കമ്പനികൾ വികസിത വികസ്വര രാജ്യങ്ങളിലെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇതിനെ നവസാമ്രാജ്യം, നിയോ കൊളോണിയലിസം എന്ന് പറയുന്നു. വികസ്വര രാജ്യങ്ങൾ പ്രധാനമായും ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി. പുതിയൊരു ഉപഭോഗ സംസ്കാരം ലോകത്ത് ഉയർന്നുവന്നു. വിവരസാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്താരാഷ്ട്ര വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി. അങ്ങനെ 2 ലോകമഹായുദ്ധങ്ങൾ ലോകചരിത്രത്തിന്റെ തന്നെ ഗതിമാറ്റിയ മഹാസംഭവങ്ങളായി പരിണമിച്ചു.
1: ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ, ഇതേക്കുറിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ രാജു ജേക്കബ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.